നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 5, കൊല്ലവർഷം 1202 ചിങ്ങം 11, 2026 ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. സാഹിത പ്രമുഖൻ അവതരിപ്പിക്കുന്നു.
1: പ്രയത്നേ സമഗേ കേജി ദേവസ്യു ഫലഭാഗിന ക്ഷീരോദമഥനാ ദേവൈരമൃതം പ്രാപിനാസുരേ. ദൃഷ്ടാന്തകലികാശതകത്തിലെ വരികളാണ്. ഒരേ കാര്യസിദ്ധിക്കു വേണ്ടി അനേകം പേർ പ്രയത്നിച്ചാലും അതിന്റെ ഫലം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുന്നത് ചിലർക്കു മാത്രമായിരിക്കും. പാലാഴിമഥനത്തിന് ദേവാസുരന്മാർ തുല്യമായി അധ്വാനിച്ചു. ഒരുപക്ഷെ ദേവന്മാരെക്കാൾ ശക്തിയിൽ മികച്ചു നിൽക്കുന്ന അസുരന്മാരായിരിക്കാം അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിച്ചത്. പാമ്പിന്റെ പല്ലുകൊണ്ടുള്ള പ്രഹരമേൽക്കാതിരിക്കാൻ അവർ പരമാവധി പ്രയത്നിച്ചിരിക്കാം. എന്നാൽ പാലാഴിയിൽ നിന്നു ലഭിച്ച ദിവ്യവും മനോഹരങ്ങളുമായ വസ്തുക്കൾ അത്രയും തന്ത്രശാലികളായ ദേവന്മാർ തട്ടിയെടുത്തു. പാലാഴി കടഞ്ഞു കിട്ടുന്ന ശ്രേഷ്ഠമായ അമൃതിലൂടെ ലഭിക്കുന്ന അമരത്വത്തെയോർത്ത് അസുരന്മാർ അതെല്ലാം സഹിച്ചു. എന്നാൽ തുല്യമായി വീതിച്ചെടുക്കാമെന്ന് പ്രലോഭിപ്പിച്ച് കടഞ്ഞെടുത്ത അമൂല്യമായ അമൃതം ദേവന്മാർ കഴിക്കുന്നത് നോക്കി നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ മണ്ടന്മാരായ അസുരന്മാർക്ക് കഴിഞ്ഞുള്ളൂ. ശക്തിയും ബുദ്ധിയും കൂടി മത്സരിക്കുമ്പോൾ ജയം എപ്പോഴും ബുദ്ധിക്കായിരിക്കും എന്ന തത്വമാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടത്. വളരെ തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ പരസ്പരം കൈമാറുന്ന ഉറപ്പുകളിൽ പലപ്പോഴും കപടതയും കുടിലതയും മറഞ്ഞിരിക്കാം. കരാറിൽ ഏർപ്പെടുമ്പോൾ പറയുന്ന വാഗ്ദാനങ്ങൾ വളച്ചൊടിക്കപ്പെടാം. വരികൾക്കിടയിൽ വായിക്കാതെ പോകുന്ന പല അർത്ഥങ്ങളും കണ്ടേക്കാം. പരസ്പരം ചതിക്കപ്പെടാൻ കാരണമാകുന്ന ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. യഥാർത്ഥത്തിൽ അവിടെയാണ് വിജയത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. എതിരാളിക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് മറുഭാഗത്തിന്റെ വിജയം ഉറപ്പാകുന്നത്. ദുർഭാഗ്യം, ദുർവിധി, സമയദോഷം, ശ്രദ്ധക്കുറവ് എന്നിവയ്ക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ബുദ്ധിപരമായി പ്രയോഗിക്കുന്ന ഗൂഢതന്ത്രങ്ങൾക്കായിരിക്കും പലപ്പോഴും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ശക്തന്മാരായ തങ്ങളെ പരാജയപ്പെടുത്തി ഭീരുക്കളും ദുർബലന്മാരുമായ ദേവന്മാർക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന അസുരന്മാരുടെ അമിത വിശ്വാസമാണ് അവിടെ തകർക്കപ്പെട്ടത്. എല്ലായ്പ്പോഴും സ്വന്തം കായിക ബലത്തിൽ മാത്രം അഹങ്കരിച്ചു നടന്ന അസുരന്മാർക്ക് തന്ത്രശാലികളായ ദേവന്മാരുടെ ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ പലപ്പോഴും സമർത്ഥരെന്നു തോന്നുന്നവർ പരാജയപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട്. ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപുള്ള അവസാന അഭിമുഖങ്ങളിലാകും മിക്കവാറും പേരും പുറംതള്ളപ്പെടുന്നത്. അമിതമായ ആത്മവിശ്വാസവും ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന അഹന്തയുമായിരിക്കും പലപ്പോഴും ഈ കുട്ടികൾ പിന്തള്ളപ്പെടാൻ കാരണമാകുന്നത്. ചിലപ്പോൾ അവസാന നിമിഷം കടന്നുകൂടുന്ന അലസതയായിരിക്കാം അവർക്ക് വിനയായി മാറുന്നത്. ഒരു അധ്യയന വർഷം അവസാനിക്കുകയും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചു കൂടുതൽ ഉയർന്ന പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സമയമാണ് വരുന്നത്. ബുദ്ധിയും സ്ഥിരോത്സാഹവും അമിതമല്ലാത്ത ആത്മവിശ്വാസവും യാഥാർത്ഥ്യബോധത്തോടെയുള്ള വീക്ഷണങ്ങളുമാണ് വിജയത്തിലേക്കെത്താനുള്ള നേർവഴികളെന്ന് കുട്ടികൾ തിരിച്ചറിയണം. ഓരോ വിജയത്തിനു പിന്നിലും ബുദ്ധിപരമായ ആസൂത്രണമുണ്ട്. നിശ്ചയദാർഢ്യത്തോടൊപ്പം ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ട കഠിനാധ്വാനവും ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ പരിശ്രമങ്ങളും ഉണ്ടായിരിക്കണം. ശക്തിയോടൊപ്പം ബുദ്ധിയെക്കൂടി സമന്വയിപ്പിച്ച് കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസൃതമായ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നൊരു നവസംവിധാനം രാജ്യത്ത് എവിടെയും ഉണ്ടാകണം. ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായി കാണുന്ന ലഹരി ഉപയോഗങ്ങളും അക്രമങ്ങളും മറ്റ് ഛിദ്രവാസനകളും പാടെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളതാകണം ഇനി അങ്ങോട്ടുള്ള അവരുടെ പരിശ്രമങ്ങൾ.

പ്രഖ്യാപിക്കുന്നത്. വെള്ളപ്പൊക്കം ദുരന്തം വിതച്ച നേപ്പാളിന് സഹായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. അനുശോചനം രേഖപ്പെടുത്താനും സഹായ വാഗ്ദാനം നൽകാനും മോദി നേരിട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ സൌഹൃദത്തിന്റെ തെളിവാണ് നിലപാടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തിരുവനന്തപുരത്ത് അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. രാവിലെ കോട്ടയം സൌത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംസ്കാരം. PH കുര്യന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിന് അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു PH കുര്യനെന്ന് VD സതീശൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരു ജയന്തി ദിന സമ്മേളനം നാളെ ശിവഗിരിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലെ കാർ അപകടത്തിൽ ഒരാൾ മരിച്ചു. വിരമിച്ച അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥനും പത്തനംതിട്ട കല്ലറക്കടവ് സ്വദേശിയുമായ അബുവാണ് മരിച്ചത്. മലപ്പുറം വെട്ടത്തൂരിൽ കോഴിഫാമിൽ വൈദ്യുതാഘാതമേറ്റ് രണ്ടുപേർ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശികളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിലെ തെരുവോര വിപണികളിലെ മാലിന്യം മേയർ PE നിരയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വഴിയോര കച്ചവടം അവസാനിച്ച ശേഷമാണ് മേയർ ഉൾപ്പെടെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ശുചീകരണത്തിൽ പങ്കാളികളായത്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയാണ്. ഇതിൽ ഉഷമലരി. ഇന്നത്തെ ഉഷമലരിയിൽ നമുക്ക് കേൾക്കാം എൻ എൻ കക്കാട് എഴുതിയ നന്ദി തിരുവോണമേ നന്ദി എന്ന കവിത. ആലാപനം ആർ വിമലസേനൻ നായർ. ഉദയഗീതം കേൾക്കാം അമല ആന്റണി, പ്രിയദർശിനി, രവിശങ്കർ എന്നിവർ പാടിയത്, ഒപ്പം പ്രഭാതഭേരിയും. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്. 8:02 ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും എന്നീ പരിപാടികൾ. 8:30 ബാലരാമപുരം സുബിയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഇതിന്റെ 122 ഭാഗം കേൾക്കാം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനഭാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം. 11:02 ചലച്ചിത്ര ഗാനങ്ങളാണ്. 12:02 ശാസ്ത്ര ലോകത്തിൽ വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ, ഡോക്ടർ ടി വി വിനേഷ് സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര കേൾക്കാം. ഇതിൽ കുട്ടികളിലെ പോഷണം, ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പൊന്നൂഞ്ഞാൽ, സംഗീത സംവിധായകൻ ബിജിപാൽ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാനം പരിപാടി. 2:02 നാടകം ഇങ്ങനെയും ഒരു ഓണം, രചന ടി വി സുഗതകുമാരി, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ, ശബ്ദം നൽകിയവർ ആര്യാട് ഗോപാലകൃഷ്ണൻ, എസ് ഹരികുമാർ, അണ്ടൂർകോണം വാഹിദ്, കെ പി എസ് സി പുഷ്പലത, എസ് ഉഷ, കെ സാവിത്രിയമ്മ, ദുർഗാരാജു, മാസ്റ്റർ ശ്രീനാഥ് സുബ്രഹ്മണ്യം, മാസ്റ്റർ വിഷ്ണു വിജയകുമാർ, കുമാരി അഞ്ജിത. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയപ്പൂക്കൾ. 3:00 ഹലോ പ്രീഗീതം പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് കേൾക്കാം. 4:00 കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പരിപാടിയിൽ ഇന്ന് തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി, ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി അഭിമുഖം കേൾക്കാം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധയിൽ അർജുൻ കൃഷ്ണ പാടിയ മലയാളം കൃതികൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം, സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണമാണ്. 11:05 മുതൽ 5:48 വരെ വിവിധ ഭാരതി റിലേ.

ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7, പെയ്ത മഴ 13.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5.5 മില്ലിമീറ്റർ. ശ്രോതാക്കളെ, വാർത്തകളും വിശേഷങ്ങളും പാട്ടുകളും ഒക്കെയായി ഇത് നമ്മുടെ നമസ്തേ അനന്തപുരി.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് എൻ എൻ കക്കാടിന്റെ നന്ദി തിരുവോണമേ നന്ദി എന്ന കവിത പാരായണം ചെയ്യുന്നത് ആർ വിമലസേനൻ നായർ.

0: പോയി വരിക വരുമാണ്ടിലും. നന്ദി തിരുവോണമേ നന്ദി.
1: എൻ എൻ കക്കാടിന്റെ നന്ദി തിരുവോണമേ നന്ദി എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ആർ വിമലസേനൻ നായർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് അമൽ ആന്റണി, പ്രിയദർശിനി എം പി, ആർ രവിശങ്കർ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ഓരോ പൂവും കണ്ണുമിഴിക്കുവത് ഓണക്കാലം കാണാൻ. ഈ ഗാനത്തിന്റെ രചന മുലനേഴി, സംഗീതം അറയ്ക്കൽ നന്ദകുമാർ, പാടിയത് അമൽ ആന്റണി.

ഒരു നാളിൽ ഓർമ്മതൻ തീരത്തു ഞാൻ നിന്റെ പദമുദ്രകൾ കണ്ടുണർന്നിരിക്കും. പ്രിയദർശിനി പാടിയ ഗാനം. രചന കെ ബാലചന്ദ്രൻ. സംഗീതം അറയ്ക്കൽ നന്ദകുമാർ.

അവസാനമായി ആർ രവിശങ്കർ പാടിയ ഗാനം കേൾക്കാം. പൂക്കൂട നിറയട്ടെ, പുലരിയിൽ മുറ്റത്ത് പൂക്കളമായതു നിരനിടട്ടെ. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് രാജീവ് പ്രസാദ്, സംഗീതം നൽകിയത് മുരളി സിത്താരാം.

0: അമൽ ആന്റണി, പ്രിയദർശിനി, ആർ രവിശങ്കർ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6:30. പ്രഭാതഭേരി.

മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകളും മലിനീകരണവും മൂലം ലോകമെമ്പാടുമുള്ള തടാകങ്ങൾ നേരിടുന്ന കടുത്ത നാശത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഓഗസ്റ്റ് 27 ലോക തടാക ദിനം. കയ്യേറ്റങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളൽ, അധിനിവേശ സസ്യങ്ങളുടെ ഭീഷണി എന്നിവ മൂലം കേരളത്തിലെ പ്രധാന തടാകങ്ങളും കായലുകളും വൻ പ്രത്യാഘാതമാണ് നേരിടുന്നത്. അഷ്ടമുടിയും വേമ്പനാടും ശാസ്താംകോട്ട തടാകവുമെല്ലാം ആവാസ വ്യവസ്ഥ തകർന്ന് ശ്വാസം മുട്ടുമ്പോൾ ഇത് ജനങ്ങളുടെ കുടിവെള്ള ലഭ്യതയെയും ജീവനെയുമാണ് പ്രതിസന്ധിയിലാക്കുന്നത്. തടാകങ്ങളുടെ നാശവും

0: അവ നേരിടുന്ന വിവിധ പരിസ്ഥിതി പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ് പ്രഭാതഭേരി. വ്യാവസായിക മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും തള്ളുന്നതുമൂലം ആഗോളതലത്തിൽ ശുദ്ധജല തടാകങ്ങൾ നേരിടുന്ന കടുത്ത പരിസ്ഥിതി പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആന്റ് ഓഷൻ സ്റ്റഡീസ് സ്ഥാപക വൈസ് ചാൻസലർ പ്രൊഫസർ ബി മധുസൂദനക്കുറുപ്പ്.
1: നമ്മുടെ തടാകങ്ങളെ സംരക്ഷിക്കുമ്പോൾ നാം സംരക്ഷിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ്. ഒരു തടാകം വെറും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമോ മനോഹരമായ പ്രകൃതി ദൃശ്യമായിട്ടുള്ള സ്ഥലമോ അല്ല, അത് മനുഷ്യ നാഗരികതയുടെ ജീവൻ രേഖയാണ്. കുടിവെള്ളം നൽകുകയും കൃഷിയെയും മത്സ്യബന്ധനത്തെയും വിവിധ ഉപജീവന മാർഗങ്ങളെയും അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യത്തെയും നിലനിർത്താൻ തടാകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. കൂടാതെ തടാകങ്ങൾ ഭൂഗർഭജലത്തെ റീചാർജ് ചെയ്യുന്ന പ്രവർത്തനം, മഴവെള്ളം സംഭരിക്കൽ, വെള്ളപ്പൊക്കം കുറയ്ക്കൽ, പ്രാദേശിക കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ എന്നിവയിലെയും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് അനേകം ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവ ഭക്ഷണത്തിന്റെയും തൊഴിലിന്റെയും ഉപജീവനത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും ഭാഗമാണ് തടാകങ്ങൾ. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ തടാകങ്ങൾ ഗുരുതരമായിട്ടുള്ള ഭീഷണികൾ നേരിട്ട് വരുന്നു. അതേറ്റവും പ്രധാനപ്പെട്ടവയാണ് വ്യാവസായിക മലിനീകരണവും പ്ലാസ്റ്റിക് മലിനീകരണവും. ശുദ്ധീകരിക്കാത്ത പുറന്തള്ളുന്ന വ്യവസായ മാലിന്യങ്ങൾ, അതിലടങ്ങിയിട്ടുള്ള ഭാരരോഗങ്ങളും അതോടൊപ്പം തന്നെ വിഷകരമായിട്ടുള്ള രാസവസ്തുക്കളും ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഇവ തടാകത്തിലെ മണ്ണിന്റെയും വെള്ളത്തെയും മലിനമാക്കുകയും ജലജീവിതത്തെ നശിപ്പിക്കുകയും മത്സ്യങ്ങളിൽ അടിഞ്ഞുകൂടുകയും ഒടുവിൽ മനുഷ്യരുടെ ഭക്ഷ്യശൃംഖലയെ എത്തുകയും ചെയ്യുന്നു. ഇത് വളരെ അപകടകരമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചെറിയ കഷ്ണങ്ങളായി വിഘടിച്ച് മഴവെള്ളം, മലിനജലം, അശുദ്ധമായ മാലിന്യ നിക്ഷേപം എന്നിവയിലൂടെ തടാകങ്ങൾ എത്തുന്നു. പ്ലവങ്ങൾ മുഖ്യമായിട്ടും സസ്യപ്ലവമായാലും ജന്തുപ്ലവങ്ങളായാലും അതോടൊപ്പം തന്നെ മത്സ്യങ്ങൾ, പക്ഷികൾ തുടങ്ങിയ ജീവികൾ ഇവ ഭക്ഷിക്കുകയും ഭക്ഷ്യശൃംഖലയിലൂടെ ഈ കണകങ്ങൾ മറ്റു ജീവികളിലേക്കും മനുഷ്യരിലേക്കും എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് മലിനീകരണം വെറും വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, അത് ജലസുരക്ഷയുടെയും പരിസ്ഥിതിയുടെയും മനുഷ്യക്ഷേമത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
0: റാംസാർ പട്ടികയിൽപ്പെട്ട ശാസ്താംകോട്ട, അഷ്ടമുടി, വേമ്പനാട് തടാകങ്ങളിലെ ജലനിരപ്പ് താഴുന്നതും ആവാസ വ്യവസ്ഥ തകരുന്നതും വിവരിക്കുന്നു പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി റിസർച്ച് കോർഡിനേറ്റർ പുരുഷൻ ഏലൂർ.
2: ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ കായലുകളിലൊന്നാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 നദികളിലെ ജലം എത്തിച്ചേരുന്ന ഈ കായൽ വ്യൂഹം പാരിസ്ഥിതികമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും വളരെ പ്രധാനപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇന്ന് ആ ആവാസ വ്യവസ്ഥ ഗുരുതരമായ നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണ്. ഏതാണ്ട് 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ടായിരുന്ന വേമ്പനാട് കായൽ ചുരുങ്ങി ചുരുങ്ങി 206 ചതുരശ്ര കിലോമീറ്ററായി മാറി. 43.5% കുറവ്, ഏതാണ്ട് പകുതിയിലേറെ വേമ്പനാട് കായൽ നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ഏതാണ്ട് 80% വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി വേമ്പനാട് കായലിന് കുറഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആഴമാകട്ടെ 2 മീറ്ററായി ചുരുങ്ങി. അതോടൊപ്പമാണ് ഗുരുതരമായ മലിനീകരണവും മൈക്രോ പ്ലാസ്റ്റിക്കും അടങ്ങുന്ന വലിയൊരു പാരിസ്ഥിതിക ഭീഷണി വേമ്പനാട് കായലിൽ നിലനിൽക്കുന്നു. വേമ്പനാട് കായലിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ആലപ്പുഴ, എറണാകുളം അടക്കമുള്ള എല്ലാ ജില്ലകളുടെയും സംരക്ഷണം കൂടിയാണ് നമ്മൾ അതിലൂടെ ഉറപ്പുവരുത്തുന്നത്. അതുപോലെ തന്നെയാണ് ശാസ്താംകോട്ട കായലിന്റെയും അവസ്ഥ. ശാസ്താംകോട്ട കായലും ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാവുകയാണ്. ഏതാണ്ട് 302 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ടായത് ഇന്നത് 255 മാറിയിട്ടുണ്ട്. ആഴം 17 മീറ്ററിൽ നിന്ന് 12 മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷിയും കുറഞ്ഞു വന്നു. അതോടൊപ്പം തന്നെ ഗുരുതരമായ കയ്യേറ്റ ഭീഷണിയാണ് ശാസ്താംകോട്ട കായൽ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 കായലുകളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അടിയന്തരമായി സർക്കാർ ഏറ്റെടുക്കണം.
0: ആഫ്രിക്കൻ പായൽ പോലുള്ള അധിനിവേശ ജീവി വർഗങ്ങളുടെ പെരുപ്പവും ജലസസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും ഉണ്ടാക്കുന്ന വലിയ ഭീഷണിയെക്കുറിച്ചും വ്യക്തമാക്കുകയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ.
3: കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നാണ് അധിനിവേശ സസ്യ വൈവിധ്യത്തിന്റെ വ്യാപനം. അത്തരം 18 സസ്യജാലങ്ങളെ ഇതുവരെ സംസ്ഥാനത്തിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കുളവാഴ, ആഫ്രിക്കൻ പായൽ, ചുവന്ന ആമ്പൽ, കബമ്പ, വയൽച്ചീര എന്നീ അഞ്ച് സസ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആഫ്രിക്കൻ പായലും കുളവാഴയും വെള്ളത്തിന്റെ ഉപരിതലം പൂർണ്ണമായും മറച്ച് അതിവേഗം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം വൈവിധ്യം നമ്മുടെ തനത് ജൈവ വൈവിധ്യത്തെ ഇല്ലാതാക്കുകയാണ്. ഉദാഹരണത്തിന് ചുവന്ന ആമ്പൽ നിംഫയ ഒമരാന ഇല്ലാതാക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണപ്പെട്ടിരുന്ന മഞ്ഞ ആമ്പൽ നിംഫയ നൗക്കാളി എന്ന സസ്യത്തെയാണ്. ഇതുകൂടാതെ അപൂർവമായ രണ്ട് സസ്യങ്ങൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെട്ടിരുന്നു. അപ്പണോ ജെറ്റോൺ അപ്പൻഡിക്കുലേറ്റസ്, അപ്പണോ ജെറ്റോൺ നേറ്റൻസ് എന്നീ സസ്യങ്ങൾ ഇന്ന് പൂർണ്ണമായും നമ്മുടെ ജലാശയങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം. അധിനിവേശ സസ്യങ്ങളായ ആഫ്രിക്കൻ പായലും കുളവാഴയും ജലാശയ ഉപരിതലം മറച്ച് വളരുന്നതിലൂടെ സൂര്യപ്രകാശം തടയുകയും ഇത് ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അതുമൂലം ജലാശയത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഒട്ടനവധി ജീവജാലങ്ങൾ മത്സ്യസമ്പത്ത് അടക്കം ഇന്ന് ഭീഷണി നേരിടുകയാണ്. പ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് എടുത്തു കാണിക്കാവുന്ന നമ്മുടെ സംസ്ഥാന മത്സ്യമായ കരിമീനാണ്. ഇന്ന് കരിമീന്റെ വംശം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം വളരെ മലിനമായ ജലവും അതിൽ വളരെ രൂക്ഷമായി വളരുന്ന കുളവാഴയും ആഫ്രിക്കൻ പായൽ പോലുള്ള അധിനിവേശ സസ്യങ്ങളുമാണ്. ഇത്തരം അധിനിവേശ ജീവജാലങ്ങളുടെ കടന്നു കയറ്റം ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇന്ന് ആഗോള വ്യാപകമായി ഉള്ള ഒരു വലിയ ഭീഷണിയാണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഇത്തരം അധിനിവേശ ജീവജാലങ്ങളുടെ പഠനം നടത്തുകയും അതിന്റെ നിർമ്മാർജ്ജനത്തിലുള്ള മാർഗങ്ങൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും അത് നമ്മുടെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഒരു പോളിസിയുടെ രൂപത്തിൽ ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
0: ടൂറിസം ബോട്ടുകളിൽ നിന്നുള്ള ഇന്ധന ചോർച്ചയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മൂലം കായലോര ജലാശയങ്ങൾ നേരിടുന്ന മലിനീകരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു പരിസ്ഥിതി പ്രവർത്തകനായ സി ആർ നീലകണ്ഠൻ.
4: കേരളം പോലൊരു സമൂഹത്തിന്റെ പ്രധാന വരുമാന സാധ്യതകളൊന്ന് ടൂറിസമാണ്. അതിന് കാരണം നമ്മുടെ പ്രകൃതി ഭംഗിയാണ്. പക്ഷേ ആ ടൂറിസം തന്നെ ആ പ്രകൃതി ഭംഗിയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പോകുന്നു എന്നാണ് കുട്ടനാട്ടിലെ അനുഭവം നമ്മളെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കണക്കെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ 450 താഴെ ബോട്ടുകൾക്ക് മാത്രമാണ് കുട്ടനാട് കായലിൽ പ്രവേശനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും 1000-1500 ബോട്ടുകൾ അവിടെ വരുന്നു. കൂടുതൽ എണ്ണം ബോട്ടുകൾ വരുന്നതോടുകൂടി അതിന്റെ നാശത്തിന്റെ അളവ് കൂടും. അവിടെ രജിസ്റ്റർ ചെയ്യാത്ത ബോട്ടുകളൊക്കെ പല ഭാഗത്തു നിന്നും, കൊല്ലത്തു നിന്നും, തൃശ്ശൂരിൽ നിന്നും, എറണാകുളത്തു നിന്നും, മറ്റു പല സ്ഥലത്തു നിന്നും അവിടെ ഒന്ന് പ്രവർത്തിക്കും. കുട്ടനാട് ഏറ്റവും സുന്ദരമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബോട്ട് ഓടിക്കുന്നവർ തന്നെ വലിയ പരാതി പറയുന്നുണ്ട്, വലിയ തോതിൽ ഇവിടേക്ക് മാലിന്യം മതി. ഈ സർട്ടിഫൈഡ് ബോട്ടുകളാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ബോട്ട് സർട്ടിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൽ നിന്ന് ഡീസൽ ലീക്ക് ഉണ്ടാവാൻ പാടില്ല, അതിലെ മാലിന്യങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല, പ്ലാസ്റ്റിക് പോകാൻ പാടില്ല. ഇതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനും അവിടുന്ന് പോകുന്ന മലിനജലം പോലും പ്രോസസ് ചെയ്ത് വിടാനുള്ള സംവിധാനം ഉണ്ടാവും. പക്ഷേ രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യാത്ത ബോട്ടുകൾ വരുമ്പോൾ ഇതാരും പരിശോധിക്കപ്പെടുന്നില്ല. അഥവാ പരിശോധിച്ചാൽ തന്നെ കുറച്ച് ഫൈൻ അടിക്കും, അത് കഴിഞ്ഞാൽ അവർ പോകും, അവർ വീണ്ടും അവിടെ തന്നെ വരും. അപ്പൊ ഈ മാലിന്യങ്ങൾ ഇതിൽ വീണ് കഴിഞ്ഞാൽ ഈ കുട്ടനാടിന്റെ ജൈവ സമ്പത്ത് ആകത്തകരും. കുട്ടനാട് യഥാർത്ഥത്തിൽ ടൂറിസത്തിന് മാത്രമുള്ളതല്ല, കുട്ടനാട് ആണ് കേരളത്തിന്റെ മത്സ്യസമ്പത്തിന്റെ കൂടി ഒരു അടിസ്ഥാനം. ലോകത്ത് പല ടൂറിസ്റ്റ് നഗരങ്ങളും പിന്നെ നഗരങ്ങളെ അല്ലാതായി മനുഷ്യവാസയോഗ്യം അല്ലാതായ അനുഭവങ്ങളും അത്തരമൊരു പട്ടികയിലേക്ക് വരാൻ പാടില്ല.
0: കുന്നത്തൂർ MLA ഉല്ലാസ് കോവൂർ.
5: ശാസ്താംകോട്ട ശുദ്ധജല തടാകം നമ്മുടെ ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സാണ്. 4.5 കോടി ലിറ്റർ വെള്ളം പ്രതിദിനം തടാകത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റി. ശാസ്താംകോട്ട തടാക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അതോറിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിനായി ആന്ധ്ര സ്വദേശിയായിട്ടുള്ള ശ്രീ സുനിൽ തമ്മിടി IFSSന്റെ ഒക്കെ നേതൃത്വത്തിൽ നല്ല കാര്യക്ഷമമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്, പഠനങ്ങൾ നടക്കുന്നു. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ നിർഭാഗ്യവശാൽ നമുക്ക് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. തടാകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് അമിത ജലചൂഷണം പോലെ തന്നെ കായലിനകത്ത് രൂപപ്പെട്ടു വരുന്ന മുള്ളൻ പായലുകളുടെ സാമീപ്യമാണ്. തടാകങ്ങളെല്ലാം കുറെയേറെ വർഷങ്ങൾ കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുമെന്നുള്ള ഗുരുതരമായ ഒരു പഠന റിപ്പോർട്ട് നിലവിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സർക്കാർ വരുമ്പോ തടാകത്തിന്റെ വൃഷ്ടിപ്രദേശത്തെ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തില്ല എന്ന് ഉറപ്പ് നൽകുവാൻ ഈ ഘട്ടിക്കുകയാണ്. ഈ തടാകം നിലനിർത്തുവാനും ഈ തടാകത്തെ അടുത്ത തലമുറകൾക്കായി കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒരു ജനപ്രതിനിധി എന്നുള്ള എന്റെ ഭാഗത്തു നിന്ന് 100% ഉണ്ടാകും. ഈ മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എല്ലാം വിലയേറിയ നിർദ്ദേശങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തീർച്ചയായും സംരക്ഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിക്കുന്നത്.
0: മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും കുടിവെള്ള ലഭ്യതയ്ക്കും തടാകങ്ങളുടെ സംരക്ഷണം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. തടാകങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സംസ്കാരത്തിന് മാറ്റം വന്നേ തീരൂ. പ്രകൃതി നമുക്ക് നൽകിയ ഈ ശുദ്ധജല സംഭരണികളെ വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കാൻ ഓരോ പൌരനും പ്രതിജ്ഞാബദ്ധരാണ്.
6: പ്രഭാത ഭേരിയാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 38 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100-ലേറെ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500-ഓളം പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ

0: ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് കെസിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിൽ നിന്നും രണ്ടു വീതം കോളേജുകളിലെ യുവജനങ്ങളാണ് രാജ്യവ്യാപക പരിപാടിയുടെ ഭാഗമാകുന്നത്. കായിക മേഖല, യുവനേതൃത്വം, പൌര ഉത്തരവാദിത്വം, സന്നദ്ധ സേവനം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം തുടങ്ങി വിവിധ തലങ്ങളിലൂന്നിയാണ് പരിപാടി. രാജ്യത്തെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ചർച്ചകളിൽ യുവജനങ്ങളെ ഭാഗമാക്കുന്നതിനൊപ്പം കായിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പരിപാടി യുവാക്കൾക്ക് നേരിട്ട് വേദിയൊരുക്കും. കായിക മേഖലയിൽ തൽപരരായ യുവാക്കളും മുൻനിര ഇന്ത്യൻ കായിക താരങ്ങളും മെഡൽ ജേതാക്കളും തമ്മിലെ ആശയവിനിമയമാണ് സംരംഭത്തിന്റെ പ്രധാന സവിശേഷത. പങ്കെടുക്കുന്നവർക്ക് സ്വന്തം ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അഭിലാഷങ്ങൾ എന്നിവ പങ്കിടാൻ യുവസംവാദ് അവസരമൊരുക്കും. സ്പോർട്സ്, ഒളിമ്പിക് ലക്ഷ്യങ്ങൾ, യുവനേതൃത്വം, വികസിത് ഭാരത്, നശാമുക്ത് യുവ എന്നീ അഞ്ച് വിഷയങ്ങളിലൂന്നിയാണ് സംവാദം. രാജ്യത്ത് കായികക്ഷമതയും അച്ചടക്കവും ഉറപ്പാക്കി യുവാക്കളുടെ അഭിലാഷങ്ങൾ ദേശീയ വികസന അജണ്ടയുടെ കേന്ദ്ര ബിന്ദുവാക്കുകയെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ഖേലോ ഇന്ത്യ സംവാദം സംഘടിപ്പിക്കുന്നത്.
0: നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. ടിബറ്റ് അതിർത്തിക്ക് സമീപം റാസുവ മേഖലയിൽ ഫോട്ടെ കോഷി നദിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഇതുവരെ 46 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 93 പേരെ രക്ഷപ്പെടുത്താനായി. കാണാതായവരിൽ 105 ഇന്ത്യക്കാരും 37 പ്രവാസി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായാണ് വിവരം. ഇവരിൽ ഭൂരിഭാഗം പേരും ടിബറ്റിലെ കൈലാഷ് മാനസ സരോവർ തീർത്ഥാടകരായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. ദുരന്ത സാഹചര്യത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. അതിർത്തി മേഖലകളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ദുരിതാശ്വാസ രക്ഷാസംഘങ്ങൾക്കുമൊപ്പം NDRFനെ നിയോഗിച്ചതായി അമിത്ഷാ അറിയിച്ചു. വിദേശ വിനോദസഞ്ചാരികളും നേപ്പാൾ പൌരന്മാരും കാണാതായവരിലുണ്ട്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, US, മലേഷ്യ, ദക്ഷിണാഫ്രിക്ക, നെതർലാൻഡ്സ് തുടങ്ങിയ വിവിധ രാജ്യക്കാരാണ് കാണാതായ വിദേശികൾ. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലെത്തിയ മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിദേശത്തു നിന്ന് മിസ്ഡ് കോളായി +9188020123345 നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡൽഹി NRK വികസന ഓഫീസറെ ചുമതലപ്പെടുത്തി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. +9778113167+9779701705 എന്നീ നമ്പറുകളിൽ സഹായത്തിന് ബന്ധപ്പെടാം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേപ്പാൾ ഗവൺമെന്റുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. വെള്ളപ്പൊക്ക ദുരന്തം വിതച്ച നേപ്പാളിന് സഹായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്താനും സഹായ വാഗ്ദാനം നൽകാനും മോദി നേരിട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ സൌഹൃദത്തിന്റെ തെളിവാണ് നിലപാടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും മാസങ്ങളിൽ സവാളയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെന്റ് നടപടി തുടങ്ങി. കരുതൽ ശേഖരത്തിൽ നിന്ന് ഘട്ടംഘട്ടമായി കൃത്യമായ ആസൂത്രണത്തോടെ സവാള വിപണിയിലിറക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. 2025-26 വർഷത്തെ സവാള ഉൽപ്പാദനം 307 ലക്ഷം മെട്രിക് ടണ്ണിലധികം വരുമെന്ന് കണക്കാക്കുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യകതയ്ക്ക് സവാള ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. നാഫെഡ്, NCCF അടക്കം വിവിധ ഗവൺമെന്റ് ഔട്ട്ലെറ്റുകളിലൂടെ കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ സവാള വിൽക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതിനായി കേരളമടക്കം രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് റോഡ് മാർഗം സവാള എത്തിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ കോട്ടയം സൌത്ത് പാമ്പാടി സെയിന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടത്തും. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 67 വയസ്സായിരുന്നു. കോട്ടയത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം സിവിൽ സർവീസിൽ എത്തുന്നത്.

0: അറുപത്തിയാറ് ബാച്ചിൽ ഒറീസ കേഡറിൽ നിയമിതനായ അദ്ദേഹം പിന്നീട് പാലക്കാട്ടും പാലായിലും സബ് കളക്ടറായും കോട്ടയം ഇടുക്കി ജില്ലാ കളക്ടറായും സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്തിന്റെ വിവരസാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കും നേതൃത്വം നൽകിയ അദ്ദേഹം റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നീ നിലകളിൽ 2018 പ്രളയ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. പി എച്ച് കുര്യന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിന് അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു പി എച്ച് കുര്യനെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഭരണനിർവഹണത്തിലും ഐ ടി വ്യവസായ നയരൂപീകരണത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചു വരുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: നാടൻ കലാരൂപങ്ങൾ കൊണ്ടും ശാസ്ത്രീയ നൃത്ത ചുവടുകൾ കൊണ്ടും കണ്ണൂർ നഗരത്തിന്റെ ഓരോ സായാഹ്നവും സമ്പന്നമാവുകയാണ്. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെയും തിരുവനന്തപുരം ഭാരത് ഭവന്റെയും നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ സാക്ഷിയായി. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായി നൃത്തം, പഞ്ചാബിൽ നിന്നുള്ള ബാംഗ്ര ജിണ്ടുവ നൃത്തം, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പുരലിയ ചൌ നൃത്തം എന്നിവ ശ്രദ്ധേയമായിരുന്നു. രാജ്യത്തിന്റെ സാംസ്കാരിക സമ്പന്നതയെ എടുത്തു കാണിക്കുന്നതായിരുന്നു ഓരോ കലാരൂപങ്ങളും. ഈ മാസം 30 വരെയാണ് ആഘോഷ പരിപാടികൾ.
0: മലപ്പുറം കോട്ടക്കുന്നിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോട്ടക്കുന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ബി എം കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് നടത്തും. മന്ത്രി എ പി അനിൽകുമാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ ഹരിശങ്കർ ആൻഡ് ടീമിന്റെ ഓർക്കസ്ട്രയും ബിജുല ബാലകൃഷ്ണന്റെ കുച്ചിപ്പുടിയും അരങ്ങേറും. ഭട്ട്റോഡ് ബീച്ചിൽ എം എസ് ബാബുരാജ് മെഹഫിൽ, നാട്ടുവെളിച്ചം ഗാനമേള എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രമുഖ സാഹിത്യകാരൻ കണ്ണൂരിലെ ടി കെ ഡി മുഴപ്പിലങ്ങാട് നിര്യാതനായി. 80 വയസ്സായിരുന്നു. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ടി കെ ദാമോദരൻ എന്ന ടി കെ ഡി മുഴപ്പിലങ്ങാട്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ശിവഗിരിയിൽ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ പി എച്ച് കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇതിൽ നമുക്കൊരു ഗാനം കേട്ടാലോ? എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണിത്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ ഗാനരചയിതാവ് ബിച്ചു തിരുമലയാണ്. ചിത്രം ആഭരണ ചാർത്തും.

നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യത്തിൻ്റെ നേരമാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യമൊരിക്കൽ കൂടി. ബ്രിട്ടൻ

0: സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5-നകം AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് പേട്ട, തിരുവനന്തപുരം 6950024 എന്ന മേൽവിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9809159559. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04872946157, 82816514457. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് FIMS ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെയെങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04772251103. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ചരിത്രത്തിലിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യവും സാൻസിബാർ സുൽത്താനേറ്റും തമ്മിലുള്ള ആംഗ്ലോ സാൻസിബാർ യുദ്ധം നടന്നത് 1896 ഓഗസ്റ്റ് 27 വെറും 38 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഈ പോരാട്ടമാണ് ലോകചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധമായി അറിയപ്പെടുന്നത്. പുതിയ സുൽത്താൻ ഖാലിദ് ബിൻ ബർഗാഷ് അധികാരമേറ്റതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുദ്ധത്തിന് കാരണമായത്. ബ്രിട്ടീഷ് നാവികസേനയുടെ കപ്പലുകളിൽ നിന്നുള്ള കനത്ത വെടിവെപ്പിൽ കൊട്ടാരം തകരുകയും സുൽത്താൻ പിന്മാറുകയും ചെയ്തു. സൈനിക ചരിത്രത്തിലെ തികച്ചും അപൂർവവും അവിശ്വസനീയവുമായ ഒരു സംഭവമാണിത്. 1859 ഓഗസ്റ്റ് 27 അമേരിക്കയിലെ പെൻസിൽവാനിയയിലുള്ള ടൈറ്റസ്വില്ലിൽ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിജയകരമായ എണ്ണക്കിണർ നിർമ്മിച്ച് പെട്രോളിയം ഖനനം ആരംഭിച്ചത്. ഈ ചരിത്ര പ്രധാനമായ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എഡ്വിൻ എൽ റേക്ക് ആയിരുന്നു. ഭൂമിയുടെ അടിയിലേക്ക് തുരന്ന് എണ്ണ പുറത്തെടുക്കാം എന്ന ആശയം അക്കാലത്ത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അതിനാൽ പ്രദേശവാസികൾ എഡ്വിൻ

0: ഡ്രേക്കിനെ പരിഹസിക്കുകയും ഈ പ്രൊജക്ടിനെ ഡ്രേക്കിന്റെ ഭ്രാന്ത് എന്ന് വിളിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തൽ പെൻസിൽവാനിയയിൽ വലിയൊരു ഓയിൽ റഷിന് കാരണമാവുകയും ലോകമെമ്പാടും ആധുനിക പെട്രോളിയം വ്യവസായത്തിന് അടിത്തറയിടുകയും ചെയ്തു. അതുവരെ വിളക്കുകൾ കത്തിക്കാൻ വലിയ വില നൽകി തിമിംഗലങ്ങളിൽ നിന്നുള്ള എണ്ണയായിരുന്നു അമേരിക്കക്കാർ ഉപയോഗിച്ചിരുന്നത്. ഡ്രേക്കിന്റെ കണ്ടെത്തലോടെ മണ്ണെണ്ണ വളരെ വില കുറഞ്ഞ രീതിയിൽ ലഭ്യമാകാൻ തുടങ്ങി. ഹിന്ദി ചലച്ചിത്ര സംഗീത ലോകത്തെ പ്രശസ്ത പിന്നണി ഗായകനായ മുകേഷ് അന്തരിച്ചത് 1976 ഓഗസ്റ്റ് 27. രാജ് കപൂറിന്റെ സിനിമകളിലെ ശബ്ദമായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം വികാരഭരിതമായ ഗാനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളെ രോമാഞ്ചമണിയിച്ചു. കഭി കഭി മേരെ ദിൽ മേം, മേരാ ജൂതാ ഹേ ജാപാനി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളാണ്. മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഫിലിംഫെയർ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലോക റെക്കോർഡുകളുടെ സമാഹാരമായ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആദ്യമായി പുറത്തിറങ്ങിയത് 1955 ഓഗസ്റ്റ് 27. നോറിസ് മക്യൂർട്ടർ, റോസ് മക്യൂർട്ടർ എന്നീ ഇരട്ട സഹോദരന്മാരാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം പെട്ടെന്ന് തന്നെ വൻ ജനപ്രീതി നേടുകയും ബെസ്റ്റ് സെല്ലറായി മാറുകയും ചെയ്തു. മനുഷ്യന്റെ നേട്ടങ്ങളും പ്രകൃതിയിലെ അത്ഭുതങ്ങളും രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സ്രോതസ്സാണിത്. ലോകവ്യാപകമായി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പകർപ്പവകാശമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണിത്. നാസയുടെ മാരിനർ 2 എന്ന വിക്ഷേപണ വാഹനം ശുക്രഗ്രഹം ലക്ഷ്യമാക്കി കുതിച്ചുയർന്നത് 1962 ഓഗസ്റ്റ് 27. മറ്റൊരു ഗ്രഹത്തിന് സമീപത്തുകൂടി പറന്ന് വിവരങ്ങൾ ശേഖരിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായി ഇത് മാറി. 1962 ഡിസംബറിൽ ശുക്രന്റെ അന്തരീക്ഷ താപനിലയെക്കുറിച്ചും കാന്തിക മണ്ഡലത്തെക്കുറിച്ചുമുള്ള സുപ്രധാന വിവരങ്ങൾ ഇത് ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യന്റെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലും ഗൃഹാന്തര പര്യവേഷണത്തിലും ഇതൊരു വമ്പൻ മുന്നേറ്റമായിരുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ എക്കാലത്തെയും വലിയ അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്നാണിത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 27 ലോക തടാക ദിനമായി ആചരിക്കുന്നത്. തടാകങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചും ജലാശയങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണിത്. 2024 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ഓഗസ്റ്റ് 27 ലോക തടാക ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.
1: ചരിത്രത്തിൽ ഇന്ന്
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
5: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
6: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
5: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
7: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
8: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
9: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
10: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫുഡ് ലേബലുകളെ കുറിച്ച് സംസാരിക്കുന്നത് ഡയറ്റീഷ്യൻ ഉമാ കല്യാണി.
11: പാക്കറ്റ് ഫുഡുകളുടെ ഉപയോഗം ഇപ്പോൾ കൂടി വരികയാണ്. ഇത് ആഹാരം സംഭരിക്കാനും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും ഉപയോഗിക്കാനും എളുപ്പമാക്കുന്നു. ഇത്തരം ഫുഡ് പാക്കറ്റുകളിൽ ഫുഡ് ലേബലുകളും കാണാൻ സാധിക്കും. പക്ഷേ നമ്മളിൽ പലരും അത് ശ്രദ്ധാപൂർവം വായിക്കാറില്ല. എന്താണ് ഈ ഫുഡ് ലേബൽ? ഓരോ ഫുഡ് പാക്കറ്റിലുമുള്ള ലേബൽ ആഹാരം എത്ര വിലയാണെന്നും എത്ര തൂക്കമുണ്ടെന്നും എന്നാണ് പാക്ക് ചെയ്തതെന്നും എത്ര ദിവസം കേടുകൂടാതെ ഇരിക്കുമെന്നും എന്തെല്ലാം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് തുടങ്ങി പല വിവരങ്ങളും ഉപഭോക്താവിന് നൽകുന്നു. ഇത് ആഹാര സാധനങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനും പോഷകമൂല്യം മനസ്സിലാക്കാനും സഹായിക്കുന്നു. ആയതിനാൽ ഉപഭോക്താവ് വഞ്ചിതരാകാതിരിക്കാൻ സഹായിക്കുന്നു. പാക്കറ്റിലെ ഇൻഗ്രീഡിയൻസ് പരിശോധിച്ചാൽ എന്തെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു

0: പ്രത്യേക ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളവ ആദ്യവും ഏറ്റവും കുറവായിട്ടുള്ളവ അവസാനവും രേഖപ്പെടുത്തുന്നു. ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ അഥവാ അതിലെ പോഷകങ്ങളുടെ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഊർജത്തിന്റെ അളവ് കിലോ കലോറിയിലും മാംസ്യം അഥവാ പ്രോട്ടീൻ ഗ്രാമിലും അന്നജം രേഖപ്പെടുത്തുമ്പോൾ എത്ര പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നും രേഖപ്പെടുത്തുന്നു. കൊഴുപ്പിന്റെ അളവ് ഗ്രാമിൽ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല പൂരിത കൊഴുപ്പുകളും ട്രാൻസ്ഫാറ്റുകളും എത്ര ഉണ്ടെന്നുള്ളതും കൃത്യമായി രേഖപ്പെടുത്തണം. FSSA മുദ്രയും ലൈസൻസ് നമ്പറും ഉണ്ടെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭകന് ലൈസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പച്ച നിറത്തിലുള്ള ഒരു ചെറിയ വൃത്തം സൂചിപ്പിക്കുന്നത് വെജിറ്റേറിയൻ ഭക്ഷണമാണെന്നും ബ്രൗൺ നിറത്തിലുള്ള വൃത്തം സൂചിപ്പിക്കുന്നത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണെന്നാണ്. പ്ലസ് F ലോഗോ ഉള്ള പാക്കറ്റ് ആണെങ്കിൽ വിറ്റമിനുകളോ ധാതുക്കളോ അതിൽ ചേർത്ത് ഭക്ഷണം സമ്പുഷ്ടീകരണം ചെയ്തിട്ടുണ്ടെന്നാണ്. പാലിന്റെ പാക്കറ്റിൽ പ്ലസ് F ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പോഷകാഹാരക്കുറവ് പരിഹരിക്കാനാണ് ഇത്തരത്തിൽ ഭക്ഷണ സമ്പുഷ്ടീകരണം ചെയ്യുന്നത്. ISA മുദ്ര കുടിവെള്ള കുപ്പികളിലും പാൽപ്പൊടികളിലും നിർബന്ധമാണ്. ധാന്യങ്ങളിലും പയറുപരിപ്പ് വർഗ്ഗങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളുടെ പാക്കറ്റുകളിലും അഗ്മാർക്ക് മുദ്ര നിർബന്ധമാണ്. ചില പാക്കറ്റുകളിൽ അലർജൻസ് എന്നെഴുതിയിരിക്കുന്നത് കാണാം. ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ഈ മുന്നറിയിപ്പ് സഹായകമാകും. ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ന്യൂട്രീഷൻ സൂചിക സഹായകമാണ്. ഒരു പാക്കറ്റിൽ എത്ര സെർവിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് 100 ഗ്രാം ഒരു സെർവിംഗ് ആണെങ്കിൽ ഒരു പാക്കറ്റിൽ 200 ഗ്രാം ഉണ്ടെങ്കിൽ അത് 2 സെർവിംഗ് ഉണ്ടെന്നാണ് അർത്ഥം. ഒരു സെർവിംഗിൽ എത്ര കലോറി ഉണ്ടെന്നും പ്രോട്ടീൻ ഉണ്ടെന്നുമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം പാക്കറ്റ് ഫുഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞതും പഞ്ചസാര കുറഞ്ഞതും സോഡിയം കുറഞ്ഞതുമായവ എടുക്കണം. പലപ്പോഴും ഉപഭോക്താവ് പാക്കറ്റ് ഫുഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വഞ്ചിക്കപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് പ്രമേഹ രോഗികൾക്കുള്ള ബിസ്ക്കറ്റിലും ബ്രെഡിലുമെല്ലാം ഷുഗർ ഫ്രീ എന്ന് കാണാറുണ്ട്. ഇതിൽ പഞ്ചസാരയുണ്ടാവാറില്ല, പക്ഷേ അതിനു പകരമായി ഫ്രക്ടോസ്, കോൺ സിറപ്പ്, ശർക്കര, തേൻ എന്നിവയിൽ ഏതെങ്കിലും ചേർത്തിട്ടുണ്ടാകാം. രുചി കൂട്ടാനായി അധികമായി കൊഴുപ്പോ മൈദയോ ചേർത്തിട്ടുണ്ടാകാം. ഇത്തരത്തിലുള്ള പാക്കറ്റുകളിൽ കലോറി കൂടുതലാണോ എന്ന് നാം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ഫുഡ് ആരോഗ്യകരമാണോ എന്നറിയണമെങ്കിൽ അതിന്റെ കലോറി മൂല്യം കുറവായിരിക്കണം. ഒരു സെർവിംഗിൽ 40 കലോറിയോ കുറവോ ആയിരുന്നാൽ നന്ന്. 300 മുതൽ 400 കലോറി വരെ ഒരു സെർവിംഗിൽ തന്നെ വരുന്നതിനെ ജങ്ക് ഫുഡായി കണക്കാക്കാം. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ളവരും പ്രമേഹമോ മറ്റു ജീവിതശൈലി രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. വാങ്ങുന്ന ഫുഡ് പാക്കറ്റിന്റെ ഉപയോഗയോഗ്യത അതിലെ തീയതിയിൽ നിന്ന് മനസ്സിലാക്കി വാങ്ങണം. പാക്കറ്റിലെ ലേബലുകൾ വില മാത്രം നോക്കാനുള്ളതല്ല, മറിച്ച് ഫുഡ് ലേബലുകൾ ഉപഭോക്താവിനെ ഉത്തരവാദിത്വത്തോടെയും ബുദ്ധിപൂർവവും ആരോഗ്യപൂർണവുമായി പാക്കറ്റ് ഫുഡുകൾ വാങ്ങാൻ സഹായിക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഫുഡ് ലേബലുകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ ഉമാ കല്യാണി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: On Kerala's rampant drug crisis, it's the biggest talking point in the state.
4: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
5: Ningal mayakkumarunnirediraayi adishaktamaya nilavaadedukkalam.
6: Operation Tufan, the Narco Hunt enna peril oru paddhathi Kerala police aarambhikkukayaa. Keralathile mayakkumarunninte vere arakkuka ennulla lakshyathode ഓപ്പറേഷൻ തുഫാൻ.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
8: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
9: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
10: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
11: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
12: എന്നാ ഞാനും വരുന്നളിയാ.
13: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
15: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
16: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
17: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
16: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
17: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

നമസ്തേ അനന്തപുരിയിലൂടെ അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. സതീഷ് രാമചന്ദ്രൻ്റെ സംഗീതത്തിൽ സാഗർ പാടിയ ഗാനമാണ്. ചിത്രം യാത്രയ്ക്കൊടുവിൽ. പൂജൽ ഖാദറാണ് വരികൾ എഴുതിയത്.

0: തൊഴിൽ ദർശനം.
1: ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന് കീഴിൽ പൂനെ ആസ്ഥാനമായുള്ള നാഷണൽ സെന്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സ് NCRA വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. രണ്ട് വിജ്ഞാപനങ്ങളിലായി 30 ഒഴിവുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനി ഒഴിവ് 6. യോഗ്യത ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. അക്കൌണ്ട്സ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, HR, സ്റ്റോർസ് ആൻഡ് പർച്ചേസ് എന്നീ മേഖലകളിൽ പരിശീലനം നൽകും. പ്രായം 28 വയസ്സ് കവിയരുത്. പ്രോജക്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവ് 5. യോഗ്യത 60% മാർക്ക്.

0: കോഴിക്കോടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിഷയങ്ങളിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 28 വയസ്സ് കവിയരുത്. എഞ്ചിനീയർ ട്രെയിനി. ഒഴിവ് 2. യോഗ്യത 60% മാർക്കോടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിഇ ബിടെക്. പ്രായം 28 വയസ്സ് കവിയരുത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ലോ ഹാർഡ്വെയർ. ഒഴിവ് 3. യോഗ്യത ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ 60% മാർക്കോടെ സയൻസ് ബിരുദം. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹാർഡ്വെയർ മെയിന്റനൻസിൽ ഒരു വർഷത്തെ പരിചയവും. പ്രായം 28 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. പ്രോജക്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2, പ്രോജക്ട് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 2, ലൈബ്രറി ട്രെയിനി 1, ട്രേഡ്സ്മാൻ ട്രെയിനി 2, ക്ലാർക്ക് 2, ഡ്രൈവർ 2, ലബോറട്ടറി അസിസ്റ്റന്റ് 2, സെക്യൂരിറ്റി ഗാർഡ് 1. ഓൺലൈനായോ തപാൽ മുഖേനയോ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ncra.tifr.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ncra.tifr.res.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 31. ജാർഖണ്ഡിലെ ധൻബാദിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ 30, അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ 60 എന്നിങ്ങനെയാണ് ഒഴിവ്. ഒഴിവുള്ള വിഷയങ്ങൾ അപ്ലൈഡ് ജിയോളജി, അപ്ലൈഡ് ജിയോ ഫിസിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി ആൻഡ് കെമിക്കൽ ബയോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഫ്യുവൽ മിനറൽസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മാത്തമെറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മൈനിംഗ് എഞ്ചിനീയറിംഗ്, പെട്രോളിയം എഞ്ചിനീയറിംഗ്, ഫിസിക്സ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 30. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitism.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iitism.ac.in. കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഈസ്റ്റേൺ റെയിൽവേയിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന് അവസരം. ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 10 ഒഴിവും ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 5 ഒഴിവുമുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് ITI. പ്രായം ലെവൽ 1 തസ്തികകളിൽ 18-നും 33 വയസ്സിനും ഇടയിൽ, ലെവൽ 2 തസ്തികകളിൽ 18-നും 30 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി September 6. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrcer.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrcer.org.
1: തൊഴിൽ ദർശനം.
2: മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ പാട്ട് കേൾക്കാൻ നമുക്ക് നമസ്തേനന്ദപുരിയിലൂടെ ഹൊൻവി കുറുപ്പിന്റെ തോലികയ്ക്ക് എം ജയചന്ദ്രൻ ഈണം നൽകിയ പാട്ടാണിത്. ചിത്രം കരയിലേക്ക് ഒരു കടൽ ദൂരം.

ദിസത ജണു പമ ജണു ദസ ദിസത്തധിമപത്തണംകോ നിസത ജണു പമ ജണു ദസ നിസത്തധിമപത്തണംകോ നിസത ജണു പമ ജണു ദസ നിസത്തധിമപത്തണംകോ നിസത ജണു പമ ജണു ദസ നിസത്തധി

0: രുചികരമായ ഓണസദ്യേനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: സ്വർണം എങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
3: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
2: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
4: എനിക്കാ ഫസ്റ്റ് ദേ ട്രോഫി.
5: കൺഗ്രാറ്റ്സ് മോളെ.
4: ഈ ട്രോഫി MRT വാങ്ങിയെന്ന് ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടു.
5: എനിക്കും കിട്ടിയിട്ടുണ്ട് മോളെ. സ്കൂളിലും ഓഫീസിലും വേണ്ട ട്രോഫീസും ഗിഫ്റ്റ്സും ഒക്കെ MRT വാങ്ങുന്നത്.
6: MRT മെറ്റൽ മാർക്ക്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് ദർശിച്ചതും.
7: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
8: അതിനെന്താ വിട്ടപ്പിളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
7: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
9: വിട്ടപ്പിളിൽ ഏജൻസീസ്.
10: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
11: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
10: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
11: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
11: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഫോൺ ഞാൻ പറയാം.
10: എന്നാ പറയാം?
4: 90 72 503 503.
12: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
13: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
14: ഗുഡ് ഇംഗ്ലീഷ്.
15: ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ഡോക്ടർ സരിത, ബാക്ക് അഗൈൻ വിത്ത് അനദർ സെഗ്മെന്റ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ്. AEIOU, ദീസ് ആർ ദ 5 vowels ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇൻ ദ ലാസ്റ്റ് എപ്പിസോഡ് we learned that one letter can have many sounds, and together we unraveled the mystery of the letter A. Today we will continue that journey and explore another fascinating vowel, the letter E. E aksharam varuna vaakkal naan ivide parayam. Red, pretty, there, people. The same letter E is pronounced differently in each of these words. ഇനി ഈയിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സ് ഞാൻ പറയാം. എനർജി, എഞ്ചിൻ, എലിഫന്റ്, എഡിറ്റർ, എഫേർട്ട്, എക്കോ, എക്സിറ്റ്. ഓൾ ദീസ് വേർഡ്സ് ഹാവ് ദ ഷോർട്ട് വവൽ സൗണ്ട്. നൗ ലുക്ക് അറ്റ് ദീസ് വേർഡ്സ്. ഈവനിങ്, ഈക്വൽ, ഇമെയിൽ, ഈവിൽ, ഈറ. ഈവൻ ദോ ദർ ഇസ് ഒൺലി വൺ ഇ, ദേ ഓൾ ഹാവ് ദ ലോങ് ഇ സൗണ്ട്. ലോങ് ഇ സൗണ്ടിനായി ചില വേർഡ്സിൽ 2 vowels ഉണ്ടാവും. ഉദാഹരണത്തിന് MEET ഇസ് മീറ്റ്, MEAT ഇസ് ഓൾസോ മീറ്റ്, EAGER ഈഗർ, EASY ഈസി, CHIEF ചീഫ്, RECEIVE റിസീവ്. വെൻ ദ ലെറ്റേഴ്സ് ഇ ആൻഡ് യു കം ടുഗെദർ, ദേ ടേക്ക് ദ യ സൗണ്ട്, ആസ് ഇൻ Europe. There are other words which begin with the letter E, but they are pronounced like words that begin with the letter I. English, England, economics, eternal. Now we will look at some commonly mispronounced words. W-H-E-R-E, where, everyday. W-E-A-R, to put on alengil tharikyuga, wear. WERE, which is the past tense of are. It is were. They were happy to see us. Many people mispronounce the word WERE just as they pronounce the word WEAR, where. And oru sentence parayam. They were told not to wear shoes inside the house. Where were you going? Wearing

0: traditional clothes. So W-H-E-R-E wear and W-E-A-R wear have the same pronunciation, but W-E-R-E is pronounced wear. We will also take a look at some more mispronounced words. B-E-A-R. ഈ വേർഡ് നൗണായും വേർബായും ഉപയോഗിക്കാം. ബി ഇ എ ആർ ബേർ നൗണായിട്ട് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ നെയിം ഓഫ് എൻ ആനിമൽ കരടി. വി സോ എ ബേർ നിയർ അവർ ക്യാമ്പ്. ഐ ഹാവ് ഹേർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ സേ ടെഡി ബിയർ. ബിയർ ഇസ് എൻ ആൽക്കഹോളിക് ഡ്രിങ്ക്. സോ ഇറ്റ് ഇസ് നോട്ട് ടെഡി ബിയർ ബട്ട് ടെഡി ബേർ. ഇനി ബി ഇ എ ആർ ബേർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഒരു ലെറ്ററും കൂടെ ആഡ് ചെയ്തു എന്ന് വെച്ചോളൂ, ഡി. ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് ബി ഇ എ ആർ ഡി ബിയേർഡ്. ഇറ്റ് ഇസ് നോട്ട് ബേർഡ്, ഇറ്റ് ഇസ് ബിയേർഡ്. ദ വേർഡ് ബേർ ഹാസ് ടു മീനിങ്സ് വെൻ യൂസ്ഡ് ആസ് എ വേർബ്. ഒരു മീനിങ് ടു ക്യാരി. ദ ടേബിൾ ബ്രോക്ക് ബിക്കോസ് ഇറ്റ് കുഡ് നോട്ട് ബേർ ദ വെയ്റ്റ് ഓഫ് ദ ഹെവി ബോക്സ്. ഇനി വേറൊരു അർത്ഥവും കൂടിയുണ്ട്, സഹിക്കുക എന്നുള്ളത്. ബേർ മീൻസ് എൻഡ്യൂർ സംതിങ്. ഷീ കുഡ് നോട്ട് ബേർ ദ ലൗഡ് നോയ്സ് മെയ്ഡ് ബൈ ദ മെഷീൻ. ഇനി വേറൊരു വേർഡ് ബി എ ആർ ഇ ബേർ, വിച്ച് മീൻസ് നോട്ട് കവേർഡ്. ഷീ സ്റ്റെപ്ഡ് ഔട്ട് ബേർ ഫുട്ട്, മീനിങ് അവൾ ചെരുപ്പ് ധരിക്കാതെ പുറത്തിറങ്ങി. ബേറിന് ഇനി വേറൊരു അർത്ഥവും കൂടിയുണ്ട്. It can also mean very little. He put in the bare minimum effort required to pass the exam. The spelling may remain the same, but the pronunciation and meanings can change dramatically. Ini innathe rendu vaakku. First word E-U-L-O-G-Y, eulogy. Eulogy nu parnala oru speech allengil a piece of writing praising someone, especially after their death. Her daughter delivered a touching eulogy at the funeral. Second word, E-U-P-H-E-M-I-S-M, euphemism. Euphemism means a mild expression used instead of one that may sound harsh or unpleasant. Instead of saying someone died, people often use the euphemism passed away. That wraps up today's episode of Good English. Have a wonderful day and goodbye.
1: Good English.
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ. ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെന്താ ഇത്ര പ്രത്യേകത?
4: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
5: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ്. അഞ്ചിൽ ഒരാൾ അർജുനൻ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയതാണ് ഈ പാട്ട്. രാജീവ് ആലുങ്കലിൻ്റെതാണ് രചന, മോഹൻ സിത്താരയുടെ ഈണവും.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോർട്ടിംഗ് ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
7: നമസ്തേ. അനന്തപുരിയിൽ മൈ ബോസ് എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. രാഹുൽ നമ്പ്യാരും റെമി ടോമിയുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സജു ജോണിന്റെ സംഗീതം.

0: ജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
6: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
7: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
8: യേശുദാസും വസന്തയും പാടിയ പാട്ട് MK അർജുനന്റെ സംഗീതത്തിലാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണനും. ചിത്രം കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേപ്പാളിലെ മിന്നൽ പ്രളയ സാഹചര്യത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ NDRFനെ നിയോഗിച്ചതായും പ്രാദേശിക ഭരണകൂടങ്ങളും രക്ഷാപ്രവർത്തക സംഘങ്ങളും സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലെത്തിയ മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ 9 4 4 7 1 1 1

0: പുരവിപണികളിലെ മാലിന്യം മേയർ പി ഇന്ദിരയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വഴിയോര കച്ചവടം അവസാനിച്ച ശേഷമാണ് മേയർ ഉൾപ്പെടെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലർമാരും ആരോഗ്യ വിഭാഗ ജീവനക്കാരും ശുചീകരണത്തിൽ പങ്കാളിയായത്. തിരുവനന്തപുരത്ത് കെസിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. പി എസ് എ ബുഡാപെസ്റ്റ് സ്കോഷ് ഓപ്പണിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയും വേലവൻ സെന്തിൽകുമാറും സെമിഫൈനലിൽ. ഈജിപ്തിന്റെയും മലേഷ്യയുടെയും താരങ്ങളെ കീഴടക്കിയാണ് രണ്ട് ഇന്ത്യൻ താരങ്ങളും സെമിഫൈനലിൽ പ്രവേശിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്. ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ശരിയുത്തരം പറയുന്ന നേരമാണ്. ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഒരിക്കൽ കൂടി പറയാം. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. നമുക്ക് അതിൻ്റെ ശരിയുത്തരം കേട്ടാലോ? ശരിയുത്തരം ആൻ്റി ബെൻഹാം. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആൻ്റി ബെൻഹാം ആണ്. കെയർ സ്റ്റാമറുടെ രാജിക്ക് ശേഷം ലേബർ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് എത്തിയ ഇദ്ദേഹം 2026 ജൂലൈ 20 ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ആൻ്റി ബെൻഹാം. ഇനി കാലം സാക്ഷി.
1: നാദസ്വര വിദ്വാനും കർണാടക സംഗീതജ്ഞനും വയലിൻ വാദകനും അഭിനേതാവുമായ തിരുമരികൽ നടേശപിള്ള രാജരത്നം പിള്ള എന്ന ടി എൻ രാജരത്നം പിള്ള 1898 ഓഗസ്റ്റ് 27 തഞ്ചാവൂർ ജില്ലയിലെ തിരുവാടുതുറയിൽ ജനിച്ചു. കർണാടക സംഗീതജ്ഞനായിരുന്ന തിരുക്കോടിക്കവിൽ കൃഷ്ണയ്യർ, നാദസ്വര വിദ്വാനായിരുന്ന അമ്മച്ചത്രം കണ്ണുസ്വാമി പിള്ള എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ. തിരുവാടുതുറൈ ക്ഷേത്രത്തിൽ പ്രഭാതവേളയിൽ നാദസ്വരം വായിച്ചിരുന്ന അദ്ദേഹം നിരവധി വേദികളിലും ആകാശവാണിയിലും കച്ചേരികൾ നടത്തി. 1940 എല്ലാ ഡങ്കൻ സംവിധാനം ചെയ്ത കലാമേഘം എന്ന ചലച്ചിത്രത്തിൽ വേഷമിട്ടു. നാദസ്വര ചക്രവർത്തി എന്ന പേരിനർഹനായ രാജരത്നം പിള്ളയ്ക്ക് തമിഴ്നാട് സർക്കാർ സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി ആദരിച്ചു. കൂടാതെ കലാനിധി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1956 ഡിസംബർ 12 ടി എൻ രാജരത്നം പിള്ള അന്തരിച്ചു.
2: നമ്മുടെ സംഗീതം ലക്ഷണത്തിൽ പ്രസിദ്ധം പെറ്റത് കണക്കറ്റ മഹാനുകൾ ലക്ഷണ ഗ്രന്ഥങ്ങളെയും ശാസ്ത്ര ഗ്രന്ഥങ്ങളെയും എഴുതി വച്ചിരിക്കാറുണ്ട്. നമ്മുടെ സംഗീതത്തെ കടവുള്ള അംശമാക പോറ്റുകോം. ഇത് നാദ ഉപാസന ഈശ്വരാംശം പൊരുന്തിയത് എന്നാൽ ആദി അന്തമറ്റത് ആനാൽ അപസ്വരമും അവലയമും എപ്പടി ദേവതാംശം ആകക്കൂടും എന്നാൽ ദേവതകളിലെ ദുർദേവതകളും നീശഗ്രഹങ്ങളും ഇല്ലയാ അന്ത രഹത്തിൽ ഇവകളെ ചേർക്കലാം. ആദ്യ അന്തമില്ലാതെ നാദ ഉപാസനയിൽ വാണി എന്ന പാകുപാടുകൾ ഏർപ്പെട കാരണമില്ല എന്ന് എനിക്ക് തോന്നുകിറത്. സംഗീതം കലയാക അനുഷ്ഠാനത്തിൽ വരുമ്പോഴത് അത് ഒരുവിധ ധർമ്മമാക വിനിയോഗമാകരുത്. തൊഴിൽ ധർമ്മം കച്ചേരി ധർമ്മം എന്ന് സൊല്വതി കേട്ടിരിക്കോം. ആനാൽ സംഗീതത്തിൽ വാണി എന്ന പൊരുളുക്ക് ശാസ്ത്രമും ഇല്ല ലക്ഷണമും ഇല്ല. പാടകളെ വിട രസികരുടെ സ്വത്ത് എന്ന് സൊല്ലാം. അവർ ഇട്ട പേരാക ഇരിക്കലാം. കാലം ഇടം രസികരുടെ മനോഭാവം ഇവകളാൽ ഉരുവാക്കപ്പെട്ട പാടും മുറകൾതാൻ വെവ്വേറു പാണികൾ എന്ന് നാമകരണം സൂട്ടപ്പെടുകിന്റെ. മുൻകാലത്തിൽ സംഗീത കച്ചേരി എന്നാൽ സഭക്കച്ചേരികൾ മാതിരി കുറുകിയ കാലത്തിൽ നടക്കാൻ വിദ്വാൻകൾ താങ്കൾ സാധകം ചെയ്ത ചിരന്ത രാഗത്തെ മണിക്കണക്കിൽ പാടുവാർകൾ. 4-5 മണിനേരം പാടിനാലും അലുപ്പ് തട്ടാമൽ ഇരിക്കും. നാദസ്വരത്തിലോ വിടിയ വിടിയ ഒരേ രാഗത്തെ രഞ്ജകമാക വാസിത്ത വിദ്വാൻകൾ ഉണ്ട്. നാനും വാസിത്തു ഇരിക്കേൻ. അന്ത കാലത്തിൽ രസികർകൾ നീണ്ട നേരം കച്ചേരികളെ അനുഭവിച്ച് ആനന്ദപ്പെടും മനോഭാവം പെറ്റിരുന്നാർ. ആകയാൽ മികവും ചൗക്കകാലത്തിൽ പല്ലവി പാടുവത് രാഗ ആലാപനയിൽ നീണ്ട നേരം വിന്യാസം ചെയ്യുന്നത് ഇമാതിരി മുറൈ അല്ലത് ബാണി പ്രബലമാക ഇരുന്നത്.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ടി എൻ രാജരത്നം പിള്ളയുടെ ശബ്ദം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: മധു ബാലകൃഷ്ണനും മഞ്ജരിയും പാടിയ ഒരു പാട്ടാണിനി. ചിത്രം അപൂർവ, വിദ്യാധരൻ്റെ സംഗീതമാണ്. പൂജ രാജേഷും ഡോക്ടർ പാർവതി വാര്യരുമാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്.

0: നമുക്ക് ചുറ്റും. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരം കവടിയാർ അട്ടക്കുളങ്ങര പ്രധാന റോഡിലും ആഘോഷവേദികൾക്ക് സമീപവും തിരക്കിനനുസരിച്ച് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് സി ടെറ്റിന് അപേക്ഷിക്കാൻ വീണ്ടും അവസരം. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് ആപ്ലിക്കേഷൻ വിൻഡോ സെപ്റ്റംബർ 1 വരെ വീണ്ടും തുറക്കും. മുൻപ് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. വിശദവിവരങ്ങൾ CTET.NIC.IN എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റിന് ഒരിക്കൽ കൂടി CTET.NIC.IN. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
2: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൌണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
1: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
2: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8891212159.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
4: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
6: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനു തന്നെ.
7: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പർ ആണ്.
8: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓൺ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
9: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
10: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
11: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
12: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
13: ആരെ കാണാൻ പോവാ?
12: ഭഗവതിയെ കാണാൻ.
13: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
12: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
14: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
15: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
16: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
17: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
18: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5000 സ്വർണ്ണ മോതിരങ്ങളും.
17: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
18: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
19: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
1: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
5: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
2: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
3: എന്റെ പേര് അഞ്ജലി. ഡെയിലി ഉള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
16: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട്

0: സർക്കാർ നിങ്ങളുടെ ഒപ്പം.
1: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: നമസ്തേ അനന്തപുരിയിൽ. ഇനി കൈതപ്രവും ജയചന്ദ്രനും ഒരുക്കിയ പാട്ടാണ്, മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത്. ചിത്രം പെരുമഴക്കാലം.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങണം.
2: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
1: MRT ന്ന് തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരൂ.
3: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാരയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും.
4: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
5: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
4: അവിടെന്താ ഇത്ര പ്രത്യേകത?
6: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
7: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
8: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
7: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
9: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
8: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
11: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
10: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
11: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
11: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
12: ഫോൺ ഞാൻ പറയാം.
13: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
14: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
15: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
16: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 to 31 വരെ.
17: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50+ സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
18: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
19: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ.
18: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
19: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
20: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
21: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
22: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
23: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
21: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
24: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
25: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 pounds മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
26: നോവൽ സഞ്ചാരം.
27: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
28: 1927 ഡിസംബർ മാസത്തിലെ മഞ്ഞുമൂടിയ ഒരു പ്രഭാതത്തിൽ ഇരപ്പം കെട്ടിയ മരത്തടികളിന്മേൽ 3 പേർ കല്ലായിപ്പുഴയിലേക്ക് നീങ്ങുകയാണ്. രണ്ടറ്റത്തും നിൽക്കുന്നവർ കഴുക്കോലൂന്നി തുഴയുന്നു. മൂന്നാമൻ ആ കെട്ടുമരത്തിന് നടുക്ക് കുന്തിച്ചിരിക്കുകയാണ്. കരയ്ക്ക് നിന്ന് നോക്കിയാൽ ഒരാളാണെന്ന് വ്യക്തമാവുകയില്ല. ഒരു കരിവീട്ടിയുടെ മുട്ടി കുത്തിച്ചാരി വച്ചിരിക്കുകയാണെന്നേ തോന്നൂ. ഒരു ചലനവുമില്ല. തുഴ പിടിച്ചവർക്കും അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് നാട്യമില്ല. മൂടൽമഞ്ഞിൻ്റെ അരിപ്പയിലൂടെ സൂര്യകിരണങ്ങൾ പതുക്കെ ഊർന്നു വീഴുകയാണ്. അങ്ങു വന്നോ എന്ന് ലോകം സൂര്യൻ്റെ നേർക്ക് മന്ദസ്മിതം തൂകുന്ന പോലെ തോന്നും. പുതുരശ്മികൾ വന്ന് തട്ടിയ നദിയുടെ മാർത്തടം ഒരു നവചൈതന്യം ഉൾക്കൊണ്ടു. കല്ലായി പാലത്തിലൂടെ നീങ്ങുന്ന കാളവണ്ടികൾ ആ കെട്ടുമരത്തിൽ നിന്ന് നോക്കിയാൽ അവ്യക്തമായി കാണാം. കെട്ടുമരം പതുക്കെ ആ മരത്തടിത്തുറയിലേക്ക് കടക്കുകയാണ്. കബന്ധങ്ങൾ ചിന്നിയ ഒരു പടക്കളം. തലങ്ങും വിലങ്ങും മരത്തടികൾ ചിതറിക്കിടക്കുന്നു. മറ്റെങ്ങും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ എവിടെ നിന്നോ പാറിവന്ന ഒരു വാലിളക്കി പക്ഷി വെള്ളത്തിൽ നിന്ന് പൊന്തി നിൽക്കുന്ന മരത്തടിത്തുഞ്ചിൽ വന്നിരുന്ന് 1-2 times കുണുങ്ങി പാലമരത്തിൽ മേലേക്ക് പറന്നുപോയി. ലോക വ്യവസായത്തിൻ്റെ മുഴുവൻ കൈകൾ നീണ്ടെത്തുന്ന ആ കൂറ്റൻ കമ്പോളത്തിലേക്ക് ആ കെട്ടുമരം ചേർന്നു കൂടുകയാണ്. യട ഹസനെ, കീഴേപ്പുറം തുഴയുന്നവൻ തുണക്കാരനെ വിളിച്ചു.
29: എന്തേയ് മരക്കാരെ, ജ് എന്തിരുത്താ ചെയ്യുന്നു?
0: എന്നിട്ട് ബലത്തെപ്പാട് കുത്തിന്ന്. അല്ല, മനസ്സിൽ നിന്ന് ഗതി കെടാ. എന്നാല് ജി അത് പറയണ്ടേ? നേരം വെളുക്കുമ്പോ തന്നെ ജയഹളയ്ക്ക് നിൽക്കണ്ട.
28: നടുക്കിരിക്കുന്ന വീട്ടിക്കുറ്റി രണ്ടുപേരെയും ഒന്ന് നോക്കി. വീണ്ടും അനങ്ങാതിരുന്നു. കെട്ടുമരം ഒരു ഓരം ചാരി നിന്നു. കഴുക്കോൽക്കാർ ഇറങ്ങി. വഴിയെ നടുക്കിരിക്കുന്ന ഇരുമ്പനും മരം കുറ്റിയോട് ചേർത്ത് കെട്ടി അവർ കരയ്ക്കു കയറി. ആരും ഉണർന്നിട്ടില്ല. നദീതീരത്തുള്ള മരച്ചാപ്പകൾ പൂട്ടിക്കിടക്കുന്നു. അവയുടെ കോലായിൽ ചില ചെത്തിലപ്പട്ടികൾ സുഖനിദ്ര കൊള്ളുകയാണ്. തലേന്നാളത്തെ ചപ്പു ചിപ്പുകളിൽ നിന്ന് പൊന്തുന്ന ദുർഗന്ധം അവിടെ തങ്ങി നിന്നു. അരയോളം നനഞ്ഞ ആ മൂന്നു പേരും പിഴിഞ്ഞുടുത്ത് കൂനിക്കൂടി നിരത്തിലൂടെ നീങ്ങി.
0: കൊടുമ്യായ തണുപ്പ്, ഹസനാണ് പറഞ്ഞത്. വാസ്തവം, വീട്ടിക്കുറ്റി തന്റെ പരുക്കൻ ഒച്ചയിൽ സമ്മതിച്ചു.
1: ഒരാപ്പ് കുടിച്ചാതെ പറ്റൂല, നമ്മുടെ ഖദീജന്റെ അവിടെ കയറാം.
28: മരക്കാർ കൂന്നുകിടക്കേണ്ട ഒരു ചായപീടികയിലേക്കാണ് അവർ ചെന്നു കയറിയത്. മുറിയുടെ നടുക്ക് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തുന്നു. അതൊരു ബെഞ്ചിൻ തലപ്പിലാണ് വെച്ചിട്ടുള്ളത്. അതിനു പുറമെ ഒരു ബെഞ്ചും പത്തായമെന്നും കട്ടിലെന്നും വിളിക്കാവുന്ന മറ്റൊന്നും ആ മുറിയിലുണ്ട്. ഉള്ളൊക്കെ പത്തായം, പകലൊക്കെ മേശ. രാത്രി ഖദീജയും മക്കളും അതിൽ പായ വിരിച്ച് കിടക്കുകയും ചെയ്യും. അഴുക്കു പിടിച്ച് കട്ടികൂടിയ ആ പായ മടക്കിയിട്ടില്ല. ചെറിയ കുട്ടി അതിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഉരുണ്ട് വീഴാതിരിക്കാൻ പായത്തലയണ കൊണ്ട് തടവും വച്ചിരിക്കുന്നു.
27: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
3: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ജംഗ്ഷൻ ഇളംകുളം ശ്രീകാര്യം മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ് തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: മലയാണ്മയും മലയാളിത്വവും നിറയുന്ന പൊന്നോണ നിലാവിന്റെ ചാരുതയുള്ള കായൽപ്പരപ്പിന്റെ ഓളങ്ങളുടെ കുളിർ കാറ്റ് വീശുന്ന കേരളനാട്. തുമ്പയും തുമ്പിയും ഓണത്തപ്പനും മാവേലിക്കഥകളും പൂരവും ആനയും അമ്പാരിയും തിറയും തെയ്യവും കഥകളിയും നിറയുന്ന മലയാളനാട്. പള്ളിയോടങ്ങളും ചുണ്ടൻ വള്ളങ്ങളും ആർപ്പോ വിളികളും വള്ളം കളിയും ഓളപ്പരപ്പിലെ ഓടക്കാറ്റും ആവേശത്തുഴയെറിയുന്ന മാത്സര്യം നിറയുന്ന വള്ളം കളിയുടെയും ജലോത്സവത്തിന്റെയും ഉത്സാഹത്തിമിർപ്പുള്ള ചേറിന്റെ നാട്. 44 നദികളുള്ള കേരളം. കായലുകളുടെയും പുഴയുടെയും സമൃദ്ധമായ ഭൂമിക. ഈ തടാക ദിനത്തിൽ വള്ളപ്പാട്ടുകളിലൂടെ കായലിന്റെ ഓളപ്പരപ്പിലെ തുഴവേഗങ്ങളിലൂടെ ഇതാ ഇന്നത്തെ സ്മൃതി മധുരം. യൂസഫലി കേച്ചേരി രചനയിലൂടെ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന യേശുദാസിന്റെ ആലാപന മാധുര്യത്തിൽ മലയാളി നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു വേമ്പനാട്ട് കായലിന്റെ പാട്ട് ഇതാ.

കേരളത്തിൻ്റെ ഭക്ഷ്യകലവറ കുട്ടനാട്, കുട്ടനാടൻ പുഞ്ചയിലൂടെ ഇതാ അടുത്ത പാട്ട്.

കൊറു വള്ളംകളി പേരും നാള് അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക് കരുമാടിക്കുട്ട നിന്നു പനി നിൽക്കാവടിയാട്ടം കാവിലമ്മയ്ക്കുന്നു രാത്രി പേരുടൻ തൂക്കം.

0: തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തക തെയ്തെയ്തോം എന്ന് പാടുമ്പോൾ ഇന്നലെ പുന്നമ്പിടക്കായലിൽ കോരിത്തരിച്ച ദിവസമായിരുന്നു എന്നുകൂടി നാം ഓർമ്മിക്കണം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെയും നെഹ്റു ട്രോഫി വള്ളംകളിയുടെയും ഒക്കെ മാത്സര്യ ബുദ്ധി പകർന്നു നിന്ന നാടാണിത്. ഓടപ്പാട്ടുകളും വള്ളപ്പാട്ടുകളും വഞ്ചിപ്പാട്ടുകളുമെല്ലാം നമ്മുടെ ഓർമ്മയിൽ സുഗന്ധം നിറയ്ക്കുകയാണ്. ഇന്നത്തെ വഞ്ചിപ്പാട്ടുകൾ വള്ളപ്പാട്ടുകൾ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. സ്മൃതി മധുരം ഇവിടെ പൂർണ്ണമാവുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
6: ഓണർ ഷോപ്പിംഗോ?
5: ആ, ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
6: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
10: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
11: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
10: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
12: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
13: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
14: ഇന്നീ പരിപാടിയിൽ യോഗയുടെ അടിസ്ഥാനമായ 4 സ്ഥിതികളും അവയുടെ വിശ്രമസ്ഥിതികളും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
15: ഒരു മനുഷ്യൻ പൂർണ്ണ വളർച്ചയിലേക്കെത്തുന്നത് 4 സ്ഥിതികളിലൂടെയാണ്. ജനിച്ച ഉടനെ മലർന്നുകിടന്നും പിന്നീട് കമിഴ്ന്നും പിന്നീട് കാലുകൾ നീട്ടി ഇരുന്നു കൊണ്ടും ഒടുവിലായി എഴുന്നേറ്റ് നിന്നുകൊണ്ടും പൂർണ്ണ വളർച്ചയെ പ്രാപിക്കുന്നു. പ്രാഥമികമായ ഈ 4 സ്ഥിതികളാവാം യോഗാസന പരിശീലനങ്ങളുടെ അടിസ്ഥാനമായി തീർന്നത്. യോഗയുടെ അടിസ്ഥാനമായ 4 സ്ഥിതികളും അവയുടെ വിശ്രമസ്ഥിതികളും പരിചയപ്പെടാം. താടാസനം. നിൽക്കുന്ന സ്ഥിതിയാണ് താടാസനം. ഇരുകാലുകളും ചേർത്ത് തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിൽക്കുക. കൈത്തലങ്ങൾ കമഴ്ത്തി തുടകളുടെ ഇരുവശങ്ങളിലുമായി ചേർത്ത് വയ്ക്കുക. കൈവിരലുകൾ അടുപ്പിച്ച് താഴേക്ക് നിവർത്തിപ്പിടിക്കുക. ശരീരത്തെയും പേശികളെയും ദൃഢമാക്കി ഉറപ്പിച്ചു വയ്ക്കുക. കണ്ണുകൾ അടച്ച് അല്പനേരം ശരീരത്തിന്റെ സ്ഥിരതയെ ശ്രദ്ധിക്കുക. നിന്നുകൊണ്ടുള്ള യോഗാസനങ്ങൾ ആരംഭിക്കുന്നത് ഈ സ്ഥിതിയിൽ നിന്നുമാണ്. ശിഥില താടാസനം. താടാസനത്തിന്റെ വിശ്രമസ്ഥിതിയാണ് ശിഥില താടാസനം. കാലുകൾ ഇരുവശങ്ങളിലേക്കുമായി ഏകദേശം 1 അടിയോളം അകത്തി വയ്ക്കുക. തോളുകൾ അയച്ചിട്ടുകൊണ്ട് കൈകൾ ശരീരത്തിനിരുവശവുമായി തൂക്കിയിടുക. ശരീരം പിരിമുറുക്കങ്ങളില്ലാതെ വിശ്രമാവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ സ്ഥിതിയിൽ അല്പനേരം തുടരുക. ദണ്ഡാസനം. നിലത്ത് കാലുകൾ നീട്ടിയിരിക്കുന്ന രീതിയിലാണ് ദണ്ഡാസനം. കാലുകൾ മുന്നിലേക്ക് നിവർത്തി കാൽപാദങ്ങളെ ചേർത്ത് കാൽമടമ്പുകൾ മുന്നിലേക്ക് നീട്ടുക. കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മുന്നോട്ട് കമഴ്ത്തി ശരീരത്തിന് ഇരുവശവുമായി നിലത്ത് വയ്ക്കുക. ശിരസ്സും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിവർന്നിരിക്കുക. കണ്ണുകളടച്ച് സ്ഥിതിയിൽ തുടരുക. ശിഥില ദണ്ഡാസനം. ദണ്ഡാസന സ്ഥിതിയുടെ വിശ്രമ അവസ്ഥയാണ് ശിഥില ദണ്ഡാസനം. കാലുകൾ ഇരുവശങ്ങളിലേക്കും അകറ്റി അയവുള്ളതാക്കി വയ്ക്കുക. കൈവിരലുകൾ പിന്നിലേക്ക് വരത്തക്ക വിധം കൈത്തലങ്ങൾ പുറകിലേക്ക് വച്ച് കൈകളിലേക്ക് ശരീരത്തിന്റെ ഭാരം കൊടുത്തുകൊണ്ട് ശിരസിനെ വശങ്ങളിലേക്കോ പുറകിലേക്കോ ചായ്ച്ചു വച്ചുകൊണ്ട് കണ്ണുകളടച്ച് വിശ്രമിക്കുക. ഊർധ്വമുഖസ്ഥിതി. മലർന്നുകിടക്കുന്ന സ്ഥിതിയാണ് ഊർധ്വമുഖസ്ഥിതി. മലർന്നുകിടന്നുകൊണ്ട് കാൽപാദങ്ങളെ ചേർത്ത് വയ്ക്കുക. കൈയുകൾ ശിരസിന് മുകളിലേക്ക് നീട്ടി കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മലർത്തി നിലത്തുവയ്ക്കുക. കൈയുടെ പേശികൾ ചെവികളിൽ സ്പർശിക്കുന്ന രീതിയിൽ ശരീരത്തെ കാൽ വിരലുകൾ മുതൽ കൈവിരലുകൾ വരെ നിവർത്തി വിസ്തരിപ്പിക്കുക. കണ്ണുകൾ അടച്ച് സ്ഥിതിയിൽ തുടരുക. ശവാസന സ്ഥിതി. ഊർധ്വമുഖസ്ഥിതിയുടെ വിശ്രമസ്ഥിതിയാണ് ശവാസനം. യോഗ മാറ്റിൽ മലർന്നു കിടക്കുക. കാലുകൾ പരസ്പരം വേർപെടുത്തി കാൽപാദങ്ങളെ വശങ്ങളിലേക്ക് ചെരിച്ച് അയച്ചിടുക. ശരീരത്തെ ഒരേ സമയം മുകളിലേക്കും താഴേക്കും അല്പമൊന്ന് വിടർത്തി സാവകാശം പരിപൂർണമായ വിശ്രമസ്ഥിതിയിലേക്ക് വരിക. കണ്ണുകൾ അടച്ചുകൊണ്ട് കാൽവിരലുകൾ മുതൽ ശിരസുവരെയുള്ള ഓരോ അംഗങ്ങളെയും കുറിച്ച് ബോധവാനാവുക. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പിരിമുറുക്കം കുറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക.
14: യോഗയുടെ അടിസ്ഥാനമായ നാല് സ്ഥിതികളും അവയുടെ വിശ്രമസ്ഥിതികളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
12: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
16: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
17: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
18: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
19: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
20: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
21: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
20: ആഘോഷം തുടങ്ങിയല്ലേ.
21: യെസ്, 1000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: നമസ്തേ അനന്തപുരിയിൽ. ഇനിയൊരു ഗാനമാണ്, വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് ക്ലൈമാക്സ് എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും എലിസബത്ത് രാജുവും പാടിയത്.

ഒരു ഗാനം കൂടി നമുക്ക് നമസ്തേ എന്തൂരിയിലൂടെ കേട്ടാലോ. ഈ ഗാനം ഏഴ് ദേശങ്ങൾക്കും അകലെ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയതാണ്. ഗാനശില്പികൾ സജീവ് നവകവും മുരളി ഗുരുവായൂരും.

ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ്. പാട്ടും വിശേഷങ്ങളും വാർത്തയും ഒക്കെയായി നിങ്ങളുടെ പ്രിയപ്പെട്ട നമസ്തേ അനന്തപുരി നാളെ വീണ്ടും എത്തും ഇതേ സമയത്ത്. ഇന്നത്തെ നമസ്തേ അനന്തപുരിയിൽ നിന്ന് നിങ്ങളോട് വിട പറയുന്നു സ്മിത സുരേഷ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൌഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
6: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
7: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
9: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
13: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
14: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
13: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
8: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
9: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
13: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
15: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.

0: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി. ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
0: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
4: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
0: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
5: ഗാനഭാരത്തിൽ എം ജി ശ്രീകുമാർ പാടിയ പാട്ട് അഭിമന്യു എന്ന ചിത്രത്തിൽ കൈതപ്പുറം എഴുതി രവീന്ദ്രൻ ഈണമിട്ടത്.

അദ്വൈതം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് എടുത്തത്. കൈതപ്രത്തിൻ്റെ വരികളിൽ എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം. 1991 മുതൽ 2000 കാലഘട്ടങ്ങളിൽ പിറന്ന ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1992 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനമാണിത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
3: ഓഫർ കണ്ടിട്ട്.
2: ഡിസ്കൗണ്ട് ഉണ്ടോ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെന്താ ഇത്ര പ്രത്യേകത?
10: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
11: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
12: എന്തു പറ്റി തമ്പുരാനെ?
11: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അതെന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
12: ആ അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
11: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
12: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
11: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷമേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
13: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
14: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
15: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
16: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ. ഡോക്ടർ TV വിനീഷ് സംസാരിക്കുന്നു.
17: പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനും ശാസ്ത്ര ആശയവിനിമയക്കാരനുമായ കാൾ സാഗനാണ് കോസ്മിക് കലണ്ടർ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. പ്രപഞ്ചത്തിന്റെ ആകെ പരിണാമ ചരിത്രത്തെ ഒരു വർഷമായി സങ്കല്പിക്കുക എന്നതാണ് കോസ്മിക് കലണ്ടറിന്റെ അടിസ്ഥാന ആശയം.
16: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
18: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
19: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില
20: എന്നും രാവിലെ 10:30.
19: പ്രായോജകർ
20: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
19: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
21: ഗാനപാഹരത്തിലിനി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഗ്നേഷ്യസ് സംഗീത സംവിധാനം നിർവഹിച്ച്, MG ശ്രീകുമാറും ചിത്രയും ആലപിച്ച പാട്ടാണ്. ചിത്രം തേന്മാവിൻ കൊമ്പത്ത് 1994 പ്രസിദ്ധി ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തുവന്ന ഈ ചിത്രത്തിലെ പാട്ടിതാ ഗാനപാഹാരത്തിലൂടെ ശ്രോതാക്കൾക്കായി.

ഗാനഭാരത്തിൽ ഒരു പാട്ടുകൂടി നിങ്ങൾക്ക് സമ്മാനമായി. എസ് രമേശൻ നായർ വരികൾ എഴുതി, ഔസേപ്പച്ചൻ ഈണമിട്ട്, ജി ശ്രീകുമാറും സംഘവും പാടിയത്, ചിത്രം അനിയത്തിപ്രാവ്.

0: ഇന്നത്തെ ഗാനപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. 1991 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് അനന്തപുരി എഫ് എം നിങ്ങൾക്കായി നൽകിയ സമ്മാനം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നേപ്പാളിൽ ഇന്നലെ രാവിലെ ഉണ്ടായ അതിശക്ത മിന്നൽ പ്രളയത്തിൽ 160 പേർ മരിച്ചതായി സൂചന. 130 ഇന്ത്യൻ പൌരന്മാരടക്കം 750 പേരെ കാണാതായതാണ് റിപ്പോർട്ട്. നേപ്പാൾ പ്രളയ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും മറ്റ് സേവനങ്ങൾക്കുമായി നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക്. ടോൾ ഫ്രീ നമ്പറായ 1800 425 3939. വിദേശത്ത് നിന്ന് മിസ്ഡ് കോളായി +91 880 201 2345 നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇന്ത്യയിലെ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം, സുതാര്യമായ നികുതി നയങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവ എടുത്തുകാട്ടി കനേഡിയൻ കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ടൊറന്റോയിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ ചർച്ചയിലാണ് അവർ കമ്പനികളെ ക്ഷണിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അമ്രേലി ജില്ലയിലെ ദുധാലയിൽ ഹരികൃഷ്ണ ഫൌണ്ടേഷൻ ഒരുക്കിയ ഹൈറ്റ് നി ഹവേലി തടാകം ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാളെ വൈകിട്ട് കോട്ടക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി സഹകരിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. പുലർച്ചെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ കണ്ണൂരിലെ ടി കെ ഡി മുഴുപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ വീട്ടിലെത്തിക്കും. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എഴുത്തുകാരനാണ് ടി കെ ദാമോദരൻ എന്ന ടി കെ ഡി മുഴുപ്പിലങ്ങാട്. പാലക്കാട് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഡ്രൈവർ മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി നസീറുദ്ദീനാണ് മരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോടിനു സമീപം രാവിലെ കാഞ്ഞിക്കുളത്തായിരുന്നു അപകടം. മൂന്നാർ മൌണ്ട് കാർമൽ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിന് സമീപം കഴിഞ്ഞ രാത്രി കാട്ടാനയിറങ്ങി. കൃഷി നശിപ്പിച്ച കാട്ടാനയെ RRT സംഘം എത്തി വനമേഖലയിലേക്ക് തുരത്തി. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: പ്രിയപ്പെട്ട സുഹൃത്ത് ആകാശവാണിക്ക്, ഞാൻ അംബിക. കോട്ടയം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂരപ്പന്റെയും അതിരമ്പുഴ പുണ്യവാളന്റെയും മധ്യത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ. 50 വർഷക്കാലമായി ആകാശവാണിയുടെ കൂടെയാണ് എന്റെ ജീവിതവും. എന്റെ മോൾ അരുന്ധതിയുടെയും ശരത്തിന്റെയും 1ാം വിവാഹവാർഷികമാണ് ഓഗസ്റ്റ് 28. ദുബായിലാണ് ജോലി, ഇപ്പോൾ നാട്ടിലുണ്ട്. തിരുവല്ലയ്ക്കടുത്തുള്ള തടിയൂറാണ് വിവാഹം കഴിച്ച സ്ഥലം. പ്രിയപ്പെട്ട ആകാശവാണി അവരെ വിളിച്ച് ആശംസിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ.
1: ഹലോ,
0: അരുന്ധതിയല്ലേ?
1: അതെ.
0: അരുന്ധതി നാട്ടിലെത്തിയോ?
1: നാട്ടിലെത്തി.
0: നാട്ടിലെത്തി. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ?
1: ഓണവിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ആരാ?
0: ഓണവിശേഷങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു വിശേഷവും കൂടി ഉണ്ടല്ലോ. അത് ശരി, വിവാഹ വാർഷികമൊന്നും ആഘോഷിക്കുന്നില്ലേ അവിടെ? ഈ വിവാഹ വാർഷികത്തിനൊക്കെ ഇത്രയും ചൂടെ ഉള്ള ശരത്തും ഉണ്ടോ കൂടെ? അപ്പൊ ശരത്തിനും കൂടി ചേർത്ത് വിവാഹ വാർഷിക ആശംസകൾ. അവിടെ അമ്മയുടെ അടുത്ത് പോകുന്നില്ലേ? ഏറ്റുമാനൂരപ്പന്റെയും അതിരമ്പുഴ പുണ്യാളന്റെയും നടുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നു. അപ്പോ ഈ ഓണവും വിവാഹ വാർഷികവും ഒക്കെ എവിടെ ആഘോഷം? തടിയൂരാണ്. ഓക്കെ, അപ്പോ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ ഈ രണ്ടുപേരും അടുത്തുള്ള സ്ഥിതിക്ക് രണ്ടുപേരും കൂടി ഇപ്പൊ പാടാൻ ആഗ്രഹിക്കുന്ന ഡ്യുവറ്റ് ഏതാണ്? ഞെട്ടി. അല്ലെങ്കിൽ തന്നെ ഇതാരാന്ന് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ കെട്ടിയവനും കെട്ടികൾക്കും കൂടി ഒരുമിച്ച് പാടാൻ ആഗ്രഹിക്കുന്ന ഡ്യുവറ്റ് ഏതാന്ന് ചോദിക്കുന്നത്. ശരത്ത് ഇപ്പുറത്ത് ചെവിയിൽ വെച്ച് കേൾക്കുന്നുണ്ടല്ലേ, സ്പീക്കർ ഫോണിൽ ഇടന്നേ. ശരത്തിന് കേൾക്കാൻ പറ്റാത്ത ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ശരത്ത്, യാത്രയൊക്കെ അടിപൊളിയായിരുന്നില്ലേ?
2: യാത്ര
0: അതെന്ത് പറ്റി? ദുബായ് ഇന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയോ കൊച്ചിയിൽ ഇറങ്ങിയോ? ദുബായ് തിരുവനന്തപുരം യാത്ര അത്ര ബുദ്ധിമുട്ടുള്ള യാത്രയൊന്നുമല്ലോ. നൈസ് അല്ലേ? ആണോ? അതെന്താ?
2: ആകാശകർത്തങ്ങൾ കൂടുതലാ.
0: ഓ, കുറക്കൊക്കെ ഇടയ്ക്ക് കുലുക്കി കുലുക്കി വിളിച്ച് ഉണർത്തിയോ? അത് ശരി. അപ്പോഴേ ഈ കോട്ടയത്ത് അംബിക എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അറിയാമോ? ആരാ?
2: എന്റെ അമ്മായിയമ്മ, വൈഫിന്റെ അമ്മ.
0: ആ, ഈ അമ്മായിയമ്മ ഉണ്ടല്ലോ, ഭയങ്കര സാധനമാണ്. അറിയാമായിരുന്നു അത്?
2: പിന്നെ അറിയാം.
0: അപ്പൊ അറിയാം. അപ്പൊ ഞാൻ അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറയാൻ വേണ്ടിട്ട് വിളിച്ച, ഈ അമ്മായിയമ്മ ഭയങ്കര സാധനമാണ്. ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലോട്ട് മോളെയും മരുമോനെയും കുറിച്ചൊക്കെ ആകാശവാണിയിലോട്ടൊക്കെ എഴുതി അയച്ചു.
2: മറ്റേ പേര് വരുന്നു, സ്റ്റേഷൻ ഡയറക്ടർ എയർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ദുബായിന്ന് അങ്ങനെ ഇങ്ങോട്ട് വിളിക്കത്തില്ല, ആരും കൊടുത്തു വിചാരിച്ചു. ദുബായിലെ അറിയുന്ന വിളിക്കത്തില്ല, ഡൗട്ട് ഉണ്ടായിരുന്നു.
0: അപ്പൊ എന്തായാലും നിങ്ങൾ നാട്ടിൽ വന്ന സ്ഥിതിക്ക് നാട്ടിലെ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അമ്മ ആകാശവാണിക്ക് സന്ദേശം അയച്ചു, മകളുടെയും മകന്റെയും വിവാഹ വാർഷികമാണ്, രണ്ടുപേരെയും വിളിച്ച് ആശംസകൾ അറിയിക്കണം, ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. ഏത് പാട്ടാ വെച്ച് തരേണ്ടേ? ഓ, ഇഷ്ടമുള്ളത് ശരത്തിന്റെയും എന്താണ് അരുന്ധതിയുടെ ഇഷ്ടഗാനം, അത്രേ ഉള്ളൂ. അങ്ങനെ പറയാ, എല്ലാ പാട്ടും അടിപൊളിയല്ലേ. കനിക്കൂട്ടം, അതിശയം, അതിശയമേ അസന്ത് പോകും. അരുന്ധതി അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് അരുന്ധതിയെ നോക്കി പറയാൻ വേണ്ടിട്ട് ഞാൻ പറയാതിരുന്നല്ലേ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് വിവാഹ വാർഷികമൊക്കെ മുന്നോട്ട് പോട്ടെ. ഇനിയും ഒരു 100 കൊല്ലം ഇതുപോലെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം, പാടിയത് ഉണ്ണികൃഷ്ണനും സുജാതയും.
1: ഓക്കെ, താങ്ക് യു.
0: ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.

0: ഞാൻ പ്രമീള, രാമപുരം, കോട്ടയം. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എന്റെ ബോസ് സജീവ് കുമാർ, അദ്ദേഹത്തിന് ഇത്തവണ കർഷകശ്രീ അവാർഡ് കിട്ടി. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ സാറിനെ വിളിച്ച് ഇഷ്ടഗാനം കൊടുക്കാമോ? സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സജീവ് കുമാർ സാറിനെ വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, സജീവ് കുമാർ അല്ലേ?
1: എന്നാ പറയുന്നു?
0: ഏ, ആരെന്നാ പറയുന്നു? ഈ പുരസ്കാരമൊക്കെ നേടിയിട്ട് നമുക്ക് ലഡു ഒന്നും കിട്ടിയില്ലല്ലോ.
1: എല്ലാം പെട്ടെന്ന് സംഭവിച്ചു.
0: പെട്ടെന്ന് സംഭവിച്ചാലും കുറച്ച് പതിയായാലും നമുക്ക് കിട്ടിയാ മതി. എന്തെങ്ങനെയുണ്ടെന്ന്? വിശേഷമല്ല, അടിപൊളി വിശേഷം. ഓണമല്ലേ, ഓണമാകുമ്പോഴത്തേക്ക് വിശേഷം ഇല്ലാതിരിക്കോ? എല്ലാവർക്കും വിശേഷമുള്ള സമയമല്ലേ ഇപ്പം. ആഘോഷങ്ങളൊക്കെ ഏതുവരെയായി?
1: ആഘോഷങ്ങൾ നടന്നോണ്ടിരിക്കുന്നു.
0: എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു? കൃഷിയിടത്തുനിന്ന് വിളവൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ, അല്ലേ? അപ്പൊ ഈ ഓണാഘോഷങ്ങളെല്ലാം സഹായികളൊക്കെ കൂടെ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നു, അതോ വീട്ടിൽ മാത്രമായിട്ട് ആഘോഷിക്കുകയാണോ?
1: വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ.
0: നമുക്ക് പിന്നെ വീടും ജോലിയും അങ്ങനെ വ്യത്യാസമല്ലല്ലോ അല്ലേ, എല്ലാം ഒരുമിച്ചല്ലേ. വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഈ അടിച്ചു പൊളിക്കുമ്പോഴത്തേക്ക് ഒരു പാട്ട് പാടി നമുക്ക് അടിച്ചു പൊളിച്ചാലോ? ഏത് പാട്ട് പാടി നമുക്ക് അടിച്ചു പൊളിക്കാം?
1: ഓണത്തിന്
0: പറയുന്നേ, ഞാനല്ലേ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് എന്താ കാര്യം നടക്കൂ? അടിച്ചു പൊളിച്ച് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് ഏത് പാട്ടിലാണ്? അങ്ങനൊന്നും ഇല്ലാതില്ല എന്നൊക്കെ പറഞ്ഞ എന്നിടയിൽ പാട്ട് കേൾക്കാത്ത ആളൊന്നും അല്ലല്ലോ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയൂ അല്ലേ? ഞാൻ കുറച്ച് സമയം തന്നിരിക്കുന്നു, സമാധാനമായിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി. ഏത് പാട്ടായിക്കോട്ടെ?
1: ഹലോ.
0: ആ, ആലോചിച്ചോ. ആ, ഏതാണ് പാട്ട്? എന്താണ് നിങ്ങള് അവിടെ രാമപുരത്തൊരു പ്രമീള അറിയാമോ? ആ, പ്രമീള പരിഭവിക്കും പാട്ട് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു പാട്ട് വെക്കണ്ടേ? ആ, നമുക്ക് കൃഷിയും ഓണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാത്സല്യത്തിൽ ഇന്നീ കൊച്ചു വരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരുകൊണ്ട് നാടാകെ പൊന്നോണ സദ്യ ഒരുക്കണ്ടേ? ആ പാട്ട് വെച്ചാലോ? അത് ആരോടാ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എല്ലാം സമ്മതിച്ചു വരുന്നുണ്ട്. എന്ത് മനസ്സിലായി? ആര്? ആ, പ്രമീള ചേച്ചി റേഡിയോ കേക്കോ? അതുകൊണ്ട് ബോസിന് അവാർഡ് കിട്ടിയതിൽ ആശംസ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പ്രമീള ചേച്ചി കത്തെഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് താങ്കളെ വിളിച്ചത്. അപ്പോ എന്തായാലും ഒന്നുകൂടി ആശംസകൾ. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ താങ്കളെ തേടിയെത്തട്ടെ. താങ്കളുടെ കൃഷിയും മാതൃകാപരമായി മുന്നോട്ട് പോട്ടെ. മുന്നോട്ടുള്ള തലമുറയെ പ്രചോദിപ്പിക്കട്ടെ. നാടിനും വീടിനും ഒക്കെ ഗുണമാവട്ടെ. ആശംസകൾ. ഈ പാട്ട് എഴുതിയത് കൈതപ്രമാണ്. എസ് പി വെങ്കടേഷിന്റെ സംഗീതം. പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. നമുക്ക് പാട്ട് കേൾക്കാം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrbord.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
10: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
11: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
13: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
14: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
15: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
16: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
17: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
18: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
19: ആരെ കാണാൻ പോവാ?
18: ഭഗവതിയെ കാണാൻ.
19: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
18: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
19: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
20: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് രാവിലെ മുതൽ രാത്രി വരെ പാട്ട് കേൾക്കും. ഞാൻ അമ്മയാണ്. എന്റെ പേര് രമണി. മകൾക്ക് വേണ്ടിയാണ് പാട്ട് ആവശ്യപ്പെടുന്നത്. മകളുടെ പേര് സിനിമോൾ. ജാനകി അമ്മയുടെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ്. ഹലോ സന്ദേശഗാനത്തിൽ വിളിച്ചാൽ നല്ലതായിരുന്നു. സിനിമോളെ വിളിച്ചു നോക്കാം. ഹലോ.
21: ഹലോ
20: ഹലോ സിനിമോളാണോ?
21: അതെ.
20: ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മനോഹരമായ പാട്ടുകൾ പാടി കേൾക്കാമെന്ന് കേട്ടു. ആണോ?
21: നിങ്ങൾ ആരാ?
20: എന്താണ് സിനി, ഒരു പാട്ടല്ലേ ഞാൻ ചോദിച്ചോളൂ.
21: അയ്യോ, ഞാനൊരു യാത്രയിലാണ് കേട്ടോ.
20: ആണോ? എവിടെ നിന്നെങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്?
21: ഞങ്ങള് കൊല്ലത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്.
20: അപ്പൊ പിന്നെ കുഴപ്പമില്ല, കംപ്ലീറ്റ് ഓർക്കസ്ട്രക്കാരൊക്കെ അല്ലേ ഉള്ളൂ. ധൈര്യമായിട്ട് പാടാം.
21: കേൾക്കാൻ പറ്റുമോ?
20: പിന്നെ കേക്കല്ലേ. ഏതാ പാടാൻ പോകുന്നത്? ഉണരുണരു ഉണ്ണിപ്പോവുകയാണോ? അതൊക്കെ പറയാം, പാട്ട് കേട്ടിട്ട് പറയാം. എന്തോന്ന് സിനി, മനുഷ്യരായ ഒരു വിശ്വാസം ഒക്കെ വേണ്ടേ?
21: ഉണരുണരു ഉണ്ണിപ്പൂവേ, ആ പാട്ട് ഞാനുമായിട്ടുള്ള ബന്ധം ആരെ പറഞ്ഞത്?
20: അതൊക്കെ അറിയാന്നുള്ള ആളാണ്. ഈ അശ്വമേധം കളിക്കാതെ നമുക്ക് പാട്ടിലോട്ട് പോയാലോ?
21: ഓക്കേ ഓക്കേ.
20: ആ താങ്ക് യു.

0: തുറങ്ങുന്ന പൂവേ, കരിക്കോടി കണലത്ത് കാട്ടിലെ കിളിച്ചെന്നു കവിതകൾ തുറങ്ങുന്ന പൂവേ, കവിതകൾ തുറങ്ങുന്ന പൂവേ. ഇത്രയും മതിയോ?
1: ഏ, യാത്രയിലായത് കൊണ്ട് മാത്രം ഇത്രയും മതി.
0: യാത്രയിലായത് കൊണ്ടാണ് പകുതിക്ക് വെച്ച് നിർത്തിയത്. എനിക്കും കുറച്ചും കൂടെ പാടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കത് പണി തന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അമ്മ തന്ന പണി ആയിരിക്കും.
1: ഇത് വീട്ടിലിരിക്കുന്ന പാവ അമ്മയെ എന്തിനകത്ത് വിളിച്ചിരുന്നത് എന്തിനാ? ഞാനൊരു പാട്ടല്ലേ ചോദിച്ചോളൂ. ഒരു പാട്ടുകാരിയെ വിളിച്ച് പാട്ടല്ലാതെ കുറച്ച് പൈസ ചോദിക്കാൻ പറ്റൂ?
0: ഞാൻ പാടിയ പാട്ടുകളൊക്കെ അവിടെ ഉണ്ടല്ലോ.
1: എവിടെയുണ്ടല്ലോ? ഒന്ന്
0: സാർ, എവിടെ നിന്നാണോ വിളിക്കുന്നത് അവിടെ തന്നെ. കഴിഞ്ഞ വർഷം നവംബർ 4-ാം തീയതി അവിടെ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. 12-20-ന്
1: എവിടെ? 12-20-ന് പ്രക്ഷേപണം ചെയ്തു? ആര് പ്രക്ഷേപണം ചെയ്തു?
0: എനിക്കറിയാം, ആകാശവാണി തിരുവനന്തപുരം എന്ന് കേട്ടു. ഞാൻ പാടിയ ലളിതഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഭാഗ്യം.
1: എന്ത് ഭാഗ്യം?
0: ഇത് ഞാൻ ആദ്യം ഞെട്ടിപ്പോയോ.
1: എവിടെ നിന്നാന്ന് വിചാരിച്ചു?
0: ഞാൻ വിചാരിച്ചു ഇത് പ്രോഗ്രാം യാദൃശ്ചിക. അമ്മ അങ്ങനെ ഇപ്പോഴും കേൾക്കുന്ന പതിവില്ല.
1: അപ്പോഴും
0: അമ്മയ്ക്ക് അത്യാവശ്യ സാമൂഹ്യ പ്രവർത്തനം, വിധവകളുടെ സംഘടനയൊക്കെ ഉള്ളതാ. അപ്പൊ അമ്മ ഇത് കേൾക്കുന്ന പതിവില്ല. ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഇങ്ങനെ കേട്ടപ്പോ എന്നോട് അഡ്രസ്സും നമ്പരും ഒക്കെ ചോദിച്ചു.
1: ചോദിച്ചു വാങ്ങിച്ച പണിയാണ്. ഈ പാട്ട് എനിക്ക് കിട്ടിയ ബോണസ് ആണ്. ഞാൻ വിളിച്ചത് അതിനല്ല. ഞാൻ വിളിച്ചത് പാട്ട് കേൾക്കാൻ. വേറെന്താ? ജാനകി അമ്മയ്ക്ക് ഉണരുണരു ഉണ്ണിപ്പൂവേ പാടിക്കൊടുത്ത് അവിടെ വെച്ചിട്ടാ, അത് ചോദിക്കാനാണ് വിളിച്ചത്.
0: സമഗ്ര ഫൗണ്ടേഷൻ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സംഗീത മത്സരം നടത്തുമായിരുന്നു. അപ്പൊ അതില് 4 തവണ ഞാനായിരുന്നു വിന്നറായിട്ട് വന്നത്.
1: അപ്പൊ
0: അതില് 2002-ലെ വിന്നർ ഞാനായിരുന്നു. അപ്പൊ 2002-ലെ ആ വർഷം ഗസ്റ്റ് ആയിട്ട് ജാനകി അമ്മയായിരുന്നു പങ്കെടുത്തത്. അപ്പൊ അവിടെ വെച്ച് ആരാണോ ഗസ്റ്റ് ആയിട്ട് വരുന്നത് അവരുടെ ഒരു പാട്ട് ഈ വിന്നർ ആവുന്ന ആൾക്ക് പാടാനുള്ള അവസരമുണ്ട്. എനിക്കിപ്പോഴും ആ ഡേറ്റ് മറക്കാനാവില്ല. 2002 നവംബർ 23.
1: തീർച്ചയായിട്ടും ഓർത്തോണ്ട് നടക്കൂലേ.
0: കറക്റ്റ് ആണ്. ഈ പാട്ട് പാടിയതും അമ്മ സ്റ്റേജിൽ വന്ന് എന്നെ അനുഗ്രഹിച്ചതും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങള് അമ്മ ചെന്നൈയിൽ താമസിക്കുമ്പോ അമ്മയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അതെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെയുള്ള നല്ല നിമിഷങ്ങൾ.
1: അല്ലെങ്കിൽ തന്നെ അമ്മയുടെ ശബ്ദം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ?
0: അതെ, ഉറപ്പായിട്ടും.
1: അപ്പൊ ആകാശവാണിയിൽ സാധാരണ പാടാൻ വരുമ്പോഴത്തേക്ക് ആകാശവാണി ഇങ്ങനെ ഒരു വിളി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല.
0: ഇല്ല, സത്യം. ഈ പ്രോഗ്രാം ഞാൻ കേൾക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ ആകാശവാണിയുടെ കുട്ടിക്കാലം മുതലേ ഉള്ള സ്ഥിരം ശ്രോതാവാണ്. അത് അവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ ഞാൻ കേൾക്കുമ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് വേണ്ടി ആര് കത്തയക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു. അമ്മ ഇങ്ങനെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: അടിപൊളിയായില്ലേ?
0: ഇങ്ങനെ സാറ് ഒരാൾക്കാരെ വിളിക്കുന്നതും അവരോട് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണതും ഒക്കെ കേൾക്കുമ്പോ വല്ലാത്ത ഒരു, അവിടെ വരുമ്പോഴും ഒന്ന് പരിചയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ, ഞങ്ങൾ വരണ കാര്യം കഴിയുമ്പോ തന്നെ വൈകിട്ട് 5 മണിയൊക്കെ ആവും. ചിലപ്പോ റെക്കോർഡിംഗ് കഴിയുമ്പോ തന്നെ അങ്ങ് ടയേർഡ് ആവും.
1: എന്നാ റെക്കോർഡിംഗ് ഞാൻ വന്ന് കേൾക്കാറുണ്ടല്ലോ.
0: ആണോ?
1: കാരണം ഈ എനിക്ക് ഈ പാട്ടിനോടുള്ള പ്രാന്ത് ഈ പരിപാടി കേൾക്കുമ്പോ മനസ്സിലാവാറില്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പൊ പിന്നെ അങ്ങനെ ഒരു പാട്ട് രൂപപ്പെടുന്ന ഒരു പ്രോസസ്സ് ഞാൻ കാണാൻ വരാതിരിക്കൂ.
0: അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടല്ലേ അവിടെ?
1: ഉണ്ട്. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് പാടാൻ പറഞ്ഞത്.
0: ഇപ്പൊ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിരിക്കുക. അതിന് വേണമെങ്കിൽ ഒരു പാട്ടിന്റെ
1: വേണം
0: ആവശ്യപ്പെടുന്ന പാട്ട് തന്നെ.
1: അതെ അതെ അതെ അതെ,
0: ജാനകി അമ്മയുടെ പാട്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്ന്.
1: അടിപൊളി.

0: പക്ഷെ വേറെ ശബ്ദങ്ങളൊക്കെ കേറി വരുന്നത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്.
1: എന്തായാലും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നൊരു ശബ്ദത്തിന് ഇത്തരത്തിലും കൂടി നമുക്ക് പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്.
0: ഒത്തിരി സന്തോഷം. ആകാശവാണി കുടുംബത്തിലെ എല്ലാവർക്കും സാറിനും എന്റെ പ്രത്യേക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു.
1: ഈ കുടുംബം എന്ന് പറയുമ്പോൾ താങ്കളും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത്.
0: ഉറപ്പായിട്ടും.
1: എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലെ പാട്ടാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം നൽകി ജാനകിയമ്മ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. വളരെ സന്തോഷം.
2: റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശ ഗാനത്തിലൂടെ ഇപ്പോൾ സിനി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കേരളത്തിൽ
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,940 രൂപ നിരക്കിലും പവന് 560 ര�പ കുറഞ്ഞ് 119,520 രൂപ നിരക്കിലുമാണ്.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
5: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ഹലോ സന്ദേശഗാനം തുടരുകയാണ്. ഇപ്പോൾ സിനി ആവശ്യപ്പെട്ട ഗാനം ഇതാ.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
4: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ.
5: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
6: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
7: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
8: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
9: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
10: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
11: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
10: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
12: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റുപോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
13: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
12: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
14: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
15: 20 കാറുകൾ,
14: 25 സ്കൂട്ടറുകൾ,
15: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
14: 100,000 രൂപ വീതം 100 പേർക്ക്
15: ബമ്പർ സമ്മാനമായി BMW കാർ,
14: അങ്ങനെ 30 കോടി രൂപയുടെ
15: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
16: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
17: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
18: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
19: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
18: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
19: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
10: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
10: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
14: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
15: 20 കാറുകൾ,
14: 25 സ്കൂട്ടറുകൾ,
15: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
14: 100,000 രൂപ വീതം 100 പേർക്ക്
15: ബമ്പർ സമ്മാനമായി BMW കാർ,
14: അങ്ങനെ 30 കോടി രൂപയുടെ
15: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഹലോ, സന്ദേശഗാനം തുടർന്ന് കേൾക്കൂ.
4: നമസ്കാരം, എന്റെ പേര് ശാരിക, സ്ഥലം ഹരിപ്പാടാണ്. ഞാൻ ഹൗസ് വൈഫാണ്. എന്റെ ഹസ്ബൻഡ് ഗിരീഷ് കുമാർ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വർക്ക്ഷോപ്പിൽ സൂപ്പർവൈസറായി ജോലി നോക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കൾ, ഗോപിക, ഗോകുൽ. ഓഗസ്റ്റ് 22 ഞങ്ങളുടെ 22nd വിവാഹവാർഷികം. വിവാഹവാർഷികത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ അദ്ദേഹത്തെ വിളിക്കാമോ എന്ന് സ്നേഹത്തോടെ, സരിക ഗിരീഷ്. ഹലോ.
0: ഹലോ,
4: നാട്ടിലെത്തിയോ? എന്തൊക്കെയാണ് വിശേഷം? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
0: യാത്ര സുഖമായിരുന്നു, കുഴപ്പമില്ല.
4: അടിപൊളിയാണ്. അപ്പൊ ഓണം ഇത്തവണ നാട്ടിലാണ് അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്നത്?
0: അതെ അതെ, ഓണം കുറെ നാളിന് ശേഷം കൂടാൻ വെച്ചു.
4: ഓണത്തിനേക്കാളും വലിയൊരു വിശേഷം ഇത്തവണ ഓണനാളുകളിൽ ഉണ്ടല്ലോ?
0: ഉണ്ട്, ഇല്ലാതില്ല.
4: അതിപ്പോ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? അത് ആഘോഷം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഈ ആഘോഷങ്ങളിൽ പാട്ടുകളൊക്കെ ഉണ്ടാവോ?
0: പാട്ടുകള് കേൾക്കുന്നുണ്ട്, നമ്മളങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രോഗ്രാമായിട്ടൊന്നും ഇല്ല.
4: എന്നാലും ദുബായ് ജീവിതത്തിനിടയിൽ ചില മൂടിപ്പാട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ശാരികയെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ശാരിക അടുത്തുള്ളപ്പോ ശാരികയ്ക്ക് വേണ്ടി മാത്രം രണ്ടുപേരും അങ്ങ് പാടിക്കൊടുക്കും.
0: ഓ,
4: അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് പാടാൻ തോന്നുന്നത്?
20: ഇപ്പോൾ തൽക്കാലം പാടാനൊന്നും തോന്നില്ല.
4: അതോ പാട്ട് കേൾക്കാനാണോ തോന്നുന്നത്?
20: കേൾക്കാൻ താല്പര്യമുണ്ട്.
4: അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്? എന്താണ് ഈ ആയിരക്കണക്കിന് റൊമാന്റിക് പാട്ടുകൾക്കിടയിൽ നിന്ന് ഒരു പാട്ട് എന്നൊക്കെ പറയുന്നത് എത്ര റൊമാന്റിക് ആണെന്ന് നോക്കട്ടെ. പ്രത്യേകിച്ച് വിവാഹ വാർഷികമൊക്കെ അല്ലേ, അപ്പൊ കുറച്ചധികം റൊമാന്റിക് ആവാം. അതോ ഇനി ശാരിക എടുത്ത് കൺസൾട്ട് ചെയ്യണോ? ശ്രീരാഗമോ തേടുന്നു ഇനി വീണതൻ പൊൻതന്തിയിൽ പവിത്രത്തിലെ പാട്ട്. ഇത് എവിടുന്നാ, ഇത് ആരെടുത്താ ഇതൊക്കെ ഇപ്പൊ
20: സംസാരിച്ചോണ്ടിരിക്കുന്നത്?
4: അങ്ങനെ അറിയാം,
20: മനസ്സിലായി.
4: ഈ ആകാശവാണി എഫ് എം കാരൊക്കെ നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്?
20: വിളിക്കാൻ ചാൻസ് ഉണ്ട്.
4: എന്നാലും ഈ ദുബായില് ജോലി ചെയ്യുന്ന ഒരാള് ഈ നാട്ടില് വരുന്ന നേരം നോക്കി തന്നെ കൃത്യമായിട്ട് എങ്ങനെയാ ഗിരീഷിനെ
20: വിളിക്കുന്നത്?
4: എന്നാലും ഇത് ആരായിരിക്കും ഡേറ്റയൊക്കെ കൊടുത്തത്? വേറെ ആരും കൊടുക്കാൻ സാധ്യതയില്ല, ആള് തന്നെയാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത്. ഗിഫ്റ്റ് ആയിട്ട് റേഡിയോയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ആലോചിക്കണം ഇങ്ങനത്തെ പണികളും തിരിച്ചു കിട്ടുമെന്ന്. അതെന്തായിരുന്നു ഒരു റേഡിയോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ തോന്നാൻ?
20: ഇല്ല, അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്, അവർക്ക് കിച്ചണിൽ നിൽക്കുന്ന റേഡിയോ ഇങ്ങനെ കേട്ടപ്പോഴേ ആ ഒരു നൊസ്റ്റാൾജിയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നാളിതാരണം മേടിച്ചിട്ട് അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ തന്നെ അടുത്തവണ്ണം മേടിച്ചു കൊടുത്തു.
4: അത് വലിയ കാര്യമായിട്ടാണ് കേട്ടോ കത്തിൽ എഴുതിയിരിക്കുന്നത്. ജന്മദിനത്തിൽ സർപ്രൈസ് ആയിട്ട് എനിക്ക് റേഡിയോ വാങ്ങിത്തന്നു. അപ്പൊ എന്തായാലും വലിയ സന്തോഷം, വളരെ ഗംഭീരമായ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു, ഒപ്പം ഓണാശംസകളും. അപ്പോ താങ്കൾ ചോദിച്ച പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്നുള്ള പാട്ട് വെക്കാം.
20: താങ്ക് യു.
4: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്: 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.

0: ഇനം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം. ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങണം.
4: അത്രേ ഉള്ളൂ? നമുക്ക് വാങ്ങാലോ.
3: MRT തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരും.
5: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാരയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി ദർശനം.
0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് August 1 to September 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
8: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MG ശ്രീകുമാർ പാടിയ ഗാനമാണിത്, ചിത്രം വിഷ്ണുലോകം. ഗാനശില്പികൾ കൈതപ്രവും രവീന്ദ്രനും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, സ്റ്റീൽ നിർമ്മാണം എന്നിവയിൽ ഇന്ത്യ ജപ്പാൻ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ജപ്പാൻ സന്ദർശനം നടക്കുന്നു. ഒസാക്ക, നഗോയ എന്നിവിടങ്ങളിലെ പ്രമുഖ ബിസിനസ് നേതാക്കളുമായും ഭരണാധികാരികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കണ്ടെയ്നർ തുറമുഖമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് തിരുജയന്തി ആഘോഷം നാളെ ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളോടെ നടക്കും. പുലർച്ചെ 4:30 പർണശാലയിൽ നടക്കുന്ന ശാന്തിവഹനത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറിവ് മാലിന്യ സംസ്കരണ ഫാക്ടറി മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാമെന്ന് സമരസമിതിയും കമ്പനി ഉടമകളും തമ്മിൽ ധാരണയായതായി പി കെ ഫിറോസ് എംഎൽഎ. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് ഇരുവരും ധാരണയിലെത്തിയത്. പുലർച്ചെ കോഴിക്കോട് അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന്റെ സംസ്കാരം നാളെ രാവിലെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പൊതുശ്മശാനത്തിൽ. ഇന്ന് വൈകിട്ട് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുഴപ്പിലങ്ങാട്ടെ വീട്ടിലെത്തിക്കും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് ചെമ്പൻ തൊട്ടിയിൽ കഴിഞ്ഞ ദിവസം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെടുത്തു. മുതുകാട്ടിൽ സജിയാണ് മരിച്ചത്. സ്വർണവില പവന് 560 രൂപ താഴ്ന്ന് 119,520 14,940 രൂപയാണ് ഗ്രാമിന്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയുടെ രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിച്ചു. നിലവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 282 റൺസ് എന്ന നിലയിലാണ് ശ്രീലങ്ക. അനന്തപുരി എഫ് എം പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12:00.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyaagatha penkuttiye lahari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marunnethirayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathathi Kerala police aarambhikkukayanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി

0: ായി സംസ്ഥാന സർക്കാർ കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
1: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: എനിക്കും കിട്ടിയിട്ടുണ്ട് മോളെ. സ്കൂളിലും ഓഫീസിലും വേണ്ട ട്രോഫീസും ഗിഫ്റ്റ്സും ഒക്കെ മാറ്റീന
5: വാങ്ങുന്നത്.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി PK ഗോപി വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ വിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: വിട്ടപ്പിള്ളി ഏജൻസീസ്.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: ഫോൺ നമ്പർ ഞാൻ പറയാം.
2: എന്നാ പറയാം?
4: 90 72 503 503.
0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൂർണിംഗ് ചിഹ്നം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് ബിച്ചു തിരുമല വരികൾ എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും കൂട്ടരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തച്ചിലെടുത്ത ചുണ്ടൻ.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്. നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
0: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
7: അനന്തപുരി FM സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 31 മിനിറ്റും 12 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എസ് രമേശൻ നായർ വരികളെഴുതി ബേണി ഗ്രീഷ്യസ് ഈണം പകർന്ന് ചിത്രം പാടിയത് ചിത്രം മയിൽപ്പേലിക്കാവ്.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
2: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
3: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ. അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
4: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
5: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
6: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
7: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
6: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
7: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112159.
8: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
9: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
10: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
9: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
11: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പറകരുത്.
9: അതെങ്ങനെ?
11: മൈജി ഓണം മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW, 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: വെള്ളനാട് നാരായണൻ വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം, ചിത്രം ഓരോ പൂവിലും.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെക്കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്ത ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെന്താ ഇത്ര പ്രത്യേകത?
4: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
9: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
2: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
9: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണം വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
2: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
10: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
11: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
10: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
12: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
11: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി SP വെങ്കടേഷ്, ഈണം പകർന്ന യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ജോണി വാക്കർ.

0: മൈജിലേക്ക് വിടാം.
1: ഓണോ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം അപാരത.

0: വാഹന സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
4: ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്പുറം വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസും ഷപ്നയും പാടിയത്. ചിത്രം അഴകിയ രാവണൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 100.1
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുന്നു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിൽ നിന്നും രണ്ടു വീതം കോളേജുകളിലെ യുവജനങ്ങളാണ് രാജ്യവ്യാപക പരിപാടിയുടെ ഭാഗമാകുന്നത്. നേപ്പാളിലേക്ക് 37.5 ടൺ വരുന്ന ദുരിതാശ്വാസ അടിയന്തര സഹായ സാമഗ്രികൾ, മരുന്നുകൾ, ഭക്ഷണപ്പൊതികൾ എന്നിവ അടങ്ങിയ രണ്ടാമത്തെ വിമാനവും ഇന്ത്യ അയച്ചതായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. നേപ്പാൾ അധികൃതരുമായി ഇന്ത്യ നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ടെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ തുടരുമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ കാണാതായ പശ്ചിമബംഗാൾ സ്വദേശികളെ കണ്ടെത്താൻ സംസ്ഥാന ഗവൺമെന്റ് നേപ്പാളുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് പശ്ചിമബംഗാൾ അധികൃതർ. 1800-345-5678 ആണ് ഹെൽപ്പ് ലൈൻ നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി 1800-345-5678. പശ്ചിമബംഗാളിൽ നിന്ന് 36 പേരെ കാണാതായതായാണ് റിപ്പോർട്ട്. പോർവിളിയുടെ വീരസ്മരണകൾ ഉണർത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലശനയിൽ ഓണത്തല്ല് അരങ്ങേറി. ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ലും നടക്കും. ഓണക്കാലമെത്തിയാൽ തൃശൂരിലെ നാട്ടിടവഴികളിൽ ആട്ടവും പാട്ടുമായി കുമ്മാട്ടികളുമെത്തും. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് തൃശൂരിൽ കുമ്മാട്ടികൾ ഇറങ്ങുക. എറണാകുളം കൂത്താട്ടുകുളം കാക്കൂരിൽ വിവാഹസംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ 35 പേർക്ക് പരിക്ക്. കാലടിയിൽ നിന്ന് ഇലഞ്ഞിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയുടെ രണ്ടാം ഇന്നിംഗ്സ് തുടരുന്നു. നിലവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് എന്ന നിലയിലാണ് ശ്രീലങ്ക. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം.
1: ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകത്തിൽ ഇന്ന് വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ. നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സസ്യശാസ്ത്ര വിഭാഗം അധ്യാപകനായ ഡോക്ടർ ടി വി വിനീഷ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: ജലവും ജീവനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്.

ത്തിലാണ് ജീവിക്കുന്നതെങ്കിലും തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല, സസ്തനികളാണ് എന്നറിയാമല്ലോ. എങ്ങനെയാണ് ജലജീവികളായ സസ്തനികളുണ്ടായത്? അത് അത്ഭുതകരമായ പരിണാമകഥയാണ്, കെട്ടുകഥയല്ല, സുദൃഢമായ തെളിവുകളുള്ള ശാസ്ത്രകഥ. ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന തിമിംഗലങ്ങളുടെ പൂർവികനായ ഒരു ജീവിയെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. പാക്കിസിറ്റസ് എന്നാണ് ഈ ജീവിയുടെ പേര്. 4 കാലുകളുള്ള ചെന്നായയുടെ വലിപ്പമുള്ള ഒരു ജീവിയായിരുന്നു ഇത്. നദീതീരങ്ങളിലായിരുന്നു ഇവ ജീവിച്ചിരുന്നത്. കരയിൽ ജീവിച്ചിരുന്ന ഈ ജീവിയിൽ നിന്നാണ് തിമിംഗലങ്ങൾ പരിണമിച്ചുണ്ടായത് എന്നാണ് പരിണാമശാസ്ത്രം പറയുന്നത്. പാകിസ്ഥാനിലെ വടക്കൻ ഭാഗത്തുള്ള കുൽദാന ഫോർമേഷൻ എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നാണ് പാക്കിസിറ്റസിൻ്റെ ഫോസിലുകൾ പ്രധാനമായും കണ്ടെത്തിയത്. ഇസ്ലാമാബാദിന് പടിഞ്ഞാറുള്ള ഈ പ്രദേശം ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തെത്തിസ് സമുദ്രത്തിൻ്റെ തീരപ്രദേശമായിരുന്നു. പ്രശസ്ത പാലിയൻഡോളജിസ്റ്റായ ഫിലിപ്പ് ഡി ജിഞ്ചറിച്ചും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്നാണ് 1980കളുടെ തുടക്കത്തിൽ ഇതിൻ്റെ ഫോസിലുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. വളരെ അപൂർണമായ തലയോട്ടിയുടെ ഭാഗങ്ങൾ, താടിയെല്ല്, പല്ലുകൾ എന്നിവയായിരുന്നു ആദ്യമായി ലഭിച്ച ഫോസിൽ അവശിഷ്ടങ്ങൾ. ഈ പല്ലുകളുടെ പ്രത്യേകതകളാണ് ഇവ തിമിംഗലങ്ങളുടെ പൂർവികരാണെന്ന് തിരിച്ചറിയാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചത്. നദീതടങ്ങളിലെ അവസാദങ്ങളിൽ നിന്നാണ് ഇവയുടെ ഫോസിലുകൾ ലഭിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് പാക്കിസിറ്റസ് കരയിൽ ജീവിക്കുന്നതിനോടൊപ്പം വെള്ളത്തിനടുത്തും സമയം ചെലവഴിച്ചിരുന്നു എന്നാണ്. പാക്കിസിറ്റസിൻ്റെ കണ്ടുപിടുത്തം തിമിംഗലങ്ങൾ കരയിൽ ജീവിച്ചിരുന്ന സസ്തനിയിൽ നിന്നാണ് പരിണമിച്ചത് എന്ന സിദ്ധാന്തത്തിന് വലിയൊരു ശാസ്ത്രീയ അടിത്തറ നൽകി, തെളിവ് നൽകി. കൂടുതൽ വ്യക്തമായ ഫോസിൽ തെളിവുകൾ ലഭിച്ചതോടെ തിമിംഗല പരിണാമത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിലൊന്നായി പാക്കിസിറ്റസ് മാറി. ഇന്ന് തിമിംഗലത്തിൻ്റെ പരിണാമത്തിലെ ഏതാണ്ട് എല്ലാ ജീവികളെയും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. തിമിംഗലത്തിന് മാത്രമല്ല, ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ജീവിക്കും പറയാനുണ്ടാകും ഒരു പരിണാമ കഥ. അത് അന്വേഷിക്കുന്നതും പഠിക്കുന്നതും ജീവശാസ്ത്രത്തിലെ ഏറ്റവും വിസ്മയകരമായ ഒരു അനുഭവമാണ്. സ്കൂൾ ക്ലാസ്സുകളിൽ പരിണാമം പഠിച്ചത് ഓർമ്മയുണ്ടോ? മുൻപ് മനുഷ്യ പരിണാമം 10-ാം തരം ജീവശാസ്ത്ര പാഠപുസ്തകത്തിലെ അവസാന അധ്യായമായിരുന്നു. ഒരു ജീവി എങ്ങനെ പരിണമിച്ചു എന്ന് മനസ്സിലാക്കാതെ ആ ജീവിയുടെ ആവാസമോ ശരീരഭാഗങ്ങളുടെ ഘടനയോ ധർമ്മമോ ഒക്കെ പഠിക്കുന്നത് അർത്ഥപൂർണമായിരിക്കില്ല എന്ന കാഴ്ചപ്പാട് പിന്നീട് രൂപപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജീവശാസ്ത്രം ഒരു പ്രത്യേക വിഷയമായി പഠിച്ചു തുടങ്ങുന്ന 8-ാം ക്ലാസ് മുതൽ തന്നെ നമ്മുടെ കുട്ടികൾ പരിണാമ പാഠങ്ങളും പഠിക്കുന്നുണ്ട്. ഈ പഠനം ആരംഭിക്കുന്നത് തിമിംഗലത്തിൻ്റെ പൂർവികരായ പാക്കിസിറ്റസിൻ്റെ ഈ കഥ പറഞ്ഞുകൊണ്ടാണ്. പരിണാമത്തിൻ്റെ ഈ ആമുഖ പാഠം, പരിണാമം രേഖീയമായോ ഏതെങ്കിലും ഒരു ഉത്കൃഷ്ട ജീവിയെ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ നടക്കുന്നതോ അല്ല എന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാവി പ്രവചിക്കുക എളുപ്പമല്ലെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഠിച്ചു തുടങ്ങുമ്പോൾ പരിണാമത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള വലിയൊരു തടസ്സം അതിൻ്റെ കാലഘടനയാണ്. വർഷങ്ങളെ മില്യൺ, ബില്യൺ എന്നൊക്കെയുള്ള അളവുകളിൽ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഊഹിച്ചെടുക്കാൻ ചെറിയ കാലം മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക് എളുപ്പമല്ല. ഇതിന് ഒരു പരിഹാരമാണ് കോസ്മിക് കലണ്ടർ എന്ന സങ്കല്പം. പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനും ശാസ്ത്ര ആശയവിനിമയക്കാരനുമായ കാൾ സാഗനാണ് കോസ്മിക് കലണ്ടർ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. പ്രപഞ്ചത്തിൻ്റെ ആകെ പരിണാമ ചരിത്രത്തെ ഒരു വർഷമായി സങ്കല്പിക്കുക എന്നതാണ് കോസ്മിക് കലണ്ടറിൻ്റെ അടിസ്ഥാന ആശയം. പ്രപഞ്ചത്തിൻ്റെ 13.8 ബില്യൺ വർഷത്തെ അതിവിശാലമായ ചരിത്രത്തെ മനുഷ്യർക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുന്ന ഒരു കലണ്ടർ വർഷത്തിലേക്ക്, അതായത് January 1 മുതൽ December 31 അവസാനിക്കുന്ന വർഷത്തേക്ക് ചുരുക്കി അവതരിപ്പിക്കുക എന്നതാണ് കോസ്മിക് കലണ്ടർ ചെയ്തത്. 1977 കാൾ സാഗൻ എഴുതിയ ദ ഡ്രാഗൺസ് ഓഫ് ഈഡൻ എന്ന പുസ്തകത്തിലാണ് ഈ ആശയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് അദ്ദേഹം അവതാരകനായിരുന്ന 1980 കോസ്മോസ് എന്ന പ്രശസ്തമായ ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ഈ കലണ്ടർ ലോകമെമ്പാടും ജനപ്രിയമായത്. ഈ കലണ്ടർ പ്രകാരം January 1 അർദ്ധരാത്രിയാണ് പ്രപഞ്ചോൽപത്തി നടന്നത്. ആ വർഷത്തെ അവസാന ദിവസമായ December 31 അർദ്ധരാത്രിയാണ് വർത്തമാനകാലം.
പ്രപഞ്ചകാലത്തെ ഒരു

0: വർഷമായി ചുരുക്കുമ്പോൾ ഓരോ മാസവും ഏകദേശം 1 ബില്യൺ വർഷങ്ങൾക്കും ഓരോ ദിവസവും ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്കും തുല്യമാണ്. ഈ സ്കെയിൽ പ്രകാരം മനുഷ്യന്റെ ആവിർഭാവം സംഭവിക്കുന്നത് ഡിസംബർ 31 അവസാന മണിക്കൂറുകളിലാണ്. രേഖപ്പെടുത്തപ്പെട്ട മാനവ ചരിത്രത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളും രാജ്യങ്ങളുണ്ടാകുന്നു, യുദ്ധങ്ങളും കണ്ടുപിടുത്തങ്ങളും എല്ലാം ഡിസംബർ 31 അവസാനത്തെ ഏതാനും സെക്കൻഡുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് പ്രപഞ്ചകാലത്തിൽ മനുഷ്യന്റെ അസ്തിത്വം എത്ര ചെറുതാണ് എന്ന് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, സമയത്തിന്റെ ഭീമമായ അളവിനെ മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കാൾ സാഗൻ നൽകിയ ഒരു മികച്ച പഠന മാതൃകയാണ് കോസ്മിക് കലണ്ടർ. ഇന്ന് നമ്മൾ പലതരം ജീവികളെ നമുക്ക് ചുറ്റും കാണുന്നു. ഓരോ ജീവികളും ആകൃതിയിലും പ്രകൃതിയിലും എല്ലാം വ്യത്യസ്തരാണ്. എന്തുകൊണ്ടാണ് ഒരു ജീവിയുടെ അവയവങ്ങളുടെ ഘടനയും ധർമ്മവും ആകൃതിയും പ്രകൃതിയും എല്ലാം ഇങ്ങനെയായി തീർന്നത് എന്ന ചോദ്യത്തിന് അവയുടെ പരിണാമ ചരിത്രം വ്യക്തമായ ഉത്തരം തരും. ഒപ്പം സ്വാഭാവിക നിർദ്ധാരണം എങ്ങനെ ചില ജീവികളുടെ വളർച്ചയ്ക്കും ചില ജീവികളുടെ നാശത്തിനും കാരണമായി എന്ന് തിരിച്ചറിയാനും കഴിയും. എന്നും നമ്മളെ വിസ്മയിപ്പിച്ച ചോദ്യമാണ് മനുഷ്യൻ എങ്ങനെയാണ് പരിണമിച്ചുണ്ടായത് എന്നത്. പല കാലങ്ങളിലെ പല ദേശങ്ങളിലെ മനുഷ്യർ പല കൽപ്പിത കഥകൾ മെനഞ്ഞുണ്ടാക്കി തൃപ്തിയടഞ്ഞു. അത് തലമുറകൾ കൈമാറി വന്നു. അതിൽ തൃപ്തരാകാത്ത ജിജ്ഞാസുക്കളും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ സത്യാന്വേഷികൾ സയൻസിന്റെ രീതി എന്ന ഉപാധി ഉപയോഗിച്ച് നിരന്തരമായ പഠനങ്ങൾ നടത്തുകയും പുതിയ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. അവയുടെ വിശകലനങ്ങൾ പുതിയ സിദ്ധാന്തങ്ങളിലേക്ക് നയിച്ചു. ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും യുക്തിഭദ്രമായ ഉത്തരങ്ങൾ അങ്ങനെ നമുക്ക് കിട്ടി. നിങ്ങൾ അണ്ടർഗ്രൗണ്ട് ആസ്ട്രോനട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബഹിരാകാശ പര്യവേഷകരായ ആസ്ട്രോനട്സ് എന്നും നമുക്ക് അത്ഭുതമാണ്. അവരുടെ വസ്ത്രവും അവർക്ക് ലഭിക്കുന്ന പരിശീലനങ്ങളും ബഹിരാകാശ യാത്രികൾ എടുക്കുന്ന വലിയ റിസ്ക്കും എല്ലാം അവരെ നമ്മുടെ ഹീറോകളാക്കി മാറ്റിയിട്ടുണ്ട്. വലിയ വാർത്താ പ്രാധാന്യം ഇവർക്ക് ലഭിക്കാറുണ്ട്. ബഹിരാകാശ യാത്ര പോകുന്നവർ പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ചുള്ള തെളിവുകൾ അന്വേഷിച്ചാണ് പോകുന്നതെങ്കിൽ, അതുപോലെ ജീവികളുടെ പരിണാമത്തിന്റെ തെളിവുകൾ ആയ ഫോസിലുകൾ ശേഖരിക്കാൻ ദുർഘടമായ ഭൂഗർഭ അറകളുടെ ആഴങ്ങളിലേക്ക് ജീവൻ പണയം വച്ച് ഇറങ്ങുന്നവരെയാണ് അണ്ടർഗ്രൗണ്ട് ആസ്ട്രോനട്സ് എന്ന് വിളിക്കുന്നത്. ഈ വിശേഷണം 2013 ദക്ഷിണാഫ്രിക്കയിലെ റൈസിംഗ് സ്റ്റാർ ഗുഹാ സംവിധാനത്തിൽ അസാമാന്യമായ ധീരതയോടെ പ്രവർത്തിച്ച 6 വനിതാ ശാസ്ത്രജ്ഞരെ സൂചിപ്പിക്കാനാണ് ആദ്യമായി ഉപയോഗിച്ചത്. പാലിയന്റോളജിസ്റ്റ് ലീ ബെർഗൻ ആണ് ദക്ഷിണാഫ്രിക്കയിലെ റൈസിംഗ് സ്റ്റാർ എന്ന ഗുഹയുടെ അതീവ ഇടുങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ഫോസിലുകൾ ശേഖരിക്കാൻ താല്പര്യമുള്ളവർക്കായി ഫേസ്ബുക്കിലൂടെ ഒരു പരസ്യം നൽകിയത്. ചെറിയ ശരീരപ്രകൃതിയും ഗുഹകളിൽ സഞ്ചരിക്കാനുള്ള കഴിവും പുരാവസ്തു ഗവേഷണത്തിലുള്ള പരിജ്ഞാനവും ഉള്ളവരെയായിരുന്നു ഇതിനായി തിരഞ്ഞെടുത്തത്. ജീവൻ പണയം വച്ച് നടത്തേണ്ട ഈ പര്യവേഷണത്തിന് ആരും തയ്യാറായി വരുമെന്ന് സത്യത്തിൽ ലീ ബെർഗൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഗുഹയുടെ ഉൾഭാഗത്തേക്ക് എത്താൻ വെറും 18 മുതൽ 25 സെന്റിമീറ്റർ മാത്രം വീതിയുള്ള വിള്ളലുകളിലൂടെ ഇഴഞ്ഞു നീങ്ങേണ്ടി വരും. ഇതിനെ സൂപ്പർമാൻ ക്രോൾ എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. ശ്വാസം പോലും എടുക്കാൻ പ്രയാസമുള്ള കൂരിരുട്ടുള്ള ഗുഹയ്ക്കുള്ളിൽ 6 മണിക്കൂർ നീളുന്ന ഷിഫ്റ്റുകളിലായിട്ടുള്ള ജോലിയിലേക്കാണ് ഈ പരസ്യം നൽകിയിരുന്നത്. എന്നാൽ അസാമാന്യമായ ധീരത ആവശ്യമുള്ള ഈ പ്രവൃത്തി ഏറ്റെടുക്കാൻ 6 വനിതാ ശാസ്ത്രജ്ഞർ തയ്യാറായി മുന്നോട്ട് വന്നു. ഹോമോ നഡേലി എന്ന പുതിയ മനുഷ്യവർഗത്തിന്റെ 1500 ഫോസിലുകൾ അവർ ഈ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തെടുത്തു. മരിച്ചവരെ സംസ്കരിക്കാൻ ഇവർക്ക് പ്രത്യേക രീതികളുണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ മനുഷ്യ പരിണാമ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഉപരിതലത്തിലുള്ള കമാൻഡ് സെന്ററുമായി വോയിസ് വീഡിയോ ലിങ്കുകൾ വഴി ബന്ധപ്പെട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനം. ബഹിരാകാശ സഞ്ചാരികൾ മിഷൻ കൺട്രോളുമായി സംസാരിക്കുന്നത് പോലെയാണ് ഇവരും പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഇവർ അണ്ടർഗ്രൗണ്ട് ആസ്ട്രോനട്സ് എന്ന് വിളിക്കപ്പെട്ടത്. മാരീന എലിയറ്റ്, ബെക്ക പോയ്സൊറ്റോ, ഹന്ന മോറിസ്, ആലിയ ഗുർട്ടോ, എലൻ ഫ്യൂററീഗൽ, കേ ലിൻസെ ഹണ്ടർ എന്നിവരായിരുന്നു ഈ പര്യവേഷണ സംഘത്തിലെ ധീരരായ ശാസ്ത്രജ്ഞർ. ഇങ്ങനെ പലവിധ പര്യവേഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരുപാട് മനുഷ്യരുടെ അന്വേഷണങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായി ലഭിച്ച ഫോസിലുകളാണ് വിവിധ ജീവികളുടെ പരിണാമ വൃക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് തെളിവുകൾ നൽകിയത്. മനുഷ്യന്റെ ധാരാളം ഫോസിലുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ ഫോസിൽ പഠനങ്ങളിലൂടെ മനുഷ്യൻ ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണ് എന്ന് ശാസ്ത്രലോകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുർഘടമായ ഭൂഗർഭ അറകളിൽ നിന്നും മറ്റും ശേഖരിച്ച ഫോസിലുകൾ വഴി വിവിധ ജീവികളുടെ പരിണാമവൃക്ഷം കൃത്യമായി നിർവഹിക്കാനും ശാസ്ത്രകാരന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഫോസിലുകൾക്ക് പുറമെ ആധുനിക ശാസ്ത്രത്തിൻ്റെ മറ്റ് പല ശാഖകളും പരിണാമത്തിന് തെളിവ് നൽകുന്നുണ്ട്. ജീവികളുടെ ശരീരഘടനയിലുള്ള സമാനതകൾ പഠിക്കുന്ന താരതമ്യ ശരീരശാസ്ത്രം അഥവാ കമ്പാരിറ്റീവ് അനാട്ടമി, കോശങ്ങളുടെ ഘടനയിലെ സമാനതകൾ പഠിക്കുന്ന കോശവിജ്ഞാനീയം അഥവാ സൈറ്റോളജി, കോശങ്ങൾക്കുള്ളിലെ രാസപ്രവർത്തനങ്ങളിലെ സാമ്യങ്ങൾ പഠിക്കുന്ന ബയോകെമിസ്ട്രി, ജീവജാലങ്ങളുടെ ജനിതക ഘടനയിലുള്ള സാമ്യം പഠിക്കുന്ന DNA പഠനം എന്നിവയെല്ലാം പരിണാമത്തിന് തെളിവ് നൽകുന്നുണ്ട്. ഈ തെളിവുകളെല്ലാം ഒരു പൊതുപൂർവികനിൽ നിന്നും വിവിധ ശാഖകളായി പിളർന്നു പിളർന്നു വളർന്നതാണ് ഈ കാണുന്ന ജൈവ വൈവിധ്യം എന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ പിളർന്നു പിളർന്നു പോകുന്ന ഒരു വൃക്ഷത്തിൽ ചില ശാഖകൾ മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാകാത്ത ശാരീരിക സവിശേഷതകളുള്ളവയായതിനാൽ അതിജീവിക്കാതെ നശിക്കുന്നു. ചിലത് വളർന്ന് വീണ്ടും പിളർന്ന് പുതിയ ശാഖകളായ പുതിയ ജീവജാതികൾ ഉടലെടുക്കുന്നു. അങ്ങനെയാണ് മനുഷ്യനും ചിമ്പാൻസി, ഉറാങ്ങുട്ടാൻ, ബബൂൺ തുടങ്ങിയ ആൾക്കുരങ്ങുകൾക്കും ഒരു പൊതുപൂർവികനുണ്ട് എന്ന നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്. അല്ലാതെ മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചു എന്ന് ഒരു സിദ്ധാന്തവും സമർത്ഥിക്കുന്നില്ല. ലളിതമെങ്കിലും തെറ്റായി മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ബോധപൂർവം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യപ്പെട്ട പരിണാമം യഥാർത്ഥത്തിൽ നിഷേധിക്കാനാവാത്ത ബഹുമുഖമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം പടുത്തുയർത്തിയ ഒരു വിജ്ഞാന സ്തംഭമാണ്.
1: വിസ്മയകരമായ പരിണാമ പാഠങ്ങൾ. നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സസ്യശാസ്ത്ര വിഭാഗം അധ്യാപകനായ ഡോക്ടർ TV വിനീഷ് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് ഉണ്ണിമേനോൻ പാടിയത്. ചിത്രം നദികളിൽ സുന്ദരി യമുന.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
5: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
3: എന്നാ പറയാം?
5: 90 72 503 503.
6: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ശ്രീകുമാരൻ തമ്പിമാരികൾ എഴുതി, എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയത്. ചിത്രം സിംഹാസനം.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഇവിടെ ഭഗവതി എവിടെയുള്ള?
4: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
3: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
4: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
3: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
5: എസ് രമേശ് നായരുടെ വരികൾ സംഗീതാർത്ഥമാക്കിയത് MJ ചന്ദ്രൻ. ചിത്രയുടെ സ്വരം, ചിത്രം പുണ്യം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുബാൽ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയത് ചിത്രം പുണ്യാളൻ അഗർബത്തീസ്.

0: പി ജയചന്ദ്രനും കൂട്ടുകാരും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പൊണ്ണിയാളൻ അഗർബത്തീസ്.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം പ്രകാശധാര.

0: കുട്ടികളിലെ പോഷണം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുന്നു.
1: സാമൂഹികമായും സാമ്പത്തികമായും അനുദിനം പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ ആരോഗ്യം. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് പോഷകാഹാരക്കുറവ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 3-ൽ 1 പോഷകാഹാരക്കുറവ് ഉണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 പ്രകാരം ഇന്ത്യയിലെ 35.5% കുട്ടികൾക്ക് നീളക്കുറവും 32.1% കുട്ടികൾക്ക് തൂക്കക്കുറവും 19.3% കുട്ടികൾക്ക് ശരീരം മെലിച്ചിലും 3% കുട്ടികൾക്ക് അമിതവണ്ണവും ഉണ്ട്. ഇതോടൊപ്പം കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ 59.1% പെൺകുട്ടികൾക്ക് വിളർച്ചയും ഉണ്ട്. ഇത് ഇവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ ആരോഗ്യത്തെയും ബാധിക്കാം. കഴിഞ്ഞ 100 ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും ദാരിദ്ര്യവും കൊണ്ടുള്ള പോഷണക്കുറവാണ്. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനങ്ങൾ വഴി ഇതിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെ സമീകൃതമായ ഉപയോഗത്തിനെ കുറിച്ചുള്ള അജ്ഞതയും എല്ലാ പോഷകമൂല്യങ്ങളും അടങ്ങിയ ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവുമാണ് ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം. അതോടൊപ്പം കുട്ടികളുടെ ദഹനപചന വ്യവസ്ഥയ്ക്കുള്ള പ്രശ്നങ്ങൾ, വിരശല്യം, ഇടയ്ക്കിടെയുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, ഹോർമോൺ പ്രശ്നങ്ങൾ, ജനിതക തകരാറുകൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയും പോഷണക്കുറവിന് കാരണമാകാം. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിഡൻ ഹംഗർ എന്നറിയപ്പെടുന്ന വിറ്റമിനുകളും മിനറലുകളും അടങ്ങിയ ഭക്ഷണത്തിന്റെ കുറവുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ആണ്. ആയുർവേദ ബാലചികിത്സയിൽ ഭക്ഷണത്തെ മഹാഭൈഷജ്യം അഥവാ ഏറ്റവും പ്രധാന ഔഷധം എന്നാണ് അറിയപ്പെടുന്നത്. ജനനം മുതൽ പല്ല് മുളയ്ക്കുന്ന പ്രായം വരെ അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുക്കാനാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. മുലപ്പാൽ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ആരോഗ്യമുള്ള മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കൊടുക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഇത് ആധുനിക കാലത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിങ്ങിന്റെ വകഭേദമാണ്. ഇത് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ കുട്ടികൾക്ക് ഓരില, മുത്തങ്ങ തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയ പശുവിൻ പാലോ ആട്ടിൻ പാലോ കൊടുക്കാനാണ് നിഷ്കർഷിക്കുന്നത്. ഇത് ഇത്തരം പാലിന്റെ ദഹനം എളുപ്പമാക്കുന്നതോടൊപ്പം കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി, ഹൃദയാരോഗ്യം ഇവ മെച്ചപ്പെടുത്താനും സഹായിക്കും. പല്ല് മുളച്ചു തുടങ്ങുമ്പോൾ, അതായത് ഏകദേശം 6 മുതൽ 8 മാസമാകുമ്പോൾ പഴച്ചാറുകൾ കൊടുത്തു തുടങ്ങാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു. ഇതോടൊപ്പം കുറുക്കുകൾ തയ്യാറാക്കാൻ പഴക്കം ചെന്ന ധാന്യങ്ങൾ, മലര് ഇവയാണ് നിർദ്ദേശിക്കുന്നത്. നവധാന്യങ്ങൾ കുട്ടികൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതോടൊപ്പം തൊലി കളഞ്ഞ പയറുവർഗ്ഗങ്ങളും നെയ്യ്, തേൻ, മാംസം തുടങ്ങിയവയും ഉപയോഗിക്കാനായി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒരു സമീകൃത ആഹാരമാണ് കുട്ടികൾക്കായി ആയുർവേദം നിർദ്ദേശിക്കുന്നത്. ഓരോ കുട്ടിയുടെയും രോഗാവസ്ഥയും ശരീരപ്രകൃതിയും അനുസരിച്ചുള്ള ഭക്ഷണവും നിർദ്ദേശിക്കുന്നുണ്ട്. ചെറിയ രോഗങ്ങൾക്ക് മരുന്നിനേക്കാൾ മരുന്ന് ചേർന്ന ഭക്ഷണമാണ് കുട്ടികൾക്ക് ഉചിതം. ഇത് കുട്ടികൾക്ക് രോഗം കൊണ്ടുള്ള ക്ഷീണം ഒഴിവാക്കാനും സഹായിക്കും. ഉദാഹരണമായി, മലംപിടുത്തമുള്ള കുട്ടികൾക്ക് താതിരിപ്പൂവ്, കൽക്കണ്ടം, മലർപ്പൊടി ഇവ കുറുക്കായി നൽകാൻ പറയുന്നു. വുഡ്ഫോഡിയ ഫ്രൂട്ടിക്കോസ എന്ന താതിരിപ്പൂവ് ഒരു നല്ല പ്രോബയോട്ടിക്കും കരളിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതുമായ ഔഷധവും ആണ്. അതുപോലെ വിട്ടുമാറാത്ത ചുമ, ശ്വാസംമുട്ടൽ തുടങ്ങിയ രോഗങ്ങളോടൊപ്പം ശരീര ശോഷണമുള്ള കുട്ടികൾക്ക് ആട്ടിൻ മാംസമോ ചെറുപയറോ തിപ്പലി, ബാർലി, മുതിര, ചുക്ക്, മാതളത്തോട് തുടങ്ങിയവ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് ഉചിതമാണ്. ഇത് കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കൂട്ടുകയും ഉന്മേഷം ഉണ്ടാക്കുകയും ചെയ്യും. ശരീരത്തിൽ വളരെ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്ന രീതിയിൽ മാംസ്യവും കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ തുടങ്ങിയവയും ലഭ്യമാക്കാൻ ഈ സൂപ്പ് സഹായിക്കും. അതുപോലെ പ്രിയാളമജ്ജാതി മോദകം, ശ്രീരത്ന മോദകം, ശിവമോദകം തുടങ്ങി പോഷണത്തിനുള്ള വിവിധ തരം മോദകങ്ങളെക്കുറിച്ചും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആയുർവേദത്തിൽ വ്യക്തികളെ അവരുടെ ശരീരഘടനയ്ക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് വാതം, പിത്തം, കഫം തുടങ്ങി പല പ്രകൃതികളായി തിരിച്ചിരിക്കുന്നു. ഇതനുസരിച്ചും ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണമായി, വാദപ്രകൃതിയായവർ ചൂടുള്ളതും മധുരം, പുളി, ഉപ്പ് തുടങ്ങിയ രസങ്ങളിലുള്ള ഭക്ഷണവും പിത്തപ്രകൃതിയായവർ തണുത്തതും മധുരം, ചവർപ്പ്, കയ്പ്പ് തുടങ്ങിയ രസങ്ങളിലുള്ളതും കഫപ്രകൃതിയായവർ ചൂടുള്ളതും എരിവ്, കയ്പ്പ്, ചവർപ്പ് തുടങ്ങിയ രസങ്ങളിലുള്ള ഭക്ഷണവുമായിരിക്കും കൂടുതൽ കഴിക്കുക. അപ്രകാരം കുട്ടികളിലും പിത്തപ്രകൃതിയായവർക്ക് ഉണക്കമുന്തിരിയും വാദപ്രകൃതിയായവർക്ക് മാതളപ്പഴവും കഫപ്രകൃതിയായവർക്ക് ദഹനത്തെ എളുപ്പമാക്കുന്ന എരിവ് രസം ചേർന്ന ആഹാരവും കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഇത്തരത്തിലുള്ള ആഹാര രീതി ഓരോ കുട്ടിക്കും സ്വാഭാവികമായി തന്നെ ഉണ്ടാകാൻ ഇടയുള്ള രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ നൽകാൻ കഴിയും. ഒരു കുട്ടിയുടെ പോഷണം കൃത്യമായ രീതിയിലാണോ എന്നറിയുന്നത് അവരുടെ തൂക്കം, നീളം, തലയുടെയും നെഞ്ചിന്റെയും ചുറ്റളവ് തുടങ്ങിയ ശാരീരിക അളവുകൾ പ്രായത്തിനനുസരിച്ച് ഉണ്ടോ എന്ന് വിലയിരുത്തിയാണ്. മുഖത്തുണ്ടാകുന്ന വെള്ളപ്പാടുകൾ, വരണ്ട ചർമ്മം, മുടിയുടെയും പല്ലിന്റെയും ആരോഗ്യക്കുറവ്, കൈകാലുകളിൽ വേദന, കിതപ്പ്, വിളർച്ച തുടങ്ങിയവ വിറ്റമിനുകളുടെയും മിനറലുകളുടെയും കുറവുകളെ സൂചിപ്പിക്കുന്നു. കുട്ടികൾ എല്ലാ പ്രായത്തിലും ഒരുപോലെ ആഹാരം കഴിക്കണം എന്നില്ല. ജനനം മുതൽ ഏകദേശം 2 വയസ്സുവരെയും പിന്നീട് കൗമാരപ്രായത്തിലും വളർച്ചയുടെ തോത് വളരെ കൂടുതൽ ആയതിനാൽ ശരീരത്തിലെ ചയ അപചയ പ്രക്രിയ അഥവാ മെറ്റബോളിക് റേറ്റ് കൂടുകയും അതനുസരിച്ച് ഭക്ഷണത്തിന്റെ ആവശ്യകതയും വിശപ്പും കൂടുതലായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള പ്രായത്തിൽ താരതമ്യേന വിശപ്പ് കുറവായിരിക്കും. കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ശാരീരിക അളവുകളും ആരോഗ്യവും ഉണ്ടെങ്കിൽ അമ്മ വിചാരിച്ചത്ര ഭക്ഷണം കുട്ടി കഴിച്ചില്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. കുട്ടികളുടെ ഭക്ഷണത്തിലുള്ള വൈവിധ്യവൽക്കരണവും വളരെ പ്രധാനമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ആകർഷകമായ പരസ്യങ്ങളും അവയുടെ ലഭ്യതയും ഇക്കാലത്ത് വളരെ സാധാരണമായതിനാൽ വീട്ടിലെ ഭക്ഷണത്തിലും വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരറ്റ്, ബീട്രൂട്ട്, പച്ചിലകൾ തുടങ്ങിയവ ഉപയോഗിച്ച് വിവിധ നിറത്തിലുള്ള ഭക്ഷണങ്ങളും ടേസ്റ്റ് മേക്കേഴ്സും കെമിക്കലുകളും ചേർക്കാതെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക്, ബർഗർ, പിസ്സ തുടങ്ങിയവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ആവാം. ഇത്തരത്തിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തെ സമീകൃതവും ആരോഗ്യകരവും ആക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതോടൊപ്പം ദഹനപചന വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കാനും വിരശല്യം തുടങ്ങിയവ ഒഴിവാക്കാനുമായി അഷ്ടചൂർണം പോലുള്ള ആയുർവേദ മരുന്നുകളും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമാകും. കുട്ടികളിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന അമിത വികൃതി, ഓട്ടിസം, സ്വഭാവ വൈകല്യങ്ങൾ, പഠന വൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്കും ഭക്ഷണവുമായും ദഹനപചന വ്യവസ്ഥയുമായും ബന്ധമുണ്ട്. ദഹനത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന ഗട്ട് മൈക്രോബയോം ശരിയായ രീതിയിൽ നിലനിർത്താൻ രജന്യാദി ചൂർണം, വില്വാദി ഗുളിക പോലുള്ള ചില ആയുർവേദ മരുന്നുകൾ സഹായിക്കുന്നതായി പഠനങ്ങളിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ഓരോ കുട്ടിക്കും ഉള്ള വ്യക്തിയധിഷ്ഠിതമായ ആഹാരക്രമത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ എല്ലാ ആയുർവേദ ആശുപത്രികളിലെയും ബാലരോഗ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് കഴിയും. ഇത്തരം സേവനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാം.
0: കുട്ടികളിലെ പോഷണം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്പുറം വരികളെഴുതി ശരത് ഈണമിട്ട് MG ശ്രീകുമാറും സിതാരയും കൂട്ടരും പാടിയത് ചിത്രം പുള്ളിമാൻ.

0: ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
1: മൈ ജിയോണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് MG ശ്രീകുമാറിന്റെ സംഗീതം, യേശുദാസും സുജാതയും പാടിയത് ചിത്രം കുഞ്ഞളിയൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒന്ന് രണ്ടിനുള്ള ആവണി പൊന്നുഞ്ഞാലിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നേപ്പാളിൽ ഇന്നലെ രാവിലെ ഉണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിൽ 300 ഇന്ത്യൻ പൌരന്മാരടക്കം 1000+ പേരെ കാണാതായെന്ന് റിപ്പോർട്ട്. 162 പേർ മരിച്ചതായും സൂചനയുണ്ട്. നേപ്പാളിൽ ഇതുവരെ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കഴിയുന്ന ഇവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും നോർക്ക അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഇന്ത്യൻ പൌരന്മാരുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറക്കി. നമ്പറുകൾ 9779851316807. മറ്റൊരു നമ്പർ 9779701705000 എന്നീ നമ്പറുകളിൽ സഹായം തേടാം. നമ്പർ ഒരിക്കൽ കൂടി 9779851316807. മറ്റൊരു നമ്പർ 9779701705000. മധ്യപ്രദേശിലെ ജബൽപൂർ വെഹിക്കിൾ ഫാക്ടറിയിൽ നിർദ്ദിഷ്ട ടി സീരീസ് ടാങ്ക് ഓവർഹോൾ പ്രോജക്ടിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവും ഇന്ന് നിർവഹിക്കും. ഇതോടെ ഈ ഫാക്ടറി യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലെ തിരുജയന്തി മഹാസമ്മേളനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. കവരത്തി ദ്വീപിലെ പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പരിപാടികൾക്ക് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് ദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. എറണാകുളം കൂത്താട്ടുകുളം കാക്കൂരിൽ വിവാഹസംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 35 പേർക്ക് പരിക്ക്. ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ പെട്രോൾ പമ്പിലേക്ക് മറിയുകയായിരുന്നു. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയുടെ രണ്ടാം ഇന്നിംഗ്സ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 7 നഷ്ടത്തിൽ 330 റൺസ് എടുത്തിട്ടുണ്ട്. അനന്തപുരി എഫ് എം പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ കേൾക്കാം.
1: ഗായകനും സംഗീത സംവിധായകനുമായ ബിജുപാൽ പങ്കെടുക്കുന്നു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചലച്ചിത്ര ഗാന പരിപാടികളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനായി ആവശ്യപ്പെടുന്ന ചില ഹിറ്റ് ഗാനങ്ങളുണ്ടല്ലോ. അറബിക്കഥയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി, ആകാശമായവളെ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും, കൂട്ടുതേടി വന്നരാ കുഞ്ഞിളം കാറ്റേ, അകലെയൊരു കാടിൻ്റെ, ഈ പാട്ടുകളുടെയൊക്കെ സംഗീതശില്പി ശ്രീ ബിജിപാലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം.
3: താങ്ക് യു.
2: ഓർമ്മയിലെ നല്ല ഒരോണത്തെക്കുറിച്ച് പറയാമോ?
3: ചെറുപ്പകാലങ്ങളിൽ ഉള്ള ഓണം, അന്ന് ഓണം നമ്മൾക്കൊരു മിഷനായിരുന്നു. 10 ദിവസം പൂ പറിക്കാൻ, അന്ന് ഈ മതിൽ കെട്ടുകളൊന്നുമില്ല. നമ്മളുടെ വലിയ ബന്ധുക്കളുടെയും പറമ്പും കണ്ടങ്ങളും പാടവും ചെറിയ കാടിന് സമാനമായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓടി ചേമ്പില കൊണ്ടിങ്ങനെ കുമ്പിള് പോലെയൊക്കെ ഉണ്ടാക്കി, അത് തുമ്പപ്പൂ മറ്റു പല പൂക്കളും ഇങ്ങനെ പല കുമ്പിളുകളായിട്ട് നിറച്ച്, ഈ തുമ്പപ്പൂ എന്തോരം പറിച്ചാലൊന്നും അറിയില്ലല്ലോ, ഇത് രാത്രിയോളം തലേ ദിവസം ഇങ്ങനെ പറിച്ച് ഷെയർ ചെയ്ത്, പല വീട്ടുകാരും ഉണ്ടാവും, കസിൻസ് ഒക്കെ ഉണ്ടാവും, അവരൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഈ പൂക്കളം ഇടുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, അന്ന് ആ വർഷം ഇറങ്ങുന്ന തരങ്കിണിയുടെ ഓണപ്പാട്ടുകളാണ്. തറവാട്ടിൽ അത് മേടിക്കും. അത് നമ്മൾ ഈ മാവേലി വരവേറ്റ് കഴിഞ്ഞാൽ പിന്നെ തറവാട്ടിൽ വന്നിട്ട് ഈ പാട്ട് കേക്ക്, എല്ലാ കൊല്ലം അങ്ങനെ ഒരു റിച്വല് പോലെ നമ്മൾ നോക്കിയിരുന്നു. അത് അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പം ഈ പാട്ടുകൾക്ക് അതിന്

0: കൃഷിന്റെ ഭാഗമാണെങ്കിലും അത് ഒരു പക്ക ഗ്രാമം തന്നെയായിരുന്നു. തോടുകളും ചെറിയ കൈത്തോടുകളും അങ്ങനെയുള്ള മൺപാതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു.
1: ഇപ്പൊ അതൊക്കെ പറയുമ്പം കുട്ടികൾക്കൊക്കെ അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രദേശം ഓർത്തിട്ടല്ലേ. ഓർമ്മയിലുള്ള ഓണം എന്ന് പറയുന്നത് തരംഗണിയുടെ നല്ല പാട്ടുകൾ കേൾക്കുന്ന കാലത്തേറെ ഓണമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ.
0: അന്ന് ഒരു സീരീസ് ഓഫ് ഇപ്പോൾ രവീന്ദ്രൻ മാഷ് ശ്രീകുമാരൻ നമ്പിയുടെ ഉത്രാട പൂനിലാവ് പോലുള്ള പാട്ടുകൾ ഉണ്ട്. അതിനുശേഷം രവീന്ദ്രൻ മാഷിന് തന്നെ കുറെ പാട്ടുകൾ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ആൽബമാണ് അദ്ദേഹത്തിൻ്റെ, യേശുദാസ് സാറിൻ്റെ, യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ട് എം എസ് വിശ്വനാഥൻ അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു ആൽബം. അതിലെ പാട്ടുകൾ ഒരു പ്രത്യേക നാതാര്യം, യൂസഫ് അലി കേച്ചേരിയുടെ അദ്ദേഹത്തിൻ്റെ വരികളുടെ ഒരു ഒരു ബ്യൂട്ടി. ഈ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു ഓണത്തിന്റെ മണം, തൂശനിലെ ഇട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മിയടിക്കാൻ വാ,

ഓണത്തിൻ്റെ കാര്യം പറഞ്ഞു, കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ്. പാട്ടിനോടൊപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷമായി. സിനിമയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് പാട്ട് പഠിച്ചിരുന്നു, പാടിയിരുന്നു, നാടകഗാനങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തെക്കുറിച്ച്, ആരാണ് പാട്ടിലേക്ക് കൈ

0: പിടിച്ച് നടത്തിയത്? വീട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ടോ? എങ്ങനെയാണത്?
1: ശരിക്കും വീട്ടിൽ ഒരുപാട് പേര് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അമ്മയുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അച്ഛൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും രണ്ടുപേരും അച്ഛനും പാടും അമ്മയും പാടും. അമ്മയുടെ ബന്ധുക്കളൊക്കെ കുറേ പേര് മുത്തച്ഛൻ്റെ ഒക്കെ വീട്ടിൽ പലരും പ്രൊഫഷണൽ പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ആ പ്രൊഫഷണൽ ഏരിയയിലേക്ക് പോയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫീസ്റ്റോ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിച്ചേരൽ വരുമ്പോഴത്തേക്കും പാട്ടാണ് മെയിൻ. അന്ന് ഈ അന്താക്ഷരിയൊന്നുമില്ല, പക്ഷെ അന്ന് മാറി മാറി പാടുക, അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. പറ്റുന്ന രീതിയിൽ എല്ലാവരും പാടുന്ന ഒരു ഇതുണ്ട്. അപ്പം അച്ഛൻ ആണ് ശരിക്കും നമ്മൾ ഈ സിനിമാ പാട്ടുകൾ ലളിതഗാനം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആകാശവാണിയിൽ ലളിതഗാന പാഠം മാത്രമാണ് നമ്മൾ ഈ എല്ലാ ദിവസവും കുറേശ്ശെ കേൾക്കുക. അത് പഠിക്കുന്നൊരു പരിപാടിയൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും സിനിമാ ഗാനങ്ങളാണ് ഈ റേഡിയോയിലൂടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുക. ഈ രഞ്ജിനിക്ക് വേണ്ടിയും അത് പുസ്തകവും രണ്ട് പുസ്തകവും പേന ഉണ്ടാവും. രണ്ടുപേരും ഒരു വരി ഒരാൾ എഴുതും മറ്റേ ആൾ അങ്ങനെ എഴുതുന്ന
0: എഴുതിയെടുത്ത്
1: പാടുന്ന പഠിക്കുന്ന. അപ്പം അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഈ റേഡിയോയിൽ കേട്ട അതിൻ്റെ ശബ്ദവും അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദവും ഉണ്ടല്ലോ, അത് കേട്ട് അതിൻ്റെ ഒരു ഓർമ്മയൊക്കെയാണ് നമ്മളെ ചെറുപ്പത്തിലെ മേ ബി ഒരു 4-5 years വരെ നമ്മളെ കൺട്രോൾ ചെയ്തിരുന്നത്. പല പാട്ടുകളും ഇങ്ങനെ ഇപ്പോഴും ചെവിയിലുണ്ടാ ആ പാട്ടിൻ്റെ കേൾവി പോലും. പിന്നെ റിലേറ്റീവ് ഇവരൊക്കെ അമ്മുമ്മയൊക്കെ പാടി ഉറക്കുന്ന പാട്ടുകൾ എനിക്കാണെങ്കിൽ ഈ ഓർമ്മ കൂടുതലാണ്. ഈ 2-2.5 years മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും സിനിമ പോലെ ഓർത്തു വയ്ക്കുന്നുണ്ട്. അപ്പം അത്തരം ഇതുകൾ. പിന്നെ ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അച്ഛൻ ഒരു വയലിൻ, ചെറിയൊരു വയലിൻ, അത് വലിയ വയലിനല്ല, കുട്ടികൾ വായിക്കുന്ന അളവിലുള്ള വയലിൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒച്ചയൊക്കെ എടുത്തു നോക്കി അതിൽ ഒച്ചയൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് അത് കാണുന്നത് നേരിട്ട്. അപ്പോൾ അച്ഛനടുത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം വയലിൻ വിദ്വാന് അദ്ദേഹത്തിൻ്റെ അടുത്തുകൊണ്ട് ചേർത്തു. അങ്ങനെയാണ് ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത്. അതുവരെ ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ 6 വയസ്സുവരെയും അങ്ങനൊരു എക്സ്പോഷർ ഒരു കച്ചേരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയി കേട്ടിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു അതിനേക്കുള്ള ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം.
0: വയലിൻ ആണ് ആദ്യം പഠിച്ചത്.
1: വയലിനാണ് പഠിച്ചത്. പിന്നെ അത് തുടർന്ന്
0: വായ്പാട്ട് പഠിച്ചു.
1: വായ്പാട്ടായിട്ട് പിന്നീടൊക്കെയാണ് പഠിച്ചത്. ഹിന്ദുസ്ഥാനി കുറച്ചുനാള് മോഹൻ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ അടുത്ത്. വയലിനാണ് അന്നുകൊട്ടേ പഠിച്ചത്, ഒരു 10-25 കൊല്ലം ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്തിന് ശേഷം. പിന്നെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു വയലിൻ വിദ്വാൻ, അദ്ദേഹം ഇപ്പൊ കോയമ്പത്തൂരാണ്, 10-15 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്താണ്. പിന്നെ കോളേജും അതിനുശേഷം ഒക്കെയുള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 10-20 കൊല്ലം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വായ്പാട്ട് അതിൻ്റെ കൂടെ നമ്മൾ ശീലിക്കുമല്ലോ. വയലിൻ പഠിച്ചാൽ അത് വായ്പാട്ട് ഏറെക്കുറെ കണ്ഠവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അതിൻ്റെ മ്യൂസിക് കോളേജി തമ്മിൽ. അപ്പോൾ അതങ്ങനെയാണ് അത് ശീലിച്ചത്. പിന്നെ ഇൻസ്ട്രുമെൻസ് ആയിട്ട് അങ്ങനെ ഒന്നും നമ്മളെ ശീലിക്കുന്ന ഇതേ ഉള്ളൂ. കീബോർഡൊക്കെ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ശീലിക്കുമല്ലോ.
0: കോളേജിലൊക്കെ പോയപ്പോൾ ഏത് വിഷയമാണ്?
1: ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ഫോർത്ത് ഗ്രൂപ്പ് എടുത്താണ് പ്രീ ഡിഗ്രി. പിന്നെ ബികോം എംകോം 7 കൊല്ലം ഒരു ഒറ്റ കോളേജ് തന്നെയായിരുന്നു, സെന്റ് ആൽബർട്ട്സ് കോളേജിലെ.
0: അപ്പൊ ഈ കോളേജിലെ നമ്മുടെ ലൈഫിനെയൊക്കെ ഈ വയലിൻ നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ടാവും.
1: സ്വാധീനിച്ചു. വയലിൻ മാത്രമല്ല, പിന്നെ കോളേജ് ലൈഫിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അതുവരെ കുറച്ചൊരു അന്തർമുഖത്വം ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് നമ്മള് ഭംഗിയാക്കായിട്ട് പറയെങ്കിലും അതിഭീകരമായിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരാളെ ഫേസ് ചെയ്യുക, വീട്ടിലാരെയും വന്ന് പേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ ഫേസ് ചെയ്യുക. അത് ഏത് പ്രായക്കാരും, നമ്മളെക്കാൾ താഴെയുള്ളവരാണെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പ്രശ്നമായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് അതിൻ്റെ പ്രതിസന്ധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ തന്നെ ശ്രമിക്കുകയും പിന്നെ കണ്ണിൽ കണ്ട എല്ലാ പരിപാടിക്കും ചേരുക, പാട്ടാണെങ്കിലും നാടകം ആണെങ്കിലും എന്ത് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യ പ്രീ ഡി ഒക്കെ മത്സരത്തിന് പാടുമ്പോൾ ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, കാലിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനിട്ട് അടിക്കുമായിരുന്നു കാലം. ഞാൻ തന്നെ ഓർക്കും ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ വിറയ്ക്കുന്നത് പാടിക്കൊണ്ട് ഓർത്തിട്ടുണ്ട്. പിന്നീട് പക്ഷെ അത് ബ്രേക്ക് ചെയ്തു. ഞാൻ എനിക്ക് മനഃപൂർവ്വം സ്റ്റുഡൻസ് പൊളിറ്റിക്സിൽ ഇലക്ഷൻ നിൽക്കുക, ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുക, അങ്ങനെയൊക്കെ അങ്ങനെ പോയി. അപ്പോൾ പി ജി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരാളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഭയം ഞാൻ ഏറെക്കുറെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
0: കോളേജ് പഠനകാലത്ത് വയലിൻ എന്തായാലും വായിച്ചിട്ടുണ്ടാവും. യുവജനോത്സവ വേദികളിലൊക്കെ
1: പാട്ടും പാടിയിരുന്നു. വയലിന് ആയിരുന്നു ആദ്യം പ്രീ ഡിഗ്രി തൊട്ട് വെച്ചിട്ട് 3-4 കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പാട്ട് ഞാൻ ശരിക്കും പറഞ്ഞ കോളേജിൽ എല്ലാ കൊല്ലവും പാടുമായിരുന്നു. പക്ഷെ അന്ന് എല്ലാ കൊല്ലവും സെക്കൻഡ് ആയിരുന്നു എനിക്ക്. അപ്പൊ അന്ന് വേറൊരു സിംഗർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടുന്ന സ്ഥിരം ഫസ്റ്റ് കിട്ടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷമാണ് എനിക്ക് അപ്പോഴത്തേക്കും ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അക്കൊല്ലം ഞാൻ പിന്നെ അന്നത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ഫെസ്റ്റിവലിൽ പാടി. പക്ഷേ ഞാൻ എനിക്കന്ന് ഈ സമ്മാനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞ കാരണം അവസാന വർഷമാണ്. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊക്കെ ഒന്നും മെച്ചുവേർഡായി. പ്രൈസ് കിട്ടുക എന്നുള്ള അഭിമാനമൊന്നും അത്രയ്ക്കങ്ങ് ബാധിച്ചിരുന്നില്ല. പിന്നെ ഞാനത്ര ഒരു ലളിതഗാനത്തിന് പ്രൈസ് കിട്ടാൻ മാത്രമുള്ളൊരു പാട്ടുകാരനാണോന്ന് എനിക്ക് ഉറപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു പാട്ടുകൾ. എൻ്റെ ജ്യേഷ്ഠനൊരു കസിൻ ബ്രദർ ഉണ്ട്, സുനിൽ രാജ് സത്യ എന്നാണ് അദ്ദേഹം പാട്ട് എഴുതുമ്പോൾ ഇടാറ്. അദ്ദേഹം എഴുതി തന്ന ലളിതഗാനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എഴുതി തന്നൊരു ലളിതഗാനം ഞാൻ തന്നെ കമ്പോസ് ചെയ്താണ് വേദിയിൽ പാടിയത് യൂണിവേഴ്സിറ്റിയിൽ. അന്ന് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടുകയും ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അന്നാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ കമ്പോസർ എന്നുള്ളൊരു സാധനം ഒരു അഡ്രസ് നമുക്ക്
0: കിട്ടി. ആ

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: അൽ-അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
6: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
7: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കിവിന് ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
6: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂൾ, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
8: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
9: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
10: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
11: ചേട്ടാ, ചായ എടുക്കട്ടെ?
10: ആ, ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
11: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,000,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
10: അപ്പോ കാത്തിരിപ്പില്ലേ?
11: ഇല്ല.
9: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
12: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
13: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണത്. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
14: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
15: എന്റെ പേര് അഞ്ജലി, ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
16: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
8: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
16: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
17: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
18: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
19: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
19: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
11: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
10: 45 ദിവസം?
11: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,000,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: മൈജി ഓണം മാസോണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
20: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
9: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
21: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
22: അത്രേ ഉള്ളൂ? നമുക്ക് വാങ്ങാലോ.
21: MRT ന്ന് തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരൂ.
23: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് ദർശനവും.
24: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
25: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
9: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246 9719.
26: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
27: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
26: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
27: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
26: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
27: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
28: ഫോൺ നമ്പർ ഞാൻ പറയാം. ഞാൻ പറയാം.
26: എന്നാ പറയ?
28: 90 72 503 503.
29: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കേൾക്കാം കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563211, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു. സംഗീത സംവിധായകൻ ബിജിബാലാണ് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നത്.
0: അത് പിന്നീട് ഇപ്പോ എന്റെ 2 മക്കളും പാടി പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഈ പാട്ട്. കോളേജ് പഠനം കഴിഞ്ഞിട്ടും ലളിതഗാനങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നീട് വന്ന് പല കോളേജസിലുള്ള കുട്ടികൾക്ക് വേണ്ടി ലളിതഗാനം, അവർക്ക് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പല. പിന്നെ ഗ്രൂപ്പ് സോങ്ങുകൾ ചെയ്യുമായിരുന്നു. അത് പിന്നെ കറങ്ങി കറങ്ങി എവിടെയൊക്കെയോ പാടി നമ്മളാണ് ചെയ്തതെന്ന് പോലും അറിയാതെ കറങ്ങിയിട്ടുണ്ട് പല പാട്ടുകളും.
2: അതുപോലെ ഒരു വിപ്ലവ ഗാനം ഇതാരുടെയാണെന്ന് അറിയാതെ വളരെ വൈറലാവുകയും ആളുകൾ പാടി
0: നടക്കുകയൊക്കെ. അത് പക്ഷെ പിന്നീട് ചെയ്തതാണ്, ഞാൻ അറബിക്കഥ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു പാട്ടാണ്. അത് ഒരു CD വേണ്ടി ചെയ്തതാണ്. അത് ഈ പറഞ്ഞ പോലെ ചെയ്ത അയച്ചു, പിന്നെ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അത് 2-3 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയുന്നത്, വടകരയിൽ ബിബിൻ അശോക് എന്ന് പറയുന്ന മറ്റേ ഓണം മൂഡ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ടർ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബിബിൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടാ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ചേട്ടനാണ് പാടിയത്. ഞാൻ പറഞ്ഞു അതെ, അത് കമ്പോസ് ചെയ്ത തരാം, അത് ഞാൻ തന്നെയാണ്. അല്ല ഈ പാട്ട് ഇവിടെ കണ്ണൂർ കോഴിക്കോട് ഭയങ്കര ഹിറ്റാണ്, അവിടെ ഗാനങ്ങളൊക്കെയൊക്കെ വന്ന് വന്നാലും ഈ പാട്ട് പാടിച്ചില്ലെങ്കിൽ വിടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഞാൻ ഓ അങ്ങനെയുണ്ടോ, യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പാട്ട് കിടക്കുന്നുണ്ട്, വീഡിയോ ഒന്നുമില്ല, വെറുതെ ഓഡിയോ മാത്രം, ആരെ എഴുതിയത് ആരെ മ്യൂസ് ഒന്നുമില്ല. ബിബിനെ സൗണ്ട് അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ഓർത്തു അത് ശരി. അപ്പൊ നമ്മളുടെ ഒരു പാട്ട് ഇങ്ങനെ ഹിറ്റായിട്ടും നമ്മളുടെ ഒരു വിലാസം, ഞാൻ മാത്രമല്ല, ഇപ്പൊ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് അത് എഴുതിയത്, അദ്ദേഹത്തിനൊരു വിലാസവും ഇല്ലാതായി പോകും. അപ്പൊ ഞാൻ ഓർത്തു അത് റീക്രിയേറ്റ് ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് അത് ചെയ്ത ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഇടാം, യൂട്യൂബിൽ ഇടാന്ന് പറഞ്ഞു. അത് പിന്നെ സ്വീകരിക്കപ്പെട്ടു, പാട്ട് കുറച്ചും കൂടി ഇതായി.
2: അപ്പൊ നമുക്കിനി ആ പഴയ ഓർമ്മകളിൽ നിന്ന് കുട്ടിക്കാലത്ത് രഞ്ജിനിയൊക്കെ കേൾക്കാൻ വേണ്ടി റേഡിയോയുടെ മുന്നിൽ ചെന്നിരുന്ന ആ കാലത്ത് ഒരു പാട്ട്, ഇഷ്ടംപോലെ പാട്ടുകൾ ഉണ്ടാവുമല്ലോ ആ കാലത്ത് ഇഷ്ടപ്പെട്ടത്. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂളത്തൊക്കെ വണ്ണം ചില പാട്ടുകൾ നമ്മുടെ ഒപ്പം നടക്കും, അത്തരം ഒരു പാട്ടിനെ കുറിച്ച്
0: പല കോണ്ടെക്സ്റ്റില് പല ഇതാണ്. ഇപ്പൊ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശയം, അതെനിക്ക് റിപ്പിറ്റേറ്റീവ് ആയിട്ട് കേട്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് ഞാൻ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ വിഷ്വൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപ്പത്തില്, ഈ തോണിയും കടവും തോടും അതൊക്കെ എനിക്ക്. പിന്നീട് വിഷ്വൽ കണ്ടപ്പോഴാണ്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ
2: പഴയ പാട്ടുകൾക്ക് അങ്ങനെ
0: പ്രത്യേകതയുണ്ട്. അക്ക

0: പിന്നെ ഈ ധൂം ധൂം തന ധൂം തന നനന ധൂംന ധൂംന ചിലങ്കേ, ഇതൊക്കെ എപ്പോഴോ കേട്ട, ഒരു പ്രാവശ്യമോ രണ്ടുപ്രാവശ്യമോ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് പിന്നെ ആരാ പാടിയെന്ന് ചോദിക്കുന്നു, ഈ വാണി ജയറാമാണെന്ന് വീട്ടിൽ പറയുന്നു. പിന്നെ ഞാൻ പറയൂത്ര, വാണി ജയ്യാമിൻ്റെ പാട്ടാണ്, വാണി ജയ്യാമിൻ്റെ പാട്ടാണ്. അപ്പം ഈ വാണി ജയറാം ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞു എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഇടയ്ക്ക് പറയുമെന്ന് ഇപ്പോഴും പറയും. അപ്പോൾ അതുപോലെയുള്ള പാട്ട്. പിന്നെ ഊഞ്ഞാല ഊഞ്ഞാല, അത് റേഡിയോയിലും കേൾക്കും, പിന്നെ വീട്ടിൽ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ്. പിന്നെ അമ്മൂമ്മ പാടുന്ന പാട്ടാണ് പാട്ട് പാടി ഉറക്കാം, അങ്ങനെയുള്ള പാട്ട്. അങ്ങനെ പിന്നെ ശ്യാമ മേഘമേ നീയൻ പ്രേമദൂതുമായി, അതൊരു വല്ലാത്തൊരു ഓർമ്മയുണ്ട് എനിക്ക്.
1: മേഘസന്ദേശം ഓർമ്മ വരും നമുക്ക്.
0: അതെ അതെ, ഒ എൻ വീട് അങ്ങനെയാണല്ലോ, ഈ കാളിദാസ ചിഹ്നങ്ങൾ എപ്പോഴും പല പാട്ടുകളുണ്ട്. ആ പാട്ട് ഒരു സ്പെഷ്യൽ സോങ് ആണ്. പിന്നെ ഈ താമസം എന്തേ വരുവാൻ റേഡിയോയിൽ കേൾക്കുന്നതിനൊക്കെ കൂടുതൽ, ഞാൻ ആദ്യം കാണാപ്പാടം പഠിച്ചൊരു പാട്ടാണ്, പക്ഷെ എപ്പൊ പാടിയൊരു ആ പാട്ട് തൃപ്തിയാവില്ല, ശരിയാകുന്ന നമുക്ക് തൃപ്തി വരില്ല ആ പാട്ട്. പാടാം. താമസമെന്തേ വരുവാൻ പ്രാണസഖീ.

0: തൃപ്തി
1: അല്ല, അങ്ങനെയല്ല,
0: ഉണ്ടായോ?
1: നമ്മളൊരു മെന്റൽ ബ്ലോക്കാണ് നമ്മൾ ഈ പാട
0: അതെ.
1: ഓരോ. ഇപ്പൊ ബാബുക്കയുടെ പാട്ടിന് അങ്ങനെ പ്രശ്നവും പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് എന്ത് പാടിയാലാണ് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നത് നമുക്ക് തോന്നുന്നു. കാരണം കൂടുതൽ മ്യൂസിക്കലി കുറച്ചും കൂടി ഒരുപാട് ന്യൂആൻസസ് ഉള്ള പാട്ടാണ് അത്. പ്രത്യേക ഒരു സമ്പ്രദായത്തിലുള്ള പാട്ടായതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. തൊണ്ടയിൽ മാജിക്കലായിട്ട് വരുന്ന ചില ടച്ചസ് ഉണ്ട് ചില സിംഗർ മ്യൂസിക് കമ്പോസർക്ക്. അത് നമുക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ അവരിലേക്ക് നമ്മൾ എത്തണം, എന്നാലേ പറ്റുള്ളൂ.

0: നമ്മളിപ്പോൾ ശ്യാമമേഘമേ പറഞ്ഞു, ഒ എൻ വിയുടെ പാട്ട്, കാളിദാസിൻ്റെ മേഘസന്ദേശത്തെ ഓർമ്മപ്പെടുത്തുന്ന പാട്ട്. കാളിദാസ മാധുരി അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. കാളിദാസിൻ്റെ തന്നെ ഋതുസംഹാരം പാട്ടാക്കുന്നു എന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടു. ശരിക്കും അതൊരു ഋതുക്കളെക്കുറിച്ച് കാമുകൻ കാമുകിക്ക് വർണ്ണിച്ചു കൊടുക്കുന്ന,
1: ഓരോ ഋതുവിലും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ.
0: അതെ,
1: അത് ഈ ഋതുസംഹാരം കുറെ നാൾ മുമ്പ് വായിച്ചതാണ്, എൻ്റെ വിവർത്തനം വായിച്ചത്, സംസ്കൃതമല്ല. അപ്പം എനിക്ക് തോന്നിയത് എല്ലാ അവസ്ഥയും നമുക്ക് മനോഹരമാക്കാൻ പറ്റും. നമ്മളുടെ തോട്ടാണല്ലോ ഒരു അവസ്ഥയെ, മഴ വെച്ചു എന്തൊരു നശിച്ച മഴയാണിത്, വെയിലൊന്ന് എന്തൊരു വെയിൽ, മനുഷ്യന് പുറത്തിറങ്ങാം, ഇങ്ങനെ ഒരു പലരും അവർ സംസാരിക്കും. അപ്പം നമ്മൾക്കും ഫീൽ ചെയ്യും, പക്ഷേ അതിൻ്റെ വേറൊരു ആസ്പെക്റ്റിൽ ചിന്തിച്ച് നമുക്ക് അതൊക്കെ ഭംഗിയാക്കാൻ പറ്റുമെന്ന് ഇത് വായിച്ചപ്പോൾ തോന്നി.
0: ശൃംഗാരപ്രധാനമാണ്.
1: അതെ, ശൃംഗാരപ്രധാനമാണ്. ശൃംഗാരം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള പോയിന്റ് അവിടെയാണല്ലോ, നമ്മൾ ലവബിൾ ആയിരിക്കുക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അത് അങ്ങനെ എനിക്ക് തോന്നി. അത് പിന്നീട് എപ്പോഴും ഇത് ഹോണ്ട് ചെയ്തിരുന്നു, പിന്നെ എപ്പോഴും അത് തീരുമാനമെടുത്ത് നമുക്കത് വിവർത്തനം വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ തന്നെ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞു, എഴുതുന്ന സംസ്കൃതവും മലയാളവും അറിയുന്ന ആൾക്കാരായിരിക്കണമല്ലോ. അങ്ങനെ മൂന്നാല് സുഹൃത്തുക്കള്, അത് ഇപ്പോൾ നാലെണ്ണം ഓൾമോസ്റ്റ് ഒക്കെ എഴുതി കിട്ടി, ഞാൻ ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചത്. പക്ഷേ സമയമെടുത്ത് ചെയ്യേണ്ട പ്രൊജക്റ്റ് തന്നെയാണത്. ലാർജ് സ്കെയില് പോലെ ചെയ്യണമോ, ഓഡിയോ ആയിട്ട് ആദ്യം സ്പോട്ടിഫൈ അങ്ങനെയുള്ള ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ ഇടുക, അത് കേൾക്കട്ടെ. പിന്നെ നമുക്ക് വിഷ്വൽ ചെയ്യുമ്പോൾ അത് ഒരു മാജിക്കലായിട്ട് ചെയ്യണം, സാധാരണ ചെയ്യാത്ത പോലെ ചെയ്യണം.
0: സ്വന്തം പാട്ടുകളിൽ വളരെ പ്രിയപ്പെട്ടത് എന്ന് പറയാവുന്ന,
1: പല സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് പല ഇഷ്ടങ്ങളും മാറും. ചില ചെയ്ത കോമ്പോസിഷൻ ചെയ്ത സമയം, അല്ലെങ്കിൽ ആ പാട്ട് ആളുകളെ ഏറ്റെടുത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇപ്പം ആദ്യത്തെ തിരികെ എന്ന് പറയുന്ന പാട്ട് തന്നെ, അതിൻ്റെ മാജിക് ഓഫ് ഹാപ്പനിങ് നമ്മളെ വിളിക്കുന്നു, ശ്രീലാൽ ജോസ് എന്ന് പറയുന്ന ആൾ നമ്മളെ ഏൽപ്പിക്കുന്നു, സ്വാതന്ത്ര്യം തരുന്നു. അനിൽ പനച്ചൂര എന്ന് പറയുന്ന കവി വന്നിട്ട് എഴുതി തരുന്നു, അത് ചെയ്യുന്നു, ഒരു വിഷമവും കൂടാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, യേശുദാസ് സാർ പാടുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ആദ്യ സിനിമകളിൽ തന്നെ. അപ്പൊ അതൊക്കെ പല കാരണങ്ങളും കൊണ്ടും ഇഷ്ടം.
0: ലാൽ ജോസ് എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തുന്നത്?
1: ലാൽ ജോസിന്റെ ഒരു പരസ്യ ചിത്രത്തിന് സംഗീതം ചെയ്തുകൊണ്ടാണ്, അന്ന് പരസ്യ ചിത്രങ്ങള് മ്യൂസിക് ചെയ്യായിരുന്നു ഞാൻ ചെറുതായിട്ടൊക്കെ പല ബ്രാൻഡുകൾക്കൊക്കെ. അപ്പൊ അങ്ങനെ ആണ് അദ്ദേഹം ചപ്പലിന് വേണ്ടിയാണ് ഇമേജിങ്ങുകൾ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ചെറിയ പരിപാടികൾക്കൊക്കെ മ്യൂസിക് ചെയ്തു. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞു നമുക്ക് ഒരു പടം ഒരു ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് കാര്യമാക്കി എടുത്തില്ല, കാരണം അന്ന് അദ്ദേഹം മലയാളത്തിലെ തന്നെ നമ്പർ വൺ ഡയറക്ടറാണ് ആ സമയത്ത്. മീശമാധവൻ കഴിഞ്ഞിട്ട് പിന്നെ പല സിനിമകളും, ചാന്ത് പൊട്ട്, അങ്ങനെ വലിയ ഹിറ്റുകൾ എടുക്കുന്ന സമയത്താണ്. ക്ലാസ്മേറ്റ്സ് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ക്ലാസ്മേറ്റ്സ് തന്നെ എന്നെ കൊണ്ട് രണ്ട് സിറ്റുവേഷൻസ് എന്നിട്ട് പാട്ടുകൾ ചെയ്യിച്ചിരുന്നു. അപ്പൊ പിന്നീട് അദ്ദേഹം പറഞ്ഞു, എടാ നമുക്ക് അത് അടുത്തോടൊപ്പം നോക്കാം, ഇത് നീ അല്ല ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ക്ലാസ്മേറ്റ്സ് ഭയങ്കര വലിയ ഹിറ്റായി. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയാണ് അറബിക്കഥ.
0: പാട്ട് വഴിയിലെ വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് പറയത്തക്കവണ്ണം ഒരു സിനിമയായിരുന്നു അത്. പിന്നീട് പെട്ടെന്ന് തന്നെ സിനിമ കിട്ടിയോ?
1: ആ പിന്നീട് ഈ പറഞ്ഞ പോലെ പല ഡയറക്ടർ രഞ്ജിത്ത്, അതുപോലെ ജോഷി സാറ്, കമൽ സാറ്, അങ്ങനെയുള്ള അന്നത്തെ ഈ ലാൽ ജോസിന്റെ സമകാലീനരും അതിനേക്കാൾ സീനിയറുമായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചെയ്യിച്ചു. ജയരാജ് സാറ്, അങ്ങനെ ആ ശ്രേണിയിലുള്ള എല്ലാ അത്യാവശ്യം വലിയ ആൾക്കാരുടെ സിനിമകളാണ് അന്ന് ചെയ്തത്. അപ്പോൾ നമുക്ക് അന്ന് അങ്ങനൊരു ഇതുണ്ടായിരുന്നു, ഒരു സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരൊക്കെ ചെയ്യിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതേസമയം തന്നെ പുതിയ തലമുറയിലുള്ള സംവിധായകരും നമ്മളെ കൊണ്ട്, ഇപ്പോൾ ആഷിക്ക്, രഞ്ജിത് ശങ്കർ, അങ്ങനെയുള്ള കുറേ പേരുടെ സിനിമകൾ, അങ്ങനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകരുടെ സിനിമകൾ ചെയ്തിട്ടുള്ള ഞാനായിരിക്കും. മാർട്ടിൻ റക്കാട്ട്, അതുപോലെ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ചെയ്ത ചിദംബരം, അതുപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, വെള്ളിമൂങ്ങ ചെയ്ത ജിബു ജേബ്, അങ്ങനെ കുറേ നവാഗത സംവിധായകരുടെ സിനിമകൾ, ദിലീഷ് പോത്തൻ, സലാം ബാപ്പു, അനൂപ് കണ്ണ, അങ്ങനെ കുറേ പേര്, ഒരുപാട് എണ്ണിയാലും തീരെ. ഞാൻ നാളെ വെറുതെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേരുണ്ട്.
0: പിന്നീട് സിനിമ ഇല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല.
1: ഇല്ല, പിന്നെ ഇല്ല, പിന്നെ തിരക്കായി. പിന്നെ 2009 അഞ്ച് സിനിമകൾ ചെയ്തു, 2010 രണ്ട് സിനിമകൾ ചെയ്തു, പക്ഷെ 2011 11 സിനിമകൾ ചെയ്തു, പിന്നെ 12-17 സിനിമകളൊക്കെ ചെയ്ത വർഷങ്ങളുണ്ട്. ഒരു വർഷം അങ്ങനെ രണ്ടു മൂന്ന് വർഷങ്ങളിൽ 15, 16, 17 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ ഈ കോവിഡിന് ശേഷം നമ്മളുടെ ഈ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻസ് സത്യം പറഞ്ഞാൽ കുറഞ്ഞു എൻ്റെ ഭാഗത്ത്. പക്ഷേ എണ്ണത്തിൽ അപ്പോഴും അത് കുറഞ്ഞിട്ടൊന്നുമില്ല, അതിങ്ങനെ ചെറിയതൊക്കെ ആയിട്ടുള്ള സിനിമകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട സിനിമയിൽ വേണ്ടതെന്ന് വെച്ചാൽ ബിഗ് സ്കെയിൽ മൂവീസ് വരിക, എന്തെങ്കിലും ഒരു കലാമൂല്യം വേണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വാല്യൂ വേണം, എന്നാലാണ് നമ്മളുടെ ഇതിൽ വരുള്ളൂ പേരുകൾ. പിന്നെ ഇൻഡിപെൻഡന്റ് വർക്കുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ,
0: തിരക്കാണ്
1: എപ്പോഴും, തിരക്കിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. മേ ബി ഒരു 12 മണിക്കൂറൊക്കെ എന്തായാലും ഒരു ദിവസം ജോലി.
0: പശ്ചാത്തല സംഗീതത്തിനാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്,
1: സംസ്ഥാന അവാർഡ് 5 വർഷം കിട്ടിയിട്ടുണ്ട്, അതെല്ലാം
0: പശ്ചാത്തല സംഗീതത്തിനാണ്. അത് കുറച്ചൊരു അതിശയകരമായ ഒരു കാര്യമായിട്ട് തോന്നില്ല, ഇത്രയധികം പാട്ടുകൾ സംഗീതം ചെയ്യുകയും ഹിറ്റാവുകയും ഒക്കെ ചെയ്ത ഒരാളെ സംബന്ധിച്ച്.
1: അത് ഞാൻ അത്തരം ഏരിയയിലേക്ക് പലപ്പോഴും ഞാൻ അങ്ങനെ വിലയിരുത്തിയിട്ടൊക്കെ ഉണ്ട്, പാട്ട് അവാർഡ് കിട്ടാവുന്ന പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്കത് വേവലാതിയൊന്നുമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ സിനിമ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. ലാൽ ജോസ് ലാലുവേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഇനി ഒരു സിനിമ പോലും ഞാൻ തരില്ലെങ്കിലും നിനക്ക് വിഷമമുണ്ടാവില്ലോ അല്ലേ, നമ്മൾ ഒരു കാലത്തും വിഷമമുണ്ടാവില്ല. അതിനുശേഷം പുള്ളിയുടെ 4-5 സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷേ അങ്ങനെയാണ് ആ കണ്ടീഷൻ, അതിനുശേഷം ഒരു സിനിമ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ആവില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ 100-300 സിനിമകൾ നമ്മൾ ചെയ്തല്ലോ, പാട്ടുകൾ പലതും പലരും ഉറക്കിയിട്ടുണ്ട്, ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുപേരെങ്കിലും നമ്മളുടെ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
0: അത് മതി. ഏതാണ് എളുപ്പം? കുറച്ചുകൂടി
1: എളുപ്പം പാട്ട് ചെയ്യാനാണ്. പാട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിചാരിക്കുന്ന പാട്ടുകൾ പല രീതിയിൽ ചെയ്യാം. കാരണം ഇപ്പോൾ ആര് ഈണം ഇട്ടാലും ഈണം വെറുതെ മൂളിയാൽ അത് പാട്ടായി, അതിൽ വരി എഴുതിയാൽ ഇറ്റ്സ് എ സോങ്. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഞാനും വെറുതെ ഒന്ന് മൂളിയാൽ ഒരു ട്യൂണായി ഒരു പാട്ട്. നീ മറയുമോ തിരിയുമോ വിടരുമോ പാട്ട് വരിയായി, പാട്ടൊരു പല്ലവിയുടെ പകുതിയായില്ലേ. പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, നമുക്കൊരു തോട്ട്ഫുള്ളായിട്ട് ചെയ്യാം. അതിൻ്റെ ആർട്ടിക്കുലേഷൻസ് എന്താണ്, മൂഡ്, മൂഡിനെ ട്രിഗർ ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് അന്വേഷിച്ചുകൊണ്ട് പാട്ട് ചെയ്യാം. അതൊരു ബ്രെയിൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ അത് വേറെ ഒരു ക്ലാസിക്കാവുന്ന അത്തരം പാട്ടുകളാണ്. അല്ലാത്ത പാട്ടുകൾ ചിലപ്പോൾ നോസ്റ്റാൾജി ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിരിക്കാം, ഹിറ്റായിരിക്കാം. പക്ഷേ ക്ലാസിക്കുകൾ എപ്പോഴും ഈടുള്ള ആലോചിച്ച് ഉണ്ടാക്കിയ, ബ്രെയിനും കൂടി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പാട്ടുകളായിരിക്കും. അത് ഉണ്ടാക്കാൻ കുറച്ച് ഒരു ധ്യാനം വേണം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് പ്യുവർലി മ്യൂസിക് പ്ലസ് ടെക്നിക്, ടെക്നോ സയൻസ്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേവലം മ്യൂസിക് അല്ല, അതിൻ്റെ ഭയങ്കര ഒരു ഡയറക്ടോറിയൽ കപ്പാസിറ്റി വേണം. ഒരു ഡയറക്ടർ എങ്ങനെ സിനിമയെ സമീപിക്കുന്നു എന്നുള്ള തോട്ട് തന്നെ, എന്താ ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ, സൈലൻസ് ആണോ ഓർ പതുക്കെ വന്നിട്ട് പൊങ്ങണോ മ്യൂസിക്, അല്ലെങ്കിൽ അങ്ങനെ പല ഇതുകളുണ്ട്. എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എവിടെ പോസ് വേണം, ഇതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
0: എങ്ങനെയാണ് ചെയ്യുക? കണ്ടുകൊണ്ടാണോ?
1: കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. സിനിമ കണ്ടുകൊണ്ടേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പാടില്ല. സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. വൺസ് സിനിമ ഉണ്ടായാൽ സ്ക്രിപ്റ്റ് അപ്രസക്തമാണ്. സിനിമ ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അതിന് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കേണ്ടതില്ല. നമുക്ക് ഇപ്പൊ ഒരു കാഴ്ചക്കാരനോ കാഴ്ചക്കാരോ സിനിമ കാണുന്ന പോലെ തന്നെ നമ്മളും കണ്ടാൽ മതി.
0: എത്ര തവണ കാണേണ്ടി വരും? നമ്മൾ
1: ചിലപ്പോ 50, 60, 100 ഓരോ സീൻ റിപ്പീറ്റ് ചെയ്ത്
0: കാണുകയാണ്. അപ്പൊ അത് നല്ല സമയം ആവശ്യമുള്ള ഒരു സംഗതി.
1: സമയം ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റിയിൽ അത് ചെയ്യണമെങ്കിൽ മേ ബി ഒരു ആവറേജ് ഓഫ് 20 ഡേയ്സ്
0: അത്രയൊക്കെ വേണ്ടി വരും.
1: 2-1 മന്ത് ഒക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ
0: അതിനൊരു ടീം ഉണ്ടാവും.
1: ടീം ഉണ്ടാവും.
0: എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിട്ടാണ്.
1: ഇപ്പൊ നമ്മള് കണ്ടിട്ട് എല്ലാവർക്കും വീഡിയോ കൊടുക്കും. നമ്മള് അതിനൊരു സെഷൻ ഉണ്ടാക്കും, തീമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവര് ബാക്കി അഡീഷണൽ പ്രൊഡക്ഷൻ ചെയ്യും. ഇവിടെ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യും. അത് അങ്ങനെ ഒരു പ്രോസസ് ആണ്.
0: അത് ഫൈനൽ ടച്ച് ഒക്കെ കഴിഞ്ഞിട്ട് സെഷൻ ആയിട്ട്
1: 20 ദിവസം മിനിമം എടുക്കും. ചുരുങ്ങിയത് നല്ല സിനിമകളൊക്കെയാണെങ്കിൽ നമുക്കത് അത് വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം അതിൽ ചെയ്തിട്ടില്ല, തൊട്ട് അസ്പൃശ്യമാണ്. സംഗീതം അതിൽ സ്പർശിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടൊരു ഒരു പുതിയ മഴ പെയ്ത് മണ്ണിൽ വീണ പോലെ തന്നെയാണത്. ഒരു സിനിമയിലൊരു ആദ്യത്തെ നാദ് ഇങ്ങനെ ഇടുക, അതെങ്ങനെ ഇത് പ്രകാശിക്കുന്നു എന്ന് അറിയുക എന്ന് പറയുന്നത് ഒരു ഫീലാണ്. നല്ല സിനിമയാണെങ്കിൽ ഇറ്റ് മൾട്ടിപ്ലൈസ്. അതാണ്
0: ക്ലാസിക് സ്വഭാവമുള്ള സിനിമകള് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം കളിയച്ഛൻ, ഞാൻ, പാലേരി മാണിക്യം, അതിൻ്റെ സ്വഭാവത്തിന് ചേർന്ന പോലെ അല്ലെങ്കിൽ അത് ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ അതിൽ പാട്ടുകളൊക്കെ വന്നിട്ടുള്ള ഞാനിലെ ശ്രീപദങ്ങൾ എന്ന പാട്ട് എത്ര കേട്ടാലും മതി വരാത്ത എന്തോ ഒരു ഒരു വശീകരണ ശക്തിയുള്ള ഒരു പാട്ട് പോലെ അത് തോന്നിയിട്ടുണ്ട്. അതുപോലെ പാലേരി മാണിക്യത്തിലെ പാട്ട്, പിന്നെ കളിയച്ഛൻ്റെ പാട്ടുകൾ അധികവും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മളൊരു മെലഡി ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമാണ്.
1: ഇത്തരം പാട്ടുകളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരികൾ തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ എല്ലാം എഴുതിയതിന് ശേഷമാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. ഇപ്പം ശ്രീപദങ്ങൾ എന്ന് പറയുന്ന ഒരു അസാമാന്യമായുള്ളൊരു കവിതയാണ് റഫീഖേട്ടൻ്റെ. പിന്നെ പാലേരി മാണിക്കമാണെങ്കിലും ആ നോവലിൽ ഉള്ളൊരു കൃതിയാണത്, പാലേറുന്നാടായ. കളിയച്ഛനിലെ എല്ലാം പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിലെ ഈരടികളാണ്, റഫീഖേട്ടൻ്റെയും വരികളുണ്ട്, അതും എഴുതി ചെയ്തതാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ മുൻപിൽ ഒരു ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈണത്തെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ എന്ത് നേച്ചറാണ് ഈ ഇതിന് വേണ്ടത്? ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഫ്യൂഡൽ അറ്റ്മോസ്ഫിയറിലുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലത്തെ ഉള്ളൊരു പദങ്ങളും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും, കളിയച്ഛൻ ഉറപ്പായിട്ടും കഥകളി ബേസ്ഡ് ആണ്, പലേറും ഒരു കുറച്ച് ഫോക്കിഷ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതെന്താണ്, എന്ത് ശൈലിയാണ് ഈ സംഗീതം വേണ്ടതെന്ന് നമുക്ക് സിനിമ തരും, എന്താണ് വേണ്ടതെന്ന് നമുക്ക് സിനിമ പറയും, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാത്തുമായിട്ട് പരിചയം ഉണ്ടായിരിക്കുക. പരിചയമില്ലാത്ത സംഗീത ശ്രേണിയാണെങ്കിൽ നമ്മൾ ഒന്നിൽ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക, ചെയ്യില്ലെന്ന് പറയുക.
0: അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല ഈ പാട്ടുകളെല്ലാം തന്നെ.
1: ഞാനാണെങ്കിലും കളിയച്ഛനാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഫോക്ക് ക്ലാസിക്കൽ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം കേട്ടും പഠിച്ചുമുള്ള.
0: കുഞ്ഞിരാമൻ നായർ വായിക്കേണ്ടി വന്നോ കളിയച്ഛൻ ചെയ്യുന്ന സമയത്ത്?
1: വായിച്ചു, ഞാൻ സമ്പൂർണ്ണ കൃതികളും മേടിച്ചു വായിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ അധികം വായിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ ഇത് ഓരോ രണ്ട് വരികൾ കേൾക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമേജറി റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്തു. അപ്പോൾ അത് സമ്പൂർണ്ണ കൃതികൾ മേടിച്ചു, അത് പിന്നെ വായിച്ചു, കുറേ വായിച്ചു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും.
0: അതുപോലെ പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് ആ നോവൽ വായിച്ചിരുന്നു.
1: അത് വായിച്ചു സമയത്ത് വായിച്ചു
0: രാജീവന്റെ
1: നോവലായതുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് പോലെയല്ലോ. നോവൽ ഇസ് യെറ്റ് അനദർ സിനിമ, നമുക്ക് സിനിമയുടെ കാഴ്ച നമുക്ക് തരും, സ്വതന്ത്രമായ കാഴ്ച. അപ്പൊ അത് അങ്ങനെ വായിക്കുന്നത് ഒരു രസമുള്ള കാര്യമാണ്.
0: നമുക്ക് ഈ മൂന്ന് സിനിമകളിലെ ഏത് പാട്ടാണ് ഇഷ്ടം?
1: ഇഷ്ടത്തേക്കാൾ കൂടുതൽ പാലേറും നാടായ എന്നുള്ളത് ചെറിയ പാട്ടാണ്, പെട്ടെന്ന് പാടി. ശ്രീപദങ്ങൾ ഒരു കവിതയാണ് അത്, പക്ഷെ രസമുള്ളൊരു ഇതാണ്. അത് സിനിമ ചെയ്തതിന് ശേഷമാണ് ആ പാട്ട് ചെയ്തത്, സിനിമ സീൻ കണ്ടിട്ടാണ് എഴുതിയത്. അപ്പൊ ചില അത്ഭുതങ്ങൾ അതിലുണ്ട്. ഈ അകക്കണ്ണിന്റെ കാര്യം പറഞ്ഞ ഒരു അന്ധയായിട്ടുള്ള ഒരു യുവതിയെ കല്യാണം കഴിച്ച്, അപ്പൊ എന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ നിന്റെ അകക്കണ്ണ് തുറന്നിട്ട് എന്നെ ഇത് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ഈ അകത്തളത്തിലെ കയറുന്ന സ്ഥലത്തൊക്കെ ഈ വരികൾ വരുന്ന ഒരു അങ്ങനത്തെ കോയിൻസിഡൻസ് ഒക്കെ അതിലുണ്ട്. അപ്പൊ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു ആ സമയത്ത് ചെയ്തു വരുമ്പോഴേക്കും.

0: കേരളം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകെ വരും.
6: അതെങ്ങനെ?
5: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
9: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
10: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
11: ആവടി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
12: ഇപ്പൊ ട്യൂൺ ചെയ്തതിന് ശേഷം കവിത എഴുതുകയാണല്ലോ. മിക്കവാറും ഈ എഴുതുന്നവരെല്ലാം തന്നെ കവികളാണ്. ഒന്നാമത് റഫീഖ് അഹമ്മദ്, പിന്നെ സന്തോഷ് വർമ്മ, ഹരിനാരായണൻ, അന്ന് അനിൽ പനച്ചൂരൻ. ട്യൂണിനനുസരിച്ച് സന്ദർഭം മനസ്സിലാക്കി അവരത് എഴുതുന്നു, എന്നിട്ട് പിന്നെ അത് പാട്ടായി മാറുന്നു. അങ്ങനെ മുമ്പ് ചെയ്തിരുന്നവര് അങ്ങനെയല്ല. പി ഭാസ്കരനും വയലാറും ഒക്കെ കവിത എഴുതുന്നു, ദേവരാജൻ മാഷിനോ ദക്ഷിണമൂർത്തി സ്വാമിക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു. ഇത് തമ്മില് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
13: തമ്മിൽ വ്യത്യാസം ഉണ്ട്, കാരണം നല്ല വ്യത്യാസമുണ്ട്. അതായത് കവികള് പാട്ട് എഴുതുമ്പോഴേക്കും അതിന് ഒരു കൃത്യമായ വൃത്ത സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ താള സ്വഭാവം ഉണ്ടാവും ആദ്യം മുതൽ അവസാനം വരെ. അതിൽ സംഗീത സംവിധാനം സ്വാതന്ത്ര്യം കുറവായിരിക്കും. അപ്പം അതിന് മ്യൂസിക്കലി സാധ്യതകൾ കുറയും. ഇപ്പം ശ്രീപദങ്ങളൊക്കെ കേട്ടാൽ അറിയാം, എല്ലാം ഒരേ അളവിലാണ് പാട്ടുകൾ പോകുന്നത്. പക്ഷെ സംഗീതം ആദ്യം ചെയ്തതിന് ശേഷം എഴുതുകയാണെങ്കിൽ അതിന് സംഗീതത്തിന് കുറവ് സ്വാതന്ത്ര്യം ഉണ്ടാകും. കാരണം ഒന്നാമത്തെ കാര്യം, ഈ പാട്ട് സിനിമാ പാട്ട് സംബന്ധം ആയി പറയുകയാണെങ്കിൽ സംഗീതമാണ് അതിൻ്റെ ഫൺ എലമെൻറ്റ്. ശരിക്കും സംഗീതത്തിലൂടെയാണ് ഈ പാട്ടിലേക്ക് ആളുകൾ, അതിൻ്റെ ട്യൂൺസും BGMs അല്ലെങ്കിൽ ഇൻ്റർലൂഡ്സ് ഒക്കെ കൊണ്ടാണ് പാട്ടിലേക്ക് ആളുകൾ എത്തുന്നത്. സോ അതിന് കൂടുതൽ കുറച്ച് കൗതുകമുള്ള ട്യൂണുകൾ ഇടുക. അതിൽ നല്ല താളബോധവും നല്ല പദസമ്പത്തും ഉള്ള കവികളാണെങ്കിൽ സുഖമായിട്ട് അതിൽ എഴുതാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ എഴുതുന്നതിൽ സംഗീതത്തിൽ കൂടുതൽ സാധ്യത വരും. പക്ഷെ ചില ഘട്ടങ്ങളിൽ, ഇപ്പം ശ്രീപദങ്ങൾ, അല്ലെങ്കിൽ കേരള കഫേയിലൊരു ടൈറ്റിൽ സോങ് ഉണ്ട്, കഥയേ മാമ കഥയേ മാമ, ഇതൊക്കെ എഴുതി കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ എനർജൈസ്ഡ് ആവും മ്യൂസീഷ്യൻ എന്നുള്ള രീതി. കാരണം ഇത് നമ്മുടെ മുന്നിലിരിക്കുകയാണ്. കഥകളി കടലുകൾ, കുലശൈല ശൃംഗങ്ങൾ, കഥ തന്നെ വഴിനീളെ അടരുമീലകളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യണം, എങ്ങനെ ചെയ്യാം എന്ന് അന്വേഷിക്കുന്നു. നമുക്ക് കയ്യിൽ ഉണ്ടല്ലോ സാധനം, അങ്ങനൊരു ത്രില്ല് നമുക്ക് കിട്ടും. അത് ശരിക്കും പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത് പാട്ട് എഴുതി കിട്ടിയതിന് ശേഷം ചെയ്യാനാണ്. നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത്, അല്ലെങ്കിൽ ശൂന്യതേനെ തനനാണ് ചെയ്യുന്നത്, ഒന്നുമില്ല മറ്റേതാണ്. പക്ഷേ സിനിമയെ സംബന്ധിച്ച് പലപ്പോഴും ഇതിനകത്ത് ഫൺ നേച്ചർ കൂട്ടാനായിട്ട് ട്യൂൺ ഇട്ടതിന് ശേഷം എഴുതുമ്പോൾ അതിന് കൂടുതൽ മ്യൂസിക്കൽ സാധ്യത കൂടുതലുണ്ട്.
12: സിനിമയ്ക്ക് അതാണ് നല്ലത്.
13: സിനിമയ്ക്ക് കൂടുതൽ, ഇപ്പൊ സലിത ഒക്കെ വന്നതിന് ശേഷമാണ് ട്യൂൺ ഇട്ടിട്ട് എഴുതി തുടങ്ങിയത്. സലിതയ്ക്ക് മലയാളം അറിയില്ല. അപ്പൊ അത് മാത്രമല്ല, പുള്ളി കുറച്ച് മലയാളം വിട്ട് ശൈലി നോക്കിയാൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ചെറിയ ട്യൂൺ ഇങ്ങനെ ട്യൂൺ ഇട്ട് പോവാം. അപ്പൊ വാക്കുകളുണ്ടല്ലോ ഹിന്ദിയിലെ, മലയാളത്തിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. ഓരോ ചെറിയ അക്ഷരങ്ങളും വാക്കുമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മലയാളത്തെ മറ്റു ഭാഷകളിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ വേറിട്ട് കാണണം.
12: ഈ ഗാനരചയിതാക്കൾ എന്താണ് പറയുന്നത്? അവർക്ക് ഈ ട്യൂൺ നോക്കി എഴുതലാണോ അതോ
13: മടിയുള്ള ആൾക്കാരാണ്? പ്രഫീക്കണൊക്കെ ഭയങ്കര മടിയാണ്. പ്രഫീക്കണം പറയാം ബിജി. അപ്പൊ ഞാൻ പറയാം, നമുക്ക് എഴുതിയിട്ട് ട്യൂൺ ചെയ്യാം. ഇല്ല ബിജി, ട്യൂൺ ഉണ്ടോ, എന്നിട്ട് നമുക്ക് എഴുതാം. അപ്പൊ അത്രയും സമയം കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതാ.
12: ട്യൂൺ ഇട്ട് കിട്ടിയാലേ പുള്ളി
13: എഴുതുള്ളൂ. അപ്പൊ അത്രയും സമയം കൂടി കിട്ടുമല്ലോ എന്നുള്ളത്.
12: ഈ പ്രതിഭകള് പലപ്പോഴും മടിയന്മാരാണ്.
13: അതെ അതെ, എനിക്ക് പലപ്പോഴും ഈ പാട്ടുകള് നമ്മൾ അറിയപ്പെടുന്ന പാട്ടുകളെക്കാൾ കൂടുതൽ ചില നമ്മൾക്ക് ഇഷ്ടമുള്ള അറിയപ്പെടാത്ത പാട്ടുകൾ ഉണ്ട്. അതിൽ വെച്ച ഒരു പ്രിയപ്പെട്ട പാട്ടാണ് ശരിക്ക് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ളൊരു സിനിമയുണ്ട്. അതിൽ ഒരു പുഴയരികിൽ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് റഫീഖേട്ടനെഴുതിയാണ്. ശ്വേത ആണ് പാടി, ശ്വേത മോഹനാണ് പാടിയത്.

0: ഇനി സിനിമയ്ക്ക് പുറത്തുള്ള പാട്ടുകളെ കുറിച്ചാണ്. ആൽബം സോങ്സ് അല്ലെങ്കിൽ ലളിതഗാനങ്ങൾ എന്നൊക്കെ പറയാവുന്ന പലതും പലപ്പോഴും സിനിമാ ഗാനങ്ങളെക്കാൾ എത്ര മനോഹരമാണ് എന്ന് തോന്നാറുണ്ട്. അതിൽ ഒരു പാട്ട് പ്രണയമില്ലാതെയായെന്നാണ്. അത്തരം പാട്ടുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്?
1: അത് ശരിക്കും പറഞ്ഞാല് പ്രണയമില്ലാതെ ആയെന്നാൽ രഫിക്കേണ്ട ഒരു പ്രശസ്തമായ കവിതയാണ്. അത് ജെയ്സൺ ജെ നായർ എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസറാണ് അത് കമ്പോസ് ചെയ്തത്. കമ്പോസ് ചെയ്ത് അത് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു ജെയ്സൺ മാഷ്. ഞാൻ പറഞ്ഞു പാടാന്ന് പറഞ്ഞു. പാടി അത് എന്റെ സ്റ്റുഡിയോ തന്നെ ഞാൻ തന്നെ പാടി അത് അയച്ചു കൊടുത്തു. അത് അയച്ചതിന് ശേഷം 7 വർഷത്തിന് ശേഷമാണ് ജെയ്സൺ മാഷ് വിളിച്ചിട്ട് പറഞ്ഞ, ബിജി അന്ന് പാടിയ കവിതയില്ലേ അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്താലോ. ഞാൻ പറഞ്ഞു ഏത് കവിത? പ്രണയമില്ലാതെ ആയെന്നാൽ. ഓ അയ്യോ, അത് അതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചൊല്ലിയൊരു കവിതയാണ്. പിന്നെ പെട്ടെന്ന് അത് സെഷനൊക്കെ എടുത്ത് നോക്കി അത് പിന്നെ രണ്ടാമത് അത് സെറ്റ് ചെയ്ത് പിന്നെ മാഷ് വിളിച്ചുകൊണ്ട് പോയി എവിടെയോ ഒരു മലയോരത്തൊക്കെ പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഈ പാരലലി നടക്കുന്ന ഒരു മിഷൻ എനിക്കിഷ്ടമാണ്. ഈ സിനിമേതരമായിട്ടുള്ള പ്രൊഡക്ഷൻസ് ബോധി സൈലൻസ് കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് നമുക്കുണ്ട് യൂട്യൂബ്. പണ്ട് തുടങ്ങിയതാണ് മോളുടെ അന്ന് 2.5 വയസ്സുള്ള പോണം എന്നല്ലോ എന്ന് പറയാം, അത് വെച്ച് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് പലതും നമ്മളുടേതും നമ്മളുടേതല്ലാത്തതുമായിട്ടുള്ള ഈ പാരലൽ അതിൽ ഇടുന്നുണ്ട്. 100 പാട്ടുകളൊക്കെ അതിലുണ്ടാവും. ചിലതിൻ്റെയൊക്കെ ചാരുലത എന്നൊക്കെ പറയുന്ന അത് സുദീപ് പാലനാട് എന്ന് പറയുന്ന അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. ഞാനും ഹരിനാരായണ പോലെ അഭിനയിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ശ്രുതി ശരണ്യം ഡയറക്ട് ചെയ്തത്. അപ്പം അങ്ങനെ ചില പ്രൊഡക്ഷൻസ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കയ്യൂരുള്ളൊരു അതൊക്കെ അതിൽ ചെയ്തതാണ്.
0: ആ ഒരു പാട്ട് പോലെ തന്നെ ചോര വീണ മണ്ണിൽ നിന്ന് ആ പാട്ട് ഒരുപാട് കാലം നമ്മുടെ മലയാള സിനിമയിൽ അത്തരം ഊർജമുള്ള വിപ്ലവ ഗാനങ്ങൾ ഇല്ലാതെ പോയി.
1: ശ്രീലാൽ ജോസ് അവിടെ ദുബായിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും പടം. അപ്പോ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട്, ബിജി എടാ ഒരു വിപ്ലവ ഗാനം വേണം. അപ്പൊ പനച്ചൂരാനെ വിളിച്ചു പറഞ്ഞേക്കാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ പനച്ചൂരാൻ വിളിച്ചു, ഞാനും വിളിച്ചപ്പോ ഒരു 1.5 മണിക്കൂറെടുത്തുള്ളൂ, എടാ റെഡിയായി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് പാടി കേൾപ്പിക്കുക. പാടിയ ഈ ട്യൂണല്ല, പുള്ളിയുടെ ഒരു ട്യൂണുണ്ട്. പുള്ളി എപ്പോഴും ഒരു ട്യൂണിലെ കവിത എഴുതുള്ളൂ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 100 പൂക്കളായി പൊലിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ 1000 ചോരണ്ടെഴുതി വച്ച വാക്കുകൾ. ഇങ്ങനെ ട്യൂൺ, ഇതാണ് പുള്ളിയുടെ ട്യൂൺ. അപ്പോ അത് പുള്ളി അയച്ചു തരുകയും ചെയ്തു, പാടി അയച്ചു. ട്യൂണ് വൺസ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് അൺലേൺ ചെയ്താലാണല്ലോ പുതിയൊരു ട്യൂൺ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കഷ്ടപ്പെടും ചില പാടി അയക്കുമ്പോൾ. പനച്ചൂരാൻ അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ളൊരു രസമുള്ളൊരു ആലാപന പുള്ളിയുടെ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ചെയ്തു, വേറെ ട്യൂൺ ഇട്ടു, അത് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തു. ഞാൻ എനിക്ക് വന്നപ്പോൾ ഈ ചോര തള വിപ്ലവാനായതുണ്ട്. അപ്പൊ കോറസൊക്കെ പാടിച്ച് അതിന് കുറെ ഹാർമോണിയം ഒക്കെ ചെയ്തു, ബീറ്റൊക്കെ ഇട്ടാണ് അയച്ചു കൊടുത്തത്. ഇത് അവിടെ ചെന്നപ്പോൾ ലാലുവേട്ടൻ പറഞ്ഞു, അയ്യോ ഞാൻ ഓർത്ത് ഇത് വളരെ ഏതെങ്കിലും ഒരു കവലക്കെ എന്നിട്ട് ഒരാൾ പാടുന്നു, ഇതിപ്പോ വലുതാക്കണമല്ലോ. അപ്പൊ നെടുമുടി സാറുണ്ടായിരുന്നു, വേണിച്ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. വേണിച്ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇത് ഗംഭീരമാണ് ലാലു, എന്തൊരു ട്രാക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ പിന്നെ അത് വലുതാ ആക്കി, സീൻ മാറ്റി, പിന്നെ വലിയ മൂവ്മെന്റുകൾ പോലെയൊക്കെ ആക്കി.
0: അപാരമായൊരു സൃഷ്ടിയാണ്.
1: അതെ അതെ, നല്ല അതെ അതെ. അത് പനച്ചുരാന്റെ ചില ഇപ്പോഴും പാടുമ്പോ, ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചില വരികൾ അതിൽ, നാളെ എന്നതില്ല നമ്മൾ ഇന്ന് തന്നെ നേടണം, നാൾ വഴിയിൽ എന്നും അമരഗാഥകൾ പിറക്കണം, ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, അങ്ങനെയുള്ള വരികളുണ്ടല്ലോ. അതുപോലെ സമത്വമെന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ, നമുക്ക് സ്വപ്നം ഒന്നു തന്നെ. അതെപ്പോഴും പ്രസക്തമാണ്. ഈ സമത്വം എന്ന് പറയുന്നത് ഈ കയ്യെത്തും ദൂരത്തും ഉണ്ടെന്ന് നമ്മൾ ഓർക്കും, പക്ഷെ അല്ല എന്ന് പറയുന്നിടത്തൊക്കെ ഇത് പാടും ഞാൻ. എല്ലായിടത്തും എല്ലാ വേദിയിലും നമ്മൾ പാടും ഞാൻ ഈ 4 പേര് പാടും.

0: സ്വപ്നമൊന്നു തന്നെ അന്നുമിന്നുമെന്നുമേ.
1: ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സംഗീതത്തിൽ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിക്, ആ ഒരു മേഖലയിൽ ഈ പാരമ്പര്യത്തിനും കുലീനതയ്ക്കും ഒക്കെ വല്ലാത്തൊരു പ്രാധാന്യമുള്ളതുപോലെ തോന്നാറുണ്ട്. ആ ഒരു സർക്കിളിൽ നിൽക്കണമെങ്കിൽ ശരിക്കും സിനിമ പോലും അങ്ങനെയുള്ള ക്ലിക്കുകളിലാണ്
0: ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്തു. സംഘടിതത്വം ഉണ്ട് തീർച്ചയായിട്ടും കർണാടക സംഗീതത്തിൽ, അത് കൂടുതലാണ് ഏട്ടാ എനിക്ക് തോന്നിയിട്ട്. ഇപ്പോഴും ഉണ്ട്. കാരണം ഇത് തുടങ്ങിയത് ദേവദാസി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ശരിക്കും ആർജവമുള്ള സംഗീതവും നൃത്തവും അവരുടെ നിന്നാണ്. പിന്നീട് ഇവര് സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള അത് ഏറ്റൊരു ദേവദാസി കമ്മ്യൂണിറ്റി തന്നെ അശക്തരായി പോവുകയും പിന്നെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി അങ്ങനെ വരികയും അവർ ശക്തരായിട്ടുള്ള വക്താക്കളായി മാറുകയും അതിന്റെ ഗുണങ്ങൾ അവര് കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ കർണാടിക് മ്യൂസിക് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സംഗീത സമ്പ്രദായങ്ങളിൽ ഒന്നാണ്. അതിന്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ അപ്പൊ അത് കൂടുതൽ ജനകീയമാക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതിനകത്ത് വരണം. പിന്നെ ഭക്തി നല്ലതാണ്, ഭക്തി കേൾക്കാൻ രസമൊക്കെയാണ് ഇല്ലെന്നല്ല. പക്ഷെ ഭക്തി കേവലം ഡെയ്റ്റി ഐഡൽ വർഷിപ്പിനെ അപ്പുറത്തേക്ക് സംഗീതം സഞ്ചരിക്കപ്പെടേണ്ടതുണ്ടെന്നൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴും. പല വിഷയങ്ങളെ സംബന്ധിച്ച് കൃതികൾ വരണം. നോർത്ത് ഇന്ത്യൻ കലകളിൽ പലതും ഒക്കെ വിടുതൽ നേടിയിട്ടുണ്ട്. കാരണം കഥക്കായാലും ഹിന്ദുസ്ഥാനി സംഗീതമായാലും അതിനകത്ത് കുറെ ഫ്യൂഷൻ ഉണ്ട്,
1: മിശ്രണം
0: സംഭവിച്ചത് കൊണ്ട് അതിന് കുറച്ചും കൂടി യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്പീൽ അതിനുണ്ട്. കർണാട്ടിക് മ്യൂസിക് അതൊരു ക്വാളിറ്റി മ്യൂസിക് ആണെങ്കിൽ പോലും അതിന് തടയുന്നത് ഇത്തരം ഇതുള്ളത് കൊണ്ടാണ്, സ്റ്റിഗ്മ. മറ്റൊരു കൂട്ടരെ കെയർഫുൾ കെയർലെസ് ആയിട്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സംഗീതത്തിൽ നിന്ന് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. പല ലോകത്ത് പല സംഗീതങ്ങളും ഇതേപോലെ വരേണ്ടത് ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതം അങ്ങനെ ഒരു വരേണ്ടത് ഉണ്ടായിരുന്നു. അപ്പൊ ജാസ് പോലെയുള്ള, ബ്ലൂസ് പോലെയുള്ള സാധനം ബ്ലാക്സ് ഉണ്ടാക്കി, അതിന്റെ പിന്നാലെ ആളുകൾ പോയി. ഹിപ് ഹോപ്പ് സ്ട്രീറ്റുകളിലുണ്ടായി, ആളുകൾ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി ഒരു മൂല ഉണ്ടെങ്കിൽ അവിടെ നിമിഷ കവിതകൾ വിരിഞ്ഞു, അവിടെ ഡാൻസുകളുണ്ട് ഹിപ് ഹോപ്പ്. പിന്നെ അതിന്റെ പിന്നാലെ സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള ആൾക്കാരും പിന്നാലെ പോയി. അങ്ങനെയാണ് ഇതിന്റെ വലിയ പരിപാടികൾ നടക്കുന്നത് സംഗീതത്തില്.
1: മലയാളത്തിലും റാപ്പ് മ്യൂസിക് ഒക്കെ സിനിമകളിൽ വന്നു തുടങ്ങിയല്ല, ഏതാണ്ടൊക്കെ വ്യാപകമായി. മിക്കവാറും അങ്ങനത്തെ ഒരു പാട്ട് പോലും ഇല്ലാതെ സിനിമ ഇറങ്ങുന്നത്.
0: അല്ല, ഇതിന് കൃത്യമായ വേലിക്കെട്ടുകള് ഒന്നിനും വയ്ക്കാതിരിക്കുന്നതാണ് എന്റെ ഉചിതം, ഔചിത്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഈ പലതിൻ്റെയും കൂടി ഒരു പരിപാടി വേദിയായിരിക്കണം. സിനിമ പോലെയുള്ളൊരു ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോം എന്ന് പറയുന്നത് പലതിൻ്റെയും പല. ഇപ്പം നമ്മൾ കേട്ട് മടുക്കാതെ കേൾക്കുന്ന എത്രയോ മെലഡികളുണ്ട്, അതിൻ്റെ കൂടെ ഹിപ് ഹോപ്പ് ഉണ്ട്, പല ജോൺറേസുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു. സിനിമയിലെ ഇത് വേദിയുള്ളേ. ഇപ്പം ക്ലാസിക്കൽ സംഗീതം പോലും സിനിമയിലൂടെ കേട്ട് ക്ലാസിക്കൽ സംഗീതം കേൾക്കുന്ന എത്രയോ പേരുണ്ട്. യേശുദാസ് സാറിനെ പോലെ അതിന്റെ അദ്ദേഹത്തെ ഒരു അദ്ദേഹമൊക്കെ ഒരു ബ്രിഡ്ജ് ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട്. ഈ ക്ലാസിക്കൽ എക്സ്ട്രീം ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും ലൈറ്റ് മ്യൂസിക്കിന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ഒരു നമുക്ക്
1: SPB
0: ഒക്കെ. അപ്പൊ അതെ, ശങ്കര പോലെയുള്ള പാട്ടുകൾ ഇതെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാത്തരം സംഗീതത്തിനെയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയായിരിക്കുന്ന സിനിമ. ഹിപ് ഹോപ്പ് എന്ന് പറയും, പിന്നെ എല്ലാ ഹിപ് ഹോപ്പിന്റെ പിന്നാലെ അത് പാടില്ല.
1: പുതിയ വർക്കുകൾ
0: ഇനി ഇറങ്ങാതിരിക്കുന്ന കുറച്ച് ചെറിയ പടങ്ങളുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ ആ പടത്തിൽ ചെയ്തിട്ടുള്ളത്. ജയരാജ് അദ്ദേഹം ഡയറക്ട് ചെയ്ത പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ, സുരേഷ് ഗോപി അഭിനയിക്കുന്നത്. പിന്നെ ആഹ്ലാദം എന്ന് പറഞ്ഞൊരു സിനിമ അജയ് സംവിധാനം ചെയ്ത്, രാജേഷ് മാധവൻ എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹം അഭിനയിച്ച സിനിമയാണ്. പിന്നെ അഷികബു ക്യാമറ ചെയ്തിട്ട് മനു എന്ന് പറയുന്ന ആളുടെ സംവിധാനം, അജസുന്ദരി എന്ന് പറയുന്ന ജോജു ജോർജ് അഭിനയിച്ച, അങ്ങനെ കുറച്ച് സിനിമകൾ. ഇപ്പൊ ഇറങ്ങിയപ്പോ ഉന്മാദം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട് ഞാൻ. എന്റെ മ്യൂസിക് മുജീബ് മജീദ് ആണ് പാട്ട് പാടിച്ച്. ആ അത് അകലേ അകലേ അകലേ ഒരു സ്വർണ കലമാനോ അറിയാ വനങ്ങൾ തേടി അറിയാ

0: വിലമായ കഥ, കഥയുടെ വേരെന്തൊടുവെന്ത്, ഇരുപുറമറിയാ ചുരുളാണോ അകലെ അകലെ അകലെ.
1: കഥേമമ്മയുടെ ഒരു ചെറിയൊരു മണം വരുന്നു. അപ്പോൾ വളരെ സരസമായി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നന്ദി,
2: താങ്ക് യു.
3: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായെത്തിയത് സംഗീത സംവിധായകനും ഗായകനുമായ ബിജുപാൽ. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. നിർവഹണ സഹായം സുനീത പ്രസാദ്.
4: ആവണി പൊന്നൂഞ്ഞാൽ.
5: ആകാശവാണി അനന്തപുരി FM 101.9.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: ആധുനിക കായിക ആവാസ വ്യവസ്ഥ രാജ്യത്ത് കെട്ടിപ്പടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ സംവാദത്തിൽ ഓൺലൈനായി അഭിസംബോധന.

മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി സഹകരിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. ശ്രീനാരായണ ഗുരു തിരുജയന്തി ആഘോഷം നാളെ ശിവഗിരിയിൽ. രാവിലെ 9:30 തിരുജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പരിശീലന വിമാനം തകർന്ന് 2 മരണം. ഇൻസ്ട്രക്ടർ പൈലറ്റും ട്രെയിനി പൈലറ്റുമാണ് മരിച്ചത്. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ ബോർഡ് നായക്കണ്ണൂർ സ്വദേശി മരിച്ചു. രാവിലോടെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. തിരുവനന്തപുരത്ത് കെസിഎൽ ക്രിക്കറ്റിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് തിരുവനന്തപുരം റോയൽസുമായി ഏറ്റുമുട്ടും. ആകാശവാണി അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

0: ഇങ്ങനെയും ഒരു ഓണം. ടി വി സുഗതകുമാരി എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ: ആര്യാട് ഗോപാലകൃഷ്ണൻ, എസ് ഹരികുമാർ, അണ്ടൂർ കോണം വാഹിദ്, കെ പി എസ് സി പുഷ്പലത, എസ് ഉഷ, കെ സാവിത്രി അമ്മ, ദുർഗ രാജു, മാസ്റ്റർ ശ്രീനാഥ് സുബ്രഹ്മണ്യം, മാസ്റ്റർ വിഷ്ണു വിജയകുമാർ, കുമാരി അഞ്ജിത. സംവിധാനം: ബേബൻ കൈമാപ്പറമ്പൻ. സംവിധാന സഹായം: വി എൻ ദീപ, എം നിസാമുദ്ദീൻ. ഇങ്ങനെയും ഒരു ഓണം.
1: ഹലോ പ്രശാന്ത്, എക്സാം കഴിഞ്ഞോ?
2: ആ കഴിഞ്ഞു. നിനക്കോ?
1: രണ്ടു ദിവസം കൂടിയുണ്ട്. നിങ്ങൾ എന്നാ നാട്ടിലേക്ക് വരിക?
2: തീരുമാനിച്ചിട്ടില്ല. അച്ഛനും അമ്മയും കൂടി ആലോചന തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടു മൂന്ന് ദിവസം വേണ്ടി വരും പരിസമാപ്തി കാണാൻ.
1: നിഷയുടെ പരീക്ഷ ഇന്നലെ തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞു.
2: ആ പിന്നെ നമുക്ക് ഇത്തവണ ഓണത്തിന് ഒരു ചേഞ്ച് വേണം. നമുക്കൊരു പദ്ധതി തയ്യാറാക്കണം.
1: എന്ത് പദ്ധതി?
2: ഒക്കെ പറയാം. നിഷയും ഞാനും കൂടി തയ്യാറാക്കിയ പ്ലാനാണ്. നീ ഉണ്ടാകണം, എന്നാലേ ശരിയാകൂ.
1: ഞാൻ ഇപ്പോഴേ റെഡി. പക്ഷെ കാര്യം പറയണം.
2: പറയാം. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അവരുടെ സ്വാർത്ഥത മാറ്റിയെടുക്കാനുള്ള ഒരു പരിപാടി.
1: ആഹാ, അത് കൊള്ളാമല്ലോ. അടി അപ്പോ കിട്ടിയെന്ന് ചോദിച്ചാ മതി.
2: ഏയ്, ഇതങ്ങനെ ഒരു ചേളു കേസല്ല, ഒരു ഹൈടെക് പദ്ധതിയാ.
1: അപ്പോ ഒടുക്കം നമ്മൾ മൂന്നാളെയും ജാമ്യത്തിൽ ഇറക്കാൻ ഇപ്പോഴാ ആളന്വേഷിച്ച് വെക്കാം.
2: നീ പോടാ, നിനക്ക് എപ്പോഴും തമാശയാ. ആ പിന്നെ ഇന്ന് രാത്രി ഞാൻ വിളിക്കാം, അപ്പോ എല്ലാം വിശദമായി പറയാം.
1: ഓക്കേ, ബൈ.

0: രമേശേട്ടാ, കാപ്പി എടുത്തു.
1: ദാ വരുന്നു.
2: എന്താണോ തന്റെ മുഖത്തൊരു പരിഭ്രമം?
0: അത് പിന്നെ രമേശേട്ടാ, ഇന്നലെ രാത്രി ഒരു അശരീരി കേട്ടു.
2: അശരീരിയോ?
0: തമാശയല്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. സ്വപ്നമാണോ അശരീരിയാണോ അറിയില്ല, ഞാൻ കേട്ടു.
2: എന്താണോ താൻ കേട്ടത്?
0: ഉത്രാടത്തിന് വൈകിട്ട് കുടുംബത്തിലെത്തണം. നമ്മുടെ അലമാരിയിൽ ഒരു സി ഡി ഉണ്ടായിരിക്കും. തിരുവോണം ഉണ്ട് കഴിയുമ്പോ അത് എല്ലാവരുമായി കേൾക്കണമെന്ന്.
1: അത് കൊള്ളാം, വളരെ രസകരമായിരിക്കുന്നല്ലോ. നീ സ്വപ്നം കണ്ടതായിരിക്കും. ഇനി ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസം ആ അമ്മക്കുട്ടിയോട് ഇവിടെ വന്ന് കിടക്കാൻ പറയാം.
0: അതല്ല രമേശേട്ടാ, ഉച്ചത്തിൽ ആരോ പറയുകയായിരുന്നു, കേട്ടു കഴിഞ്ഞാണ് ഞാൻ എഴുന്നേറ്റത്. ലൈറ്റിട്ട് ഞാൻ എല്ലാ മുറിയിലും നോക്കി, ആരെയും കണ്ടില്ല. പ്രശാന്ത് നല്ല ഉറക്കത്തിലും. ഞാൻ ആകെ പരിഭ്രമിച്ചു. അപ്പോ സമയം 2 മണിയായിട്ടേ ഉള്ളൂ, പിന്നെ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്തായിരിക്കും ആ സി ഡിയിൽ?
1: അപ്പോ സി ഡി അവിടെ ഉണ്ടാകുമെന്ന് താൻ ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ?
0: തീർച്ചയായും എനിക്ക് അങ്ങനെ തോന്നുന്നു.
1: എന്റെ പൊന്നു.

0: ഭാര്യേ, നീ ടെൻഷൻ അടിക്കാതിരിക്കും മോളെ. ഇത് നമ്മൾ സാധാരണ കാണാറുള്ളത് പോലെ ഒരു സ്വപ്നം മാത്രം. ഇനി അതല്ല, അവിടെ ചെല്ലുമ്പോ സി ഡി ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് കേട്ട് കളയാം.
1: എന്തോ ഒരു വെറും സ്വപ്നമായി എനിക്ക് കരുതാൻ കഴിയുന്നില്ല. തീർച്ചയായും അതൊരു അശരീരി തന്നെയായിരുന്നു.
0: ഇത്തവണ നാട്ടിൽ ചെന്ന അച്ഛനെയും അമ്മയെയും ഫേസ് ചെയ്യുവാൻ മടിയുണ്ട്. ഛേ, അച്ഛനെ പറഞ്ഞു പറ്റിച്ച് വസ്തുക്കളൊക്കെ വിറ്റ് കാശാക്കി. എന്റെ കാലശേഷം പോരേരെ മേശാന്ന് ചോദിച്ചപ്പോ അച്ഛന്റെ കണ്ണു നിറഞ്ഞുപോയി.
1: ഓ, ഇനി അതൊന്നും ആലോചിക്കണ്ട. മന്ദലി നല്ലൊരു ഇംഗമായി. നാട്ടിൽ കുറെ പറമ്പ് കിടന്നിട്ട് എന്താ കാര്യം?
0: നമ്മളെ പോലെ പ്രാക്ടിക്കൽ ആകാൻ അവർക്ക് പറ്റുന്നില്ല, അതാ പ്രശ്നം. ഏതായാലും ഇനിയിപ്പോ നാളികേരത്തിന്റെയും അടക്കിയുടെയും ഒന്നും വിശേഷം കേൾക്കണ്ടല്ലോ.
1: വീടും പറമ്പും നോക്കി നടത്തി. ആ കാര്യസ്ഥനപ്പു തടിച്ചു മിനിങ്ങി. എന്നിട്ട് അച്ഛന്റെ മുന്നിൽ ഇല്ലാത്ത ഭവ്യത കാണിച്ചൊരു നിൽപ്പുണ്ട്. ഓ, എനിക്കത് കാണുമ്പോ കലി വരും. ഇനി ആണ്ടിലൊരിക്കലുള്ള ഈ പോക്കല്ലാതെ അവിടേക്ക് ഞാനില്ല.
0: മതിയല്ലോ, അച്ഛനും അമ്മയും ഉള്ളതുവരെ ഓണം രണ്ടു ദിവസം തറവാട്ടിൽ, അത്രയുള്ളൂ.
1: ഈയിടെ ഒരു ദിവസം പ്രശാന്തി ചോദിക്കുക, ആ പാവ അപ്പൂപ്പനെ അമ്മൂമ്മയെ ഇങ്ങനെ പറ്റിക്കണമായിരുന്നോന്ന്.
0: അത് ശരി, എന്നിട്ട് നീ എന്തു പറഞ്ഞു?
1: എനിക്കെങ്ങുമില്ലാത്ത ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛന്റെ ഷെയറാ വിറ്റത്. ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്ന ഭൂമി വിറ്റ് ലാഭകരമായ നിക്ഷേപം നടത്തി. അതിലെന്താ തെറ്റെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ അവനൊന്നും മിണ്ടിയില്ല.
0: ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടാതെ വല്ലത് വിരുന്നു പഠിക്കാൻ പറ അവനോട്.
1: ആ, ഇനി അതും പറഞ്ഞ് ദേഷ്യം പിടിക്കണ്ട. അവനത് അപ്പോഴേ വിട്ടുകാണും. പിന്നീടൊന്നും ചോദിച്ചിട്ടുമില്ല.
0: ആ ശരി ശരി.

0: ദേ സുഖുവേട്ടനൊരു കത്തുണ്ട്.
1: ഏ, കത്തോ? എനിക്കാരാ കത്തയക്കാൻ?
0: ആ പൊട്ടിച്ചു നോക്ക്.
1: ഇപ്പൊ ആർക്കാ കത്തെഴുതാൻ ഇത്ര നേരം? പ്രഭേ, നീ ഒന്നിങ്ങി വന്നേ.
0: എന്താ
1: ഇതാരാ അയച്ചത്? നീ ഈ കത്തൊന്ന് വായിച്ചേ.
0: തിരുവോണ ദിവസം ഊണ് കഴിച്ചു കഴിയുമ്പോ രമേശ് ഒരു സി ഡി ഇടും. അത് കേട്ടു കഴിഞ്ഞ ശേഷം അലമാരയുടെ ഡ്രോയറിലുള്ള കത്ത് എല്ലാവരും കേൾക്ക വായിക്കണം. സുഖുവേട്ട, ഇതാരാ അയച്ചത്? അയച്ചയാളിന്റെ പേരും വച്ചിട്ടില്ല. ഇതിലെന്തോ ഒരു ഗൂഢാലോചനയുണ്ട് അല്ലേ സുഖുവേട്ട?
1: രമേശ് ഏത് സി ഡി ആണ് ഇടുന്നത്? അലമാരയിൽ എവിടുന്ന കത്ത്?
0: നമുക്ക് രമേശിനെ ഒന്ന് വിളിച്ചാലോ?
1: വേണ്ട വേണ്ട, ചിലപ്പോ വല്ലവരും ഒന്ന് പറ്റിക്കാമെന്ന് വെച്ച് ചെയ്തതാകും.
0: ശരിയാ, എവിടുന്നോ വന്ന ഒരു കത്ത് കണ്ട് ചാടി പുറപ്പെടണ്ട.
1: നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ?
0: അതൊക്കെ റെഡി. പിന്നെ ഇത്തവണത്തെ നമ്മുടെ യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് മറക്കരുത്. കെട്ടിയും പെറുക്കിയും പോണത് വെറുതെ ആകരുത്.
1: അതൊക്കെ അറിയാമടി, പക്ഷെ എങ്ങനെ അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കും? അതാ പ്രശ്നം.
0: ഇതാ എനിക്ക് പിടിക്കാത്തത്. ദേ, അവർക്ക് രണ്ടാൾക്കും ഓരോ ആൺകുട്ടികളാ, നമുക്കൊരു പെണ്ണും. അത് ഓർമ്മ വേണം. എന്റെ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം ഞാൻ മേടിച്ചു.
1: ഓ, അതൊക്കെ ശരി തന്നെ. ഇനി ആ രമേശ സുമയും എന്ത് പറയുമോ ആവോ?
0: എന്ത് പറയാൻ, ഇക്കാലത്ത് മെഡിസിൻ ഒരു സീറ്റ് കിട്ടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് അവർക്കും അറിയാവുന്നതല്ലേ.
1: അവൾ പ്ലസ് ടുവിനായിട്ടല്ലേ ഉള്ളൂ, മെറിറ്റിൽ കിട്ടുമോ എന്ന് നോക്കിയിട്ട് പോരെ കാശു കൊടുക്കാൻ എന്നൊക്കെ ചോദ്യങ്ങൾ വരും.
0: അതിനുള്ള സാധ്യത കുറവാണ്. സമയത്ത് കിടന്ന് നെട്ടോട്ടം ഓടിയാലൊന്നും പറ്റുകയില്ല. നേരത്തെ ഒരു സീറ്റ് ബുക്ക് ചെയ്തിരുന്നതാ ഭംഗി. ചേട്ടൻ ഒന്ന് തുടങ്ങി വെച്ചാ മതി, ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം.
1: നീ ഒരു കാര്യം ചെയ്, അച്ഛനെ ഒന്ന് വിളിക്ക്. നമ്മൾ തിരുവോണത്തിന് വെളുപ്പിനെ അങ്ങ് എത്തു, ഞാനൊരു സീറ്റ് തരപ്പെടുത്തി വെക്കാനുള്ള തിരക്കിലാണെന്ന് പറ. പിന്നെ അച്ഛൻ ചെറുതായിട്ടൊന്ന് സഹായിക്കേണ്ടി വരുമെന്ന് ഒരു സൂചന നൽകിയത്.
0: അത് ഞാൻ ഏറ്റു. നിഷ ഇതിനിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുമോ എന്നാ പേടി.
1: അവൾക്ക് എന്ത് പ്രശ്നം?
0: അവൾ ഇന്നലെയും കൂടി പറഞ്ഞു അവൾക്ക് കാശു കൊടുത്തുള്ള അഡ്മിഷൻ വേണ്ടാന്ന്. ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അവൾ റിപ്പീറ്റ് ചെയ്തോളാമെന്ന്.
1: ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പിള്ളേരെന്തിനാ ഇടപെടുന്നത്? അവൾക്ക് പഠിച്ചാൽ പോരെ. നീ അതൊന്നും കാര്യമാക്കണ്ട, നീ അച്ഛനെ വിളിച്ച് സംസാരിക്ക. പിന്നെ 20 ലക്ഷം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കുന്നില്ലല്ലോ. ചെറിയൊരു തുക കൊടുത്ത് സീറ്റ് പറഞ്ഞു വെക്കുന്നു. ദേ, അത് മറ്റാരും അറിയണ്ട. എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണേണ്ട കാര്യമുണ്ട്. ഞാൻ പോയിട്ട് വേഗം വരാം.

0: ഹലോ അച്ഛ, ഞാൻ പ്രഭയാ. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ?
1: ആ പിന്നെ അതൊക്കെ സാവിത്രിയുടെ മേൽനോട്ടത്തിൽ ഭംഗിയായി നടക്കുന്നുണ്ട്.
0: അമ്മ അടുത്തുണ്ടോ അച്ഛ?
1: ഇല്ലല്ലോ, അമ്മയും മകളും കൂടെ ഷോപ്പിംഗിന് ഇറങ്ങിയിരിക്കുക. അല്ല, ഉത്രാടത്തിന് നിങ്ങൾ ഇങ്ങ് എത്തില്ലേ?
0: എന്തു പറയാനാ അച്ഛ, മോൾക്കൊരു സീറ്റ് ശരിയാക്കാൻ ഓടി നടക്കുക പുള്ളി.
1: നിഷയ്ക്കോ? അവള് പ്ലസ് ടു ആയിട്ടല്ലേ ഉള്ളൂ.
0: ഒന്നും പറയണ്ട അച്ഛാ, ഇക്കാലത്ത് മെഡിസിൻ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഒരു വർഷം മുമ്പേ ശ്രമിക്കണം. ഒരു സീറ്റ് ഏതാണ്ട് കിട്ടുമെന്ന് ഉറപ്പായിരിക്കുക.
1: അവൾക്ക് മെറിറ്റി കിട്ടില്ലേ മോളെ?
0: എന്തുറപ്പാണ് അച്ഛാ, 1000-ത്തിനകത്ത് റാങ്ക് ഉണ്ടാകണം. എവിടുന്ന് കിട്ടാനാ? ഒരു പെൺകുട്ടിയല്ലേ, റിപ്പീറ്റ് എന്നും പറഞ്ഞ് ഒരു വർഷം കളയാൻ ഒരു മടി.
1: മെഡിക്കൽ സീറ്റിന് ലക്ഷങ്ങൾ കൊടുക്കണ്ടേ മോളെ?
0: അതെ അച്ഛാ, കുറച്ച് കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അച്ഛനും കൂടെ ഒന്ന് സഹായിക്കണം. ലക്ഷങ്ങൾ മുടക്കിയാലും നഷ്ടമൊന്നുമില്ല. തിരിച്ചു പിടിക്കാൻ അധികകാലം ഒന്നും വേണ്ടല്ലോ. വരുമ്പോൾ വിശദമായി പറയാം. ഇപ്പോൾ ഓഫീസിലെത്താൻ തിരക്കായി. പിന്നെ അമ്മയോട് ഞാൻ വിളിച്ച കാര്യം പറയണം കേട്ടോ. വെച്ചേക്കട്ടെ?
1: ആ ശരി ശരി, ഫോൺ വെച്ചല്ലോ. ശിവ ശിവ, അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിന് ചേർന്ന് പഠിച്ചാ പോരാ, അത് മെഡിസിന് തന്നെ പഠിക്കണം. മെറിറ്റിൽ വന്നില്ലെങ്കിലോ കാശ് കൊടുത്ത് മേടിക്കും. ഇതെന്തൊരു കാലം! ആ അവരുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാനായിട്ട് ഒന്നിനും തടസ്സം നിൽക്കുന്നില്ല. ആ തിരുവോണമായിട്ട് എല്ലാവരും ഊണ് കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനി അല്പനേരം എല്ലാവരും കൂടെ ഇങ്ങോട്ടൊന്ന് മാറിയിരിക്കെ. നിഷമോളെ, ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ, ചിലപ്പോ നല്ല ഓണപ്പാട്ട് വല്ലതും കാണും.
2: ശരിയാ.

0: രമേശേട്ടാ, ഒരു സീഡി.
1: നേരാണോ?
0: യോ, ഞാൻ പറഞ്ഞില്ലേ, അതൊരു അശരീരി തന്നെയായിരുന്നു. എന്റെ ഈശ്വരാ, ഇതിലെന്തായിരിക്കും?
1: നമ്മൾ പൂട്ടിവെച്ചിരുന്ന അലമാരയല്ലേ, ഇതിനകത്ത് എങ്ങനെ ഇത് വന്നു?

0: എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് കേട്ടു നോക്കാം.
1: അയ്യോ, എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു. വല്ല കുഴപ്പമുണ്ടാവുമോ?
0: പ്രശാന്ത്, ആ സി ഡി പ്ലെയർ ഓൺ ചെയ്തേ. ഞാനൊരു സി ഡി ഇടുകയാണ്, എല്ലാവരും ഇത് കേൾക്കണം.
2: എന്ത് സി ഡി ആടാത്?
0: അതറിയില്ല അച്ഛാ, നമുക്ക് കേട്ടു നോക്കാം.
2: അതുകൊള്ളാം, നിനക്കിത് എവിടുന്ന് കിട്ടി?
0: ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറയാം അച്ഛാ.
3: രമേശ്, നിനക്ക് കത്ത് വല്ലതും കിട്ടിയിരുന്നോ?
0: കത്തോ?
4: ഇന്ന് ഈ സി ഡി ഇടണമെന്ന് കാട്ടി.
1: കത്തല്ല, ഒരു അശരീരി ഞാൻ കേട്ടു ഉറക്കത്തിൽ.
4: ഉവോ, ഞങ്ങൾക്കൊരു കത്തുണ്ടായിരുന്നു, നിങ്ങളൊരു സി ഡി ഇടും, അത് കേട്ട ശേഷം കത്ത് വായിക്കണമെന്ന്.
0: എന്നിട്ട് കത്ത് കിട്ടിയോ?
3: ഇവിടെ ഞങ്ങളുടെ അലമാരയിൽ ഉണ്ടാകുമെന്നാണ് കത്തിൽ. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. കിട്ടി കിട്ടി, അലമാരയിൽ പറഞ്ഞ സ്ഥലത്ത് തന്നെ. ദേ, കത്തുണ്ടായിരുന്നു.
0: ഇത് വലിയ അത്ഭുതമായിരിക്കുന്നു. ആരാകും ഇതിനു പിന്നിൽ?
2: നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല.
0: ഞങ്ങൾക്കും ഒരു പിടിയും കിട്ടുന്നില്ല അച്ഛാ. ഏതായാലും സി ഡി കേട്ടു നോക്കാം.
2: ആ ശരി ശരി.
5: ശങ്കരൻ നായരെ, മകൻ രമേശും ഭാര്യ ജ്യോതിയും ചേർന്നൊരുക്കിയ കെണിയിൽ വീണുപോയല്ലോ. കുടുംബസ്വത്തുക്കൾ വിറ്റ് കാശാക്കുവാൻ വേണ്ടി മാത്രമാണ് ബിസിനസ്സിലെ പരാജയ കാരണം ഉന്നയിച്ചത്. വസ്തുക്കൾ വിറ്റ് കിട്ടിയ കാശ് ബാങ്കിലും ഓഹരികളിലുമായി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിൽ വന്ന് നിൽക്കേണ്ടി വരുന്നത് ഒഴിവാക്കിയെടുക്കാനും കൂടിയാണ് അപ്രകാരം ചെയ്തത്. വസ്തുവും വീടുമൊക്കെ ഇവിടെയുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കാൻ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നാലോ? അതൊഴിവാക്കാനും വേണ്ടി നേരത്തെ എല്ലാം വിറ്റ് കാശാക്കുകയായിരുന്നു.
2: രമേശ, എന്താണിതൊക്കെ? നല്ലൊരു ദിവസമായിട്ട് ഞങ്ങളെ കളിയാക്കാനാണോ ഭാവം?
0: സത്യമായിട്ടും എനിക്കറിയില്ല അച്ഛാ. ഈ കേട്ടതൊന്നും ശരിയല്ല. പക്ഷെ ഇതിനു പിന്നിൽ ആരാണെന്നറിയില്ല.
2: ശരിയോ തെറ്റോ എന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. സുഗു, നിനക്ക് കിട്ടിയ കത്ത് വായിച്ചേ, കേൾക്കട്ടെ.
3: അച്ഛാ, അത് എനിക്കറിയില്ല അച്ഛാ, ഇതിലെന്താണെന്ന്.
2: എന്തായാലും വേണ്ടില്ല, നീ ഉറക്കെ വായിക്ക്, എല്ലാവരും കേൾക്കട്ടെ.
3: വായിക്കാം അച്ഛാ. ശങ്കരൻ നായരെ, ബാങ്കിൽ നല്ലൊരു തുക കിടപ്പുണ്ടല്ലേ, അതിലാ സുഖുവിനും ഭാര്യയ്ക്കും കണ്ണ്. മകളുടെ അഡ്മിഷന് കാശ് ആവശ്യമാണെന്നൊക്കെ പറയും. വഴങ്ങരുതേ, കൈവിട്ട കളിയാകും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നാ പ്രമാണം.
6: ഓഹോ, അപ്പോ അതങ്ങനെ. സുമേ,
7: എന്താ അച്ഛാ?
2: നിനക്കെന്താ കിട്ടിയത്? സീഡിയോ കത്തോ?
7: അത് എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു.
2: ഓ, എന്നിട്ട് എന്താ പറഞ്ഞത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താണെന്ന് വെച്ചാ നീ പറയേ, പറഞ്ഞേ മതിയാവൂ.
7: ഏട്ടന്മാരുടെ സീഡിയും കത്തും കേട്ട് കഴിയുമ്പോ മനസ്സിലുള്ളത് തുറന്നു പറയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
2: അത് ശരി, പറഞ്ഞോളൂ. എന്താ മനസ്സില്?
7: ഇനി ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അച്ഛനും അമ്മയും ഇപ്പൊ സ്ഥിരമായി എന്നോടൊപ്പമാണല്ലോ. മൂന്ന് മക്കൾക്കൊപ്പവും മാറി മാറി നിൽക്കണമെന്ന് ഏട്ടന്മാരോട് പറയാനിരിക്കുകയായിരുന്നു.
2: സാവിത്രിയെ, എന്റെ ശ്രീമതി കേട്ടല്ലോ നമ്മുടെ മക്കളുടെ ഉള്ളിലിരിപ്പ്.
8: ആരാ ആരാ ഈ സൂത്രപ്പണി ഒപ്പിച്ചതെന്നറിയില്ല. ആരായാലും ദൈവം നല്ലതേ വരുത്തു, നമ്മുടെ കണ്ണു തുറപ്പിച്ചു. മക്കൾ മഹാത്മ്യം ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യമായല്ലോ.
0: അച്ഛാ, അമ്മേ, ഇത് അപ്പാട് വിശ്വസിക്കരുത്. ഈ കുടുംബത്തിന്റെ ഐക്യവും സന്തോഷവും കണ്ട് സഹിക്കാൻ മേലാത്ത ആരോ.
2: വേണ്ട വേണ്ട, വിശദീകരണമൊന്നും കൂടുതലായിട്ട് വേണ്ട. എന്റെ മക്കളുടെയും മരുമക്കളുടെയും മുഖം സത്യം വിളിച്ചു പറയുന്നുണ്ട്. ഇതിന്റെ സൂത്രധാരൻ ആരായാലും വേണ്ടില്ല, ഞാനൊന്ന് തീർച്ചയാക്കി. ഞങ്ങളുടെ താമസം അടച്ചിട്ടിരിക്കുന്ന ഔട്ട് ഹൗസിലേക്ക് മാറ്റുന്നു. എന്താ സാവിത്രി, നിനക്കെതിരഭിപ്രായം വല്ലതും ഉണ്ടോ?
8: ഇല്ല, നമ്മളെ വേണ്ടാത്ത മക്കളുള്ളത് എന്തിന്? ആർക്കും ഒരു ശല്യം ആവാതെ നമുക്ക് രണ്ടാൾക്കും ഉള്ളതുപോലെ കഴിയാം. ഇനിയുള്ള കാലത്തെ പണത്തിനേ വിലയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊക്കെ വളർന്നു വലുതായി നിലയും വിലയും വന്നു. അപ്പോ അച്ഛനും അമ്മയും ഉപയോഗമില്ലാത്ത പാഴ്മരങ്ങളാണെന്ന് തോന്നി തുടങ്ങി. അല്ലേ മക്കളെ?
2: ആഹാ, എന്താ സാവിത്രി നീ ഇങ്ങനെ? നീ തനിച്ചല്ലോ, ഞാനില്ലേ. നീ ധൈര്യമായിരിക്കെ.
7: അമ്മേ, വേണ്ട. അച്ഛാ, എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. എന്നോടൊപ്പം തന്നെ നിന്നാൽ മതി, ഇനി ഇത്തരം ചിന്തകൾ ഉണ്ടാവില്ല.
0: ഞങ്ങളോടും ക്ഷമിക്കണം. ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയതാ. അച്ഛനും അമ്മയും അത് ക്ഷമിക്കണം. പിന്നെ ആ സീഡിയിൽ

0: പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്.
1: അച്ഛ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്ന് കരുതണം. എനിക്ക് ഇപ്പൊ കാശ് ഒന്നും തരണ്ട.
2: വേണ്ട, ഇനി ആരും പരിതപിക്കണ്ട. ഇനി ഭാഗിക്കാനുള്ളത് ബാങ്കിലുള്ള നിക്ഷേപം. അതെന്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നതാ. അതുവരെ ക്ഷമിക്കാനാവില്ലെങ്കിൽ മൂന്നാൾക്കും കൂടി ഇപ്പൊ തന്നെ തന്നേക്കാം. ഞങ്ങൾക്ക് കഴിയാനുള്ളത് എനിക്ക് പെൻഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് മതി.
0: ബാങ്കിലുള്ളത് ബാങ്കിൽ തന്നെ കിടന്നോട്ടച്ചാ. എന്തായാലും അച്ഛനും അമ്മയും താമസം മാറ്റരുത്.
2: അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ മാറ്റമൊന്നുമില്ല. സാവിത്രി, ആ ചൂലിങ് എടുത്തുകൊണ്ട് വരൂ. നമുക്ക് ഔട്ട് ഹൗസ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. കുറച്ചു കാലമായില്ലേ ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുന്നതാ.
3: അപ്പുപ്പ പോവല്ലേ? നിങ്ങൾക്ക് അപ്പുപ്പനെയും അമ്മുമ്മയും വേണം.
4: ഞങ്ങൾക്ക് ഓണത്തിനും അവധിക്കും ഒക്കെ ഇതുപോലെ ഒന്നിച്ച് ചേരണം.
3: അമ്മുമ്മേ, ഞങ്ങളുടെ അച്ഛനമ്മമാരോട് ക്ഷമിക്കണം. അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു.
5: എന്റെ കുഞ്ഞുങ്ങളെ.
2: എടാ മക്കളെ, കണ്ടോടാ കൊച്ചുങ്ങളുടെ സ്നേഹം. നിനക്കൊക്കെ വിവരമില്ലെങ്കിലും ഭാഗ്യമുണ്ട്. ഈ കുട്ടികളുടെ സ്നേഹം കണ്ട് പഠിക്കും. ഈ കുഞ്ഞുങ്ങളുടെ കൈതെട്ടി എറിഞ്ഞിട്ട് പോകാൻ എനിക്ക് വയ്യ. സാവിത്രി, നമുക്ക് തൽക്കാലം ഇവിടെ കൂടാം. മാറുന്ന കാര്യം നമുക്ക് ഓണം കഴിഞ്ഞ് തീരുമാനിക്കാം. എന്താ?
5: ആ, അങ്ങനെയാകട്ടെ.
2: നിഷമോളെ, സജിയും പ്രശാന്തും എവിടെ?
3: അവർ കമ്പ്യൂട്ടറിന്റെ മുന്നിലെ അപ്പുപ്പ. ഗെയിം കളിക്കുവാണെന്നാ തോന്നുന്നേ.
2: ഓണമായിട്ടെങ്കിലും കമ്പ്യൂട്ടറിനെ വെറുതെ വിട്ടുകൂടെ. നീ അവരെ ഇങ്ങ് വിളിക്ക്.
3: ശരി അപ്പുപ്പ.
6: വിളിച്ചോ അപ്പുപ്പ.
2: ആ, വിളിച്ചു വിളിച്ചു. മൂന്ന് പേരും ഇവിടെ ഇരുന്നേ. അപ്പുപ്പൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. സത്യം പറയണം.
4: പറയാം അപ്പുപ്പ.
2: ആ,
4: എന്താ കാര്യം?
2: ഇന്ന് ഉച്ചയ്ക്കരങ്ങേറിയ തട്ടുപൊളിപ്പൻ പരിപാടിയുണ്ടല്ലോ, അതാരുടെ തലയിലാ ഉദിച്ചത്?
6: ഏത് പരിപാടി?
2: അത് കൊള്ളാം. മക്കളെ, ഈ അപ്പുപ്പൻ ഓണം എത്ര ഉണ്ടതാണെന്നറിയാമോ? അച്ഛനമ്മമാരെ പറ്റിച്ചതുപോലെ അപ്പുപ്പനെ പറ്റിക്കാൻ നോക്കല്ലേ. ഒരാൾക്ക് കത്ത്, മറ്റൊരാൾക്ക് ഫോൺ കോൾ, പിന്നൊരാൾക്ക് അശരീരി. ആ മണ്ടന്മാരിതൊക്കെ അങ്ങ് വിശ്വസിച്ചു. പക്ഷേ അപ്പുപ്പനറിയാം ഇതിന്റെ പിന്നിൽ നിങ്ങൾ മൂന്ന് ബുദ്ധിരാക്ഷസന്മാരാണെന്ന്. ഇനി പറ, ആരാ ആ സൂത്രധാരൻ?
6: അപ്പുപ്പൻ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. പ്രശാന്ത് നിശ്ചയമായി ആലോചിച്ചാണ് ഐഡിയ പ്ലാൻ ചെയ്തത്. ഞാനും കൂടി ചേർന്ന് പ്ലാൻ നടപ്പിലാക്കി.
4: അപ്പുപ്പ, ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയോ? അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സ്വാർത്ഥതയാണ്. എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. അവർ പലപ്പോഴും അപ്പുപ്പനെ പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ സ്വാർത്ഥത മാറ്റിയെടുക്കുവാൻ ഒരു സൂത്രം പ്രയോഗിച്ചതാ.
2: ആ, അത് നന്നായി ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇത്ര സമർത്ഥമായി അച്ഛനമ്മമാരെ പറ്റിച്ചു കളഞ്ഞല്ലോ. ആ, ഇനി ഇതുപോലെ ഓരോ സൂത്രങ്ങൾ ഒപ്പിക്കുന്നതിന് മുമ്പ് അപ്പുപ്പനെയും കൂടി അറിയിക്കണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പുപ്പനോട് തുറന്നു പറയാം. അപ്പുപ്പൻ തന്നെ അതൊക്കെ പരിഹരിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മമാര് ഇത്ര സ്വാർത്ഥരാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ?
4: പണക്കൊതി കൊണ്ട്?
2: അല്ല, നിങ്ങളോടുള്ള അതിയായ സ്നേഹം കൊണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഈ കിട്ടാവുന്നതെല്ലാം നിങ്ങൾക്ക് ഒപ്പിച്ചു തരുന്നതിനുള്ള തത്രപ്പാടിൽ ചിലതൊക്കെ തട്ടി താഴെ ഇടുന്നു, അത്രയേ ഉള്ളൂ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്?
3: അപ്പുപ്പ, ഞങ്ങൾ ചെയ്തത് കടന്ന കൈയായി പോയോ?
2: ഇല്ല കുഞ്ഞുങ്ങളെ, കുഞ്ഞു മനസ്സിലെ നന്മയും സ്നേഹവും അപ്പുപ്പന് മനസ്സിലാകുന്നുണ്ട്.
4: അപ്പുപ്പ, ഇക്കാര്യം അച്ഛനോടൊന്നും പറയല്ലേ?
2: ഇല്ല ഇല്ല, അതേക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇത് അപ്പുപ്പനും പേരക്കുട്ടികൾക്കും അറിയാവുന്ന ഒരു ചെറിയ രഹസ്യമായിട്ട് മാത്രം ഇരിക്കും. ആ, ഇന്ന് തിരുവോണമല്ലേ? ഓണം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ഓർമ്മ പുതുക്കലാണ്. ഈ ഓണം എന്റെ മക്കളുടെ കണ്ണു തുറപ്പിച്ചു.
5: ആഹാ, അപ്പുപ്പനും കൊച്ചുമക്കളും കൂടി എന്താ ഒരു സ്വകാര്യം.

0: ഞാനേ പഴയകാലത്ത് ഓണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വാണിജ്യവൽക്കരിക്കപ്പെട്ട ഓണമല്ലേ ഇന്ന് അവര് കാണുന്നുള്ളൂ.
1: ആ അത് ശരിയാ. ഇപ്പൊ ഓണോന്ന് വെച്ചാ കച്ചവടമാ. വരൂ നമുക്ക് ആ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് വരാം. പിന്നെ നമ്മുടെ കൊച്ചു കുളത്തിലെ ആമ്പലും താമരയും ഒക്കെ നിറച്ചുണ്ട്.
2: ഹായ്, കാണാൻ നല്ല രസമായിരിക്കും. നമുക്ക് പോകാം.
3: ഇങ്ങനെയും ഒരോണം. നാടകം സമാപിക്കുന്നു. രചന ടി വി സുഗതകുമാരി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശങ്കരൻ നായർ, ആര്യാട് ഗോപാലകൃഷ്ണൻ, സുകു, എസ് ഹരികുമാർ, രമേശ്, അണ്ടൂർകോണം വാഹിദ്, ജ്യോതി, കെ പി എസ് സി പുഷ്പലത, പ്രഭ, എസ് ഉഷ, സാവിത്രി, കെ സാവിത്രി അമ്മ, സുമ, ദുർഗ രാജു, പ്രശാന്ത്, മാസ്റ്റർ ശ്രീനാഥ് സുബ്രഹ്മണ്യം, സജി, മാസ്റ്റർ വിഷ്ണു വിജയകുമാർ, നിഷ, കുമാരി അഞ്ജിത. സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
7: ആകാശവാണി അനന്തപുരി എഫ്എം 101.9. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതിയ ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം നന്ദിനി ഓപ്പോൾ.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
7: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
8: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
7: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 മുതൽ September 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
9: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
11: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ്ഫോർട്ട്, ട്രിവാൻഡ്രം.
12: 30 കോടി രൂപയുടെ
13: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എസ് പി വെങ്കടേഷ്, ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം അവിട്ടം തിരുനാൾ, ആരോഗ്യശ്രീമാൻ.

0: ഡിജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: 1st സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
0: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
5: ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇതാ തിരയിപ്പൂക്കൾ. മുത്തുകുമാർ വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് ടിപ്പു, മാണിക്യ, രാജലക്ഷ്മി എന്നിവർ പാടിയത്. ചിത്രം ചന്ദ്രമുഖി.

0: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
1: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ്ഫോർട്ട്, ട്രിവാൻഡ്രം.
2: ഹാരിഷ് രാഘവേന്ദ്രയും രേഷ്മയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഓട്ടോഗ്രാഫ്.

0: ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ.
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഇന്നീ സമയമുള്ളത് കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന ഞാനാണ്. ഞാനൊരു ഫിലിം ആക്ടറാണ്, ഒരു നാടക നടനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ സംസാരിക്കാം, എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടും ഞാൻ പറയാം. അതിനായി ഞാനും തയ്യാറായിരിക്കുകയാണ്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. നമസ്കാരം. പേരെന്താ?
2: എന്റെ പേര് ചന്ദ്രബാബു.
1: എവിടെയാ വീട്? എവിടാ?
2: എന്റെ വീട് വെള്ളനാട്.
1: വെള്ളനാട്, നമ്മുടെ തൂക്കമൊക്കെ നടക്കുന്ന അമ്പലം.
2: അതെ അതെ അതെ അതെ, അതിന്റെ അടുത്താണ്.
1: നമുക്ക് ആട്ടാക്കട വഴിയും പോവാം, അരുവിക്കര വഴിയും പോവാം അല്ലേ?
2: അരുവിക്കര വഴിയും പോവാം.
1: ഞാൻ ഇവിടെ തിരുവനന്തപുരത്താ, നഗരത്തിലാ, കവടിയാർ. അപ്പൊ നമുക്കറിയാം അവിടുത്തെ വെള്ളനാട് തൂക്കം ഭയങ്കര ജനക്കൂട്ടായിരിക്കും അല്ലേ? ഇവിടെ
2: ഭയങ്കര ആൾക്കാരാണ്, അത് വന്ന് ആരും നിക്കുന്നില്ലല്ലോ, വന്ന് പോവാണ്.
1: എന്നാലും അത്ര ഭയങ്കര കൂട്ടമല്ലേ? ഇതേപോലെ കൊല്ലംകോട് തൂക്കമുണ്ട്. അതാണ് കൊല്ലംകോട്
2: തൂക്കം.
1: അതെ അതെ, എനിക്കറിയാം. കാരണം അവിടെ ഞാൻ പോയിട്ടുണ്ട്. കാരണം ഞാൻ നാടകം പഠിക്കുന്ന കാലത്ത് കളരി പോവായിരുന്നു. അപ്പൊ കളരി ഗുരുക്കളുടെ കുടുംബ വീട് കൊല്ലംകോടാണ്. അപ്പൊ ഈ തൂക്കത്തിനുള്ള കുട്ടികളെയൊക്കെ ഈ ഇങ്ങനെ തൂക്കം ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഗുരുക്കളായിരുന്നു. ഞാൻ അങ്ങനെ അവിടുത്തെ ഇതിന് പോയിട്ടുണ്ട്, കൊല്ലംകോട് തൂക്കം. അതെ അതെ, എനിക്കറിയാം. അതുകൊണ്ട് ഈ തൂക്കത്തിന്റെ ഇത് എനിക്കറിയാം. ഉത്സവത്തിന് വന്നിട്ടില്ലെന്നേ ഉള്ളു. എന്താ ജോലി? എവിടെയാ?
2: ഞാൻ ഇവിടെ വേങ്കോട്.
1: വേങ്കോട്. ഇന്ന് ഡ്യൂട്ടിയില്ല?
2: അതെ, ഇന്ന് ഡ്യൂട്ടിയിലാണ്.
1: ഡ്യൂട്ടിയിലാണ്?
2: അതെ അതെ.
1: നിനക്ക് എത്ര? 24 hours ആണോ അതോ 12 hours ആണോ?
2: 24.
1: അപ്പൊ നാളെ പോണ്ട.
2: നാളെ പോണ്ട.
1: 24 hours ജോലി എടുക്കുക, 24 hours ഉറങ്ങുക. അല്ല ഞാൻ പറഞ്ഞത്, അതാണ് എന്റെ രീതി അല്ലേ. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ നാടകങ്ങളൊക്കെ
2: കൊണ്ട് സിനിമ അങ്ങനെ കാണാറില്ല.
1: മൊബൈലിൽ കാണുന്നുണ്ടല്ലോ.
2: മൊബൈലിൽ കാണുന്നുണ്ട്.
1: ഈ അവസാനം കണ്ട സിനിമ ഏതാ?
2: പഴയ പടമാണ് കണ്ടത്, പ്രജ.
1: പ്രജ.
2: വെറുതെ ഇരിക്കുമ്പം സമയം പോകാൻ വേണ്ടി.
1: അതെ, ഈ അടുത്ത കാലത്ത് നാടകങ്ങളും എല്ലാം കാണാൻ പോയോ? നാടകം അങ്ങനെ എന്തെങ്കിലും
2: നാടകങ്ങളെ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ല.
1: കണ്ടില്ല?
2: ഇല്ല, അടുത്ത സീസണായി വരുന്നില്ല.
1: അതെ, ഓക്കെ. അപ്പോ പാട്ട് പാടാൻ താല്പര്യമുണ്ടോ?
2: പാടാൻ നല്ല കുഴപ്പം, ചെറുതായിട്ടൊക്കെ പാടും.
1: എന്നാ ചേട്ടൻ ഒന്ന് ചെറുതായിട്ട് പാടിയേ.
2: ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് തന്നെ പാടാം.
1: പിന്നെ ചേട്ടൻ പാടാം.
2: നിദ്ര തൻ പൊന്മയിൽ ർണങ്ങളും നീട്ടി തളിരിടക്കൊമ്പിൽ നിന്നു തീരും മഴയുടെ കാന്ത സംഗീതമാ മധുകണമോടെ മധുമുഞ്ചമോടെ നീയെന്നരികിൽ വന്നു എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല.
1: അതെ, ഞാനറിഞ്ഞില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതേ സിനിമയിലെ പാട്ടാ, അറിയോ?
2: അയാൾക്കഥ എഴുതുകയാണ്.
1: അതാണ്, നമുക്ക് വഴി ചോദിച്ച് ചോദിച്ച് പോവാന്ന് അല്ലേ.
2: അതെ,
1: കമൽ സാറ് സംവിധാനം ചെയ്ത സിനിമയാണ്. ലാൽ സാറ് ഭയങ്കര ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അടിപൊളിയായി ഇളകി മറിഞ്ഞ് അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ ഈ അയാൾ കഥ എഴുതുക എന്നുള്ള സിനിമയിലെ ഈ പാട്ട് വച്ചു തരുന്നതാണ്.

0: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഞാൻ ആദ്യമായിട്ട് സിനിമയിലല്ല അഭിനയിക്കുന്നത്, ഞാൻ അഭിനയിക്കുന്നത് നാടകത്തിലായിരുന്നു. നാടകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ പ്രാക്ടീസ് ചെയ്തിരുന്ന കാവാല നാരായണ പണിക്കർ. സത്യം പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാറിന് ശേഷം കലയിലെ സാഹിത്യത്തിലെ ഒരുപാട് കഴിവുകളുള്ള ഒരാളായിരുന്നു കാവാല നാരായണ പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ സോപാനം എന്ന് പറഞ്ഞാൽ നാടക സംഘത്തിലാണ് നിന്നാണ് ഞാൻ നാടക പഠനം ആരംഭിക്കുന്നത്. എൻ്റെ യാത്രകൾ തന്നെ തുടങ്ങുന്നത് കാവാല സാറിനോടൊപ്പം ഉള്ള നാടക ജീവിതം തുടങ്ങിയതിന് ശേഷമാണ്. 12 വർഷത്തോളം ഞാൻ സാറുമായിട്ട് തിയേറ്ററിൽ വർക്ക് ചെയ്തു. ഒരുപാട് നാടകങ്ങൾ, മലയാളവും സംസ്കൃതങ്ങളായ ഒരുപാട് നാടകങ്ങൾ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ

0: ഫെസ്റ്റിവലുകളിലെല്ലാം ഞങ്ങളുടെ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഫെസ്റ്റിവലുകളിൽ ഞാൻ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചതും അല്ലാത്തതുമായ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു. ആ കാലഘട്ടത്തിലാണ് കർണഭാരം എന്ന് പറയുന്ന ഒരു നാടകം, സാൻസ്ക്രിറ്റ് നാടകമാണ്, അതിൽ നമ്മുടെ മലയാളത്തിലെ പ്രസിദ്ധനായ സൂപ്പർ സ്റ്റാർ ലാൽ സാർ, മോഹൻലാൽ സാർ അഭിനയിച്ച ആ നാടകം. ലാലേട്ടൻ്റെ ഒപ്പം ഞാനും കർണഭാരത്തിൽ അഭിനയിച്ചിരുന്നു. ഹലോ,
1: ഹലോ,
0: ആരാ?
1: ഷാജഹാൻ.
0: ഷാജഹാൻ എവിടുന്നാ?
1: നിലമേൽ. അറിയോ നിലമേലൊക്കെ?
0: പിന്നെ നിലമേലിന്റെ അടുത്തല്ലേ നമ്മുടെ ജടായു പാറ ഉള്ള സ്ഥലമൊക്കെ? അതെ, ഞങ്ങളതിലെ കടന്നു പോകുമ്പോ, ആ എം സി റോഡ് കടന്നു പോകുമ്പോ ജടായു പാറയും നിലമേലും കടന്നു പോവാതെ പറ്റില്ലല്ലോ. അതെ അതെ അതെ. എന്റെ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഹരിവരാസനം ഒന്നാണ് സിനിമ. ഹരിവരാസനം, സൈജു കുറുപ്പാണ് നായകൻ. രാജേഷ് നായർ എന്ന് പറഞ്ഞ തൃശൂർ പൂരം സംവിധാനം ചെയ്ത ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ചിത്രാഞ്ജലിയില് നമ്മുടെ ശബരിമലയുടെ ഒക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട്. പതിനെട്ടാം ആണോ? ഏത് സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഓ, ആ കാലത്ത് ഓ, അതെയോ. വേലപ്പൻ സാറൊക്കെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ലേ സിനിമയില്. അതെ അതെ അതെ. നമ്മുടെ നേമത്തായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ വീട്? മെറിലാൻഡ് സ്റ്റുഡിയോയുടെ അടുത്തായിട്ട്. അതെല്ലാം ഈ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പലരെയൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഇന്ന ഇന്ന സ്ഥലത്താണെന്നൊക്കെ.
1: പിന്നെ പി എൻ മണി, തോമസ്,
0: മണിച്ചേട്ടനെ എനിക്കറിയാട്ടോ, നേരിട്ടറിയാം. പുള്ളി ഇപ്പൊ ചെന്നൈയിലല്ലേ? അതെ അതെ. പുള്ളി, ഞാൻ മൂന്ന് പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അടൂർ സാറിന്റെ ഒരു പെണ്ണും രണ്ടാണോ എന്ന് പറഞ്ഞ പടം, ആ പടത്തിലെ മണിച്ചേട്ടനായിരുന്നു മേക്കപ്പ് മാൻ. ആ ഇപ്പൊ എന്താ പരിപാടി? ആണോ? അത് ശരി, അത് ശരി, അത് ശരി. അപ്പൊ ഗംഭീരാവട്ടെ. ഓണമൊക്കെ എന്തായി? മാറിയില്ലേ? ഇപ്പൊ മാറിയില്ല. തിരുവനന്തപുരത്തേക്ക് മഴ, സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തല്ലേ മഴ ഇല്ലാതിരുന്ന സ്ഥലം, ബാക്കിയെല്ലായിടത്തൊക്കെ ഷൂട്ട് പോയ സ്ഥലത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു.
1: കൊല്ലം ജില്ലയാണ്.
0: അല്ല, കൊല്ലത്തും തിരുവനന്തപുരത്തും വളരെ കുറവായിരുന്നു. ഈ ആകാശവാണി സ്ഥിരം ശ്രോതാവാണല്ലേ? അത് ശരി, അത് കൊള്ളാം. ആ നമുക്ക് അത് മാറാം. ആ നമുക്ക് വിനോദവും കിട്ടും, വിജ്ഞാനവും കിട്ടുമല്ലോ.
1: നമുക്കിത് പാട്ടിന്റെ ഈ റേഡിയോയുടെ പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഡോക്ടർമാർക്കുള്ള പരിപാടി,
0: ആസ്ത്രത്തിന്റെ
1: കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അപ്പോഴും അറിയാൻ
0: കാര്യം. ശരിയാ, ശരിയാ, അതാണ് എല്ലാം നമുക്ക് കാണണ്ടല്ലോ, നമ്മൾ നമുക്ക് കേട്ടറിയാലോ എല്ലാം.
1: വലിയ സംഭവം, അറിവുള്ള സംഭവം തന്നെ റേഡിയോ എന്ന് പറയുന്നത്.
0: അതെ അതെ അതെ അതെ അതെ.
1: നല്ല നല്ല പരിപാടിയാണ് റേഡിയോ.
0: അതെ അതെ. അപ്പം ഏത് പാട്ടായിരുന്നു ഉദ്ദേശിക്കുന്നത് കേൾക്കാനായിട്ട്?
1: സായം സന്ധ്യയിലെ പാട്ട്.
0: പറന്നു പറന്നു വാ, മമ്മൂട്ടി സാറിന്റെ പടം അല്ലേ? അതെ അതെ. ഞാൻ ഈ സിനിമ എങ്ങനെ കാണുന്നറിയോ, പണ്ട് പേരൂർക്കട ജനത എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, പേരൂർക്കട ജനത. അതിപ്പോ അതൊന്നുമില്ല, ഞാൻ പൈപ്പമൂട്ടിലായിരുന്നു എന്റെ താമസം, കുടുംബം. അപ്പൊ നമ്മൾ ഈ പേരൂർക്കട ജനതയിൽ പോയാണ് ഈ സിനിമ കണ്ടത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ പോസ്റ്റർ ഒക്കെ കണ്ടത്.
1: ഞാൻ ഈ സിനിമ കാണുന്ന കടക്കിൽ സന്തോഷ് തിയേറ്റർ പറഞ്ഞിട്ടുണ്ട്.
0: ശരി, ഇപ്പൊ ഉണ്ടോ ആ തിയേറ്റർ? ഞങ്ങളുടെ പേരൂർക്കട ജനത തിയേറ്ററും ഇപ്പം ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ മാറി. ആ, എനിക്ക് സുഖമായിരിക്കുന്നു. അപ്പോ ഓണം എല്ലാം ഗംഭീരമാവട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചേരാട്ടാ.
1: ഓക്കെ
0: ബ്രദർ, താങ്ക് യു.

0: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ സിനിമയുടെ പേര് ഒരാൾ എന്നായിരുന്നു. അത് സംവിധാനം ചെയ്തിരുന്നത് കുക്കു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മുടെ തന്നെ ഒരു സുഹൃത്താണ്. ആകെ മൂന്ന് പേര് മാത്രമാണ് ആ സിനിമയിലുള്ളത്. എന്നോടൊപ്പം അഭിനയിച്ചത് മുകേഷ് ഏട്ടൻ, തമിഴിലും തെലുങ്കിലുമൊക്കെ ഉള്ള ശ്രേയ റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്. ആ സമയത്ത് ഞാൻ നാടകങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സോപാനത്തിലെ കവലം സാറിൻ്റെ നാടക സംഘത്തിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു നാടക സംഘം തുടങ്ങുന്നത്, സൂര്യ തിയേറ്റർ ഗ്രൂപ്പ്. ആദ്യമായി കളിക്കുന്ന നാടകം മേൽവിലാസം, അതിൻ്റെ ഒറിജിനലിൻ്റെ പേര് കോട്ട്മാർഷൽ എന്നാണ്. അത് ഈ നാടകം ലോകത്തെ പല സ്ഥലങ്ങളിലും അവരവരുടെ ലാംഗ്വേജുകളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടകമാണ്. ഞാൻ കാവലം സാറിനോടൊപ്പം അഭിനയിക്കുന്ന നാടകങ്ങൾ ഒരു റിയലിസ്റ്റിക് നാടകമല്ല, അതായത് നമ്മൾ നമ്മളെപ്പോലെ അല്ല, നമ്മൾ പല കലാരൂപങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊരു നാടകമാണ് കോട്ട് മാർഷൽ. അതിൽ പ്രധാന കഥാപാത്രമായ രാമചന്ദ്രൻ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഇത് പിൽക്കാലത്ത് സിനിമയായി. അത്

0: പാർത്ഥിപൻ സാറ് സുരേഷ് ഗോപി സാറൊക്കെ അഭിനയിച്ച മലയാളത്തിലെ ഒരു പേര് കേട്ട സിനിമയായി വന്നിരുന്നു. ഹലോ.
1: ഹലോ,
0: എവിടാ വീട്?
1: ഇവിടെ ഇളമാട് അമ്പലമുക്കിൽ.
0: ഇളമാ? കൊല്ലം ജില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുക, വീട്ടിലാണോ?
1: ഒരു കൊച്ചു കടയുണ്ട് സാറേ, അങ്ങനെ കടയിൽ ഇരിക്കുക.
0: മുറുക്കാങ്കട
1: മുറുക്കാങ്കട ഒഴുകി അങ്ങനെയൊക്കെ കൊച്ചു ഒരു കട. നമ്മളൊക്കെ പ്രായമാകുമ്പോ എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ? അതുകൊണ്ട്
0: തൊഴിലിന് മാത്രമല്ല, നമുക്ക് കടയൊക്കെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാരെ കാണാം, നമുക്ക് ഒരുപാട് സംസാരിക്കാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. വീട്ടിൽ വെറുതെ കുത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ, നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മളിപ്പോ എപ്പോഴും ആക്റ്റീവായി ഇരിക്കുന്നതാണ് നമ്മളുടെ എനർജി, നമ്മുടെ ആരോഗ്യം എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നു, ഒരുപാട് ആൾക്കാരുടെ വിശേഷങ്ങൾ കേൾക്കുന്നു, നമ്മളെ വിശേഷങ്ങൾ ആൾക്കാരറിയുന്നു, നമുക്കൊരു സമ്പാദ്യം ഉണ്ടാവുന്നു. ഉറപ്പായി ഉറപ്പായി, നമ്മൾ ആരെ ആശ്രയിക്കരുത്. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മളെ ചുറ്റും മക്കളോ രക്ഷകർത്താക്കളോ ഒക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് ആരെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതിന്റെ ഒരു കാര്യം വളരെ വലുതാണ്. നമുക്കുണ്ടെങ്കിൽ അവർക്കൂടെ കൊടുക്കാന്നേ. നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അല്ല പിന്നെ
1: അഞ്ച് കൊച്ചുമക്കളും ഉണ്ട്.
0: അത് ശരി. അവരൊക്കെ എന്ത് ചെയ്യുക?
1: അവര് രണ്ട് മക്കള്, ആ മക്കള് രണ്ടും നാട്ടിൽ ഉണ്ട്. മോള് വെളിയത്തോട്ടിച്ച് വിട്ടത് വെളിയത്താ. ഒരാള് ഡ്രൈവർ, ഫാബ്രിക്കേഷൻ.
0: ശരി ശരി. മകളെ കെട്ടിച്ച് വിട്ടത് വെളിയത്തല്ലേ? ആ സ്ഥലത്ത് അവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഹോട്ടലുണ്ട്. സിനിമയൊക്കെ കാണാറുണ്ടോ?
1: ഒന്നും പോകത്തില്ല സാറേ, അങ്ങനെ ഇപ്പൊ അങ്ങനെ എങ്ങോട്ടും പോകില്ല.
0: കൂട്ടുകാരൊന്നുമില്ലേ?
1: കൂട്ടുകാരില്ല, ഭർത്താവ് മരിച്ചുപോയി.
0: അല്ല, വേറെ നമ്മളെ സമപ്രായമുള്ളവരോ അല്ല, ഒന്നോ രണ്ടോ അഞ്ചോ വയസ്സൊക്കെ കൂടിയവരോ കുറഞ്ഞവരോ ഇല്ലേ അടുത്തൊന്നും?
1: അടുത്ത് ഉണ്ട്. അവരാരും ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോക്കുകയും വരവും ഇരിപ്പും ഒന്നും ഇല്ലല്ലോ പണ്ടത്തെ കണക്ക്.
0: അതൊക്കെ ആരെങ്കിലും ഒരാള് ഇതിനു വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോ ഇതൊക്കെ നടക്കും.
1: അതാണ്.
0: ഈ ആകാശവാണി പാട്ടൊക്കെ കേക്കാറുണ്ടോ?
1: ഞാൻ എല്ലാം കേൾക്കും. എനിക്ക് റേഡിയോ ഉണ്ട്. ഞാൻ രാവിലെ റേഡിയോ വച്ചാ രാവിലെ 5:50 തുറന്നു കഴിഞ്ഞാൽ രാത്രി ആയാലും നിർത്തും. ഞാൻ 7 മണിക്ക് കടയടച്ച് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പം പാട്ടെല്ലാം ഞാൻ കേൾക്കും.
0: അത് ശരി. പാട്ടെല്ലാം അറിയാം, സിനിമ ഇപ്പൊ അടുത്ത് കാണാൻ പോറല്ലേ ഉള്ളൂ. പാട്ടെല്ലാം കേൾക്കാറുണ്ട്.
1: പാട്ടെല്ലാം ഞാൻ എഴുതി വെക്കും.
0: അത് ശരി.
1: ഇഷ്ടപ്പെട്ട പാട്ടെല്ലാം ഞാൻ എഴുതി വെച്ച് ഇവിടുന്ന് പാടും.
0: ഓ, അത് ശരി. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: ഹൃദയവാഹിനി ഇട്ടാ മതി.
0: എന്നാൽ ഹൃദയവാഹിനി തരുന്നുണ്ട് നമ്മൾ. ഓക്കെ,
1: ശരി
0: ശരി.

0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
1: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് മണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: അത് രണ്ടാമൂഴം എന്ന് പറഞ്ഞ MT സാറിൻ്റെ നോവലിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു നവംബർ 1 പ്രമോദ് പയ്യന്നൂർ ഡയറക്റ്റ് ചെയ്തു. അതിൻ്റെ ടെക്നിക്കലി ഡയറക്ഷൻ എന്ന് പറഞ്ഞ TK രാജീവ്കുമാറായിരുന്നു. അതായിരിക്കും ഒരു പ്ലേ പോലെ മമ്മൂട്ടി സാർ അഭിനയിച്ച അവസാനം അഭിനയിച്ച നാടകം അതായിരിക്കണം. അതിനുശേഷം ഷോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, സിനിമാറ്റിക് ഷോസ്. എങ്കിലും ഒരു ഡ്രാമയുടെ രീതിയിലുള്ള അതായിരിക്കും. അതിനകത്തും അതിൻ്റെ ഒരു സെക്കൻഡ് ലീഡ് ഞാൻ അഭിനയിച്ചു. അപ്പോഴും നാടകം നടക്കുന്നുണ്ട്. ആ സമയത്താണ് അടൂർ സാറിൻ്റെ ഒരു പെണ്ണും രണ്ടാണെന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത്. 4 കഥകൾ വെച്ചിട്ടുള്ള, തകഴി കഥകൾ വെച്ചിട്ടുള്ളതായിരുന്നു ആ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം. ഋഷാക്കാരൻ ഔദ എന്ന കഥാപാത്രം അഭിനയിക്കാനാണ്

0: അതേ സമയം ഞാനിങ്ങനെ വിദേശങ്ങളിൽ നമ്മുടെ മേൽവിലാസം എന്ന് പറഞ്ഞൊരു നാടകം ആയിട്ട് ഇങ്ങനെ യൂറോപ്യൻ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയമാണത്. നല്ലൊരു കാലമായിരുന്നു. ഒരു സൈഡിൽ ഭയങ്കര തിരക്ക് പിടിച്ച് നാടകത്തിൽ അഭിനയിക്കുന്നു, അതേസമയം കിട്ടുന്ന സിനിമകളിൽ വന്ന് അഭിനയിക്കുന്നു, അങ്ങനെ ഒരു കാലം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കൊല്ലത്തുനിന്ന്.
0: കൊല്ലം. എന്താ പേരെന്താ?
1: എന്റെ പേര് ആരതി.
0: ആരതി. ആരതി എന്ത് ചെയ്യുന്നു?
1: ഞാൻ പഠിക്കുകയാണ്.
0: ആണോ? ആ, പഠിക്കുന്ന ആളാണ്. ഓക്കെ, എന്താ പഠിക്കുന്നത് ആരതി?
1: ഞാൻ LLB പഠിക്കുകയാണ്.
0: LLB. കൊള്ളാം. ആരതി, ഈ ഓണത്തിന് എന്താ പരിപാടി?
1: ഓണത്തിനാണല്ലോ പരിപാടികൾ ഉള്ളത്.
0: അതാണ്, ഒരുപാട് പരിപാടി കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചത് നിങ്ങളുടേതായ പരിപാടി എന്താണെന്ന്. ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഓണാഘോഷം വേറെ ഉണ്ട്.
1: ഓണത്തിന് ഞങ്ങൾക്ക് കൊല്ലത്ത് ചെറിയൊരു ഓണാഘോഷം ഉണ്ട്, പിന്നെ ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗദറുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിലായിട്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് പോകാനുള്ള സമയം കിട്ടാറില്ല.
0: വേണ്ട, അതിന്റെ കാര്യമില്ല. കാര്യം അറിയോ, നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലാണ് നമ്മൾ ഏറ്റവും കുറച്ച് പോകുന്നത്, അല്ലെങ്കിൽ അടുപ്പക്കാരുടെ അടുത്ത് അല്ലെ. ഇപ്പൊ എല്ലാവരും ആൾക്കാരും ഒരു അവധി കിട്ടിയ ടൂർ പോവാ, വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക്. മഞ്ഞുണ്ടോ മഴയുണ്ടോ എന്നൊക്കെ തിരക്കിയാണ് ആളുകൾ പോകുന്നത് അല്ലേ, മലയുണ്ടോ എന്നൊക്കെ. ബന്ധുക്കളെ വീട്ടിലൊന്നും പോറേയില്ല, കാരണം നമ്മൾ വല്ലപ്പോഴും വല്ല കല്യാണത്തിനോ ഒക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ കുഞ്ഞമ്മേരം മോനാണോ വല്യമ്മേരം മോളാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ അല്ലേ? ശരിയല്ലേ? എനിക്കങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. എന്റെ ബന്ധത്തിലുള്ള പലരെയും എനിക്കറിഞ്ഞൂടാ, കാരണം കല്യാണത്തിന് വരുമ്പോൾ അവർ ഓരോരുത്തർ പറയുന്നതാണ്, ഇത് അറിഞ്ഞൂടെ നിന്റെ അനിയത്തിയാടാ എന്നൊക്കെ പറയുമ്പോഴാണ്, ആ അനിയത്തിയാണല്ലേ, ശരി. കാരണം ഞാനും ഈ തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണിത് ഞാൻ പറഞ്ഞത്.
1: എല്ലാ വിശേഷങ്ങൾക്കും ഞങ്ങള് ബന്ധുക്കളെല്ലാം കൂടി ഒത്തുകൂടാറുണ്ട്.
0: ആ, കൊള്ളാം കൊള്ളാം, അത് നല്ലതാണ്. അത് അങ്ങനെ അതൊരു നമ്മുടെ പഴയ ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിലും ഉത്സവ സമയത്തെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ടല്ലോ.
1: അതെ,
0: അത് അടിപൊളിയാണ്. എവിടെ പഠിക്കുന്നേ ആരതി?
1: ഞാൻ എനിക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല, തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിലാണ്.
0: പേരുകട?
1: അതെ,
0: എനിക്കറിയാം ആ സ്ഥലം, എനിക്കറിയാം. ഞാൻ കവിടിയാറില്ല. ഫസ്റ്റ് ഇയർ കേറാൻ പോകുന്നേ ഉള്ളു അല്ലേ?
1: അതെ അതെ, അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ.
0: അടുത്തേ ഉള്ളൂ. എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്?
1: ഡേറ്റ് ആയിട്ടില്ല, ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ. പാട്ട് നാടകം അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ?
1: പാട്ട് നാടകമൊന്നും ഇല്ല, എന്നാലും നല്ലൊരു കലാസ്വാദകയാണ്.
0: അത് ശരി. ഇപ്പൊ അടുത്ത കാലത്ത് ഏത് സിനിമ കണ്ടത് ആരതി?
1: ബാലൻ.
0: അടിപൊളി സിനിമയല്ലേ അത്?
1: അതെ, മൊത്തത്തിൽ കുറച്ച് നാൾ ഇറങ്ങിയ സിനിമകളിൽ നിന്ന്
0: ഒരു വ്യത്യസ്ത വ്യത്യസ്തമായ സിനിമയാണ്. നമുക്കൊരു ഇമോഷണൽ ടച്ച് തരുന്ന ഒരു സിനിമയാണ്. ചിദംബരം ആണ് അതിന്റെ സംവിധായകൻ. വ്യത്യസ്തങ്ങളായ സിനിമ എടുത്ത ഒരാളാ പുള്ളി. കൊള്ളാം. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി.
0: ആരതിക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ആകാശദീപം എന്നും ഇടിയുമെന്ന ഗാനം, ആ
0: പാട്ടാണ്. ആ സിനിമ
1: സിനിമയുടെ പേര് എനിക്കറിയില്ല.
0: നല്ല, എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു സിനിമ. അതിന്റെ സംവിധായകന്റെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, TK രാജീവ് കുമാർ. ഷണക്കത്ത് എന്നാണ് ആ സിനിമ പേര്. ഷണക്കത്ത് അല്ലേ? ഷണക്കത്ത് എന്ന സിനിമയല്ലേ അന്നത്തെ കാലത്തെ പുതിയ രണ്ടുപേരെ അഭിനയിച്ച സിനിമയല്ലേ? ആ, ഷണക്കത്തിലെ പാട്ടാണ് ആരതിക്ക് വേണ്ടത്. താങ്ക് യു ആരതി വിളിച്ചതിന്, സംസാരിച്ചതിന്.
1: താങ്ക് യു.
0: ശരി.

ആകാശവാണി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുകയാണ്. ഇത് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കണം, സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം നമ്മൾ സന്തോഷിക്കണം. അതുകൊണ്ട് ഈ ഓണം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്.

ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് August 1 to September 30 ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
5: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ.
6: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
7: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
6: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 to September 5 ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
8: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
8: മൈ ജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക.

0: ഓഫർ ഒക്ടോബർ 31 വരെ.
1: ചേട്ടാ മൈജിയിലേക്ക് വിടാ,
2: ഓണർ ഷോപ്പിംഗോ?
1: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളാ മനസ്സിലാ കേറി.
2: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
3: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
5: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൌഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
4: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
6: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ NHM സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അടിയന്തര ചികിത്സ എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
2: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-നും 44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ്, വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റൊമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം, നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ തകരാറുകൾ, ഹാർട്ടിന്റെ താളമെടുപ്പിലെ വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണം.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന്

0: പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനർ ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ളൊരു സാധ്യതയാണ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിന്റെ കുഴച്ചിൽ രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിന്റെ കാഴ്ചമങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകാം. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണത്. അപ്പൊ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കൊള്ളുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പോൾ ഈ രക്തക്കൊള്ളുകൾക്കുള്ളിൽ അന്യൂറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കൊള്ളിൻ്റെ ഭിത്തി വീക്കാവുമ്പോൾ അന്യൂറിസം ഉണ്ടാകും. ഈ അന്യൂറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും. അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിന്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിന്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മാഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മൾ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, ഏറ്റൊരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം BFAST എന്ന് പറയും. BE അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോകും. അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. E for Eyes, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. F for Face, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. A for Arm, കൈ നേരെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. S for Speech, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ T for Time, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു CT സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കെട്ടപ്പ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കെട്ട അലിയിപ്പിക്കാനുള്ള ത്രോംബലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പോൾ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകാം, ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പം ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന്, കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജ് ആണ്. അപ്പം എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോൾ ഉണ്ടോ, അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, അല്ലെങ്കിൽ ബി പി ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്തു നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച് നമ്മുടെ ഹൃദയം ക്രമം തെറ്റി പടപടേ എന്നിങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചു നേരം കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാകും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിൻ്റെ റിതം ഹാർട്ട് ബീറ്റിന് വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നൊന്ന്, നമുക്ക് വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ അന്യൂറിസംസ് വന്ന് രക്തക്കുഴലിലെ അന്യൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിങ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അന്യൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്ത് നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിൻ്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സ ഉണ്ട്, അത് പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപേഷണൽ തെറാപ്പി അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിൻ്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിളായി കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി, നമുക്ക് മാക്സിമം ഇമ്പ്രൂവ്മെൻ്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യണം.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിൻ്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശാ വർക്കേഴ്സിൻ്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പോൾ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പൊ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതി.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർ പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്നേഹസാന്ദ്രമായ സ്വാഗതം.

0: ഇപ്പോൾ മുതൽ 5 മണിവരെ ഈ സംഗീത വിരുന്നിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുവാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, മറ്റൊരു നമ്പർ 9494556321, ഒരു നമ്പർ കൂടി 9494596321. കാതലൊരു പാട്ടിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. കാതലൊരു പാട്ടിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
0: ലക്ഷ്മി, എവിടുന്ന ലക്ഷ്മി വിളിക്കുന്നത്? നെയ്യാറ്റിൻകര. ഓണമൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നോ? തിരുവോണത്തിന് എത്ര കൂട്ടം പായസമൊക്കെ ഉണ്ടാക്കി?
1: രണ്ടൈറ്റം.
0: ഏത് പായസം ഏറ്റവും കൂടുതൽ ഇഷ്ടം? പാൽപായസം. ബോളി ഉണ്ടായിരുന്നോ? നമ്മുടെ തിരുവനന്തപുരംകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ബോളി, അല്ലെ? സദ്യയിലെ ഏറ്റവും നമ്മൾ അവിഭാജ്യ ഘടകം എന്നൊക്കെ പറയുന്ന പോലെ ബോളി അല്ലെ. നമുക്ക് ഇഞ്ചിക്കറി, ഇഞ്ചിക്കറിയാണ് തൊടുപുറകളിൽ ഏറ്റവും പ്രസിദ്ധമെങ്കിൽ പായസം ഒഴിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബോളി വേണമല്ലോ. അപ്പൊ രണ്ടു കൂട്ടം പായസം ഒക്കെ അടിപൊളിയാക്കി മാവയിലും മണ്ണിനെയൊക്കെ വരവേറ്റു അല്ലേ. ആ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ലക്ഷ്മിയുടെ? ഹസ്ബൻഡ് എന്തിന്ന് വർക്ക് ചെയ്യുന്നോ? ശരി. ഓണക്കാലത്ത് ഒരുപാട് ജോലിയൊക്കെ കിട്ടിയോ? മകള് പഠിക്കുകയാണല്ലേ? ടി ടി സിക്ക് പഠിക്കുകയാണ്. അപ്പൊ ഭാവിയിലെ ടീച്ചറാണ് വീട്ടിലുള്ളത്. ലക്ഷ്മി വർക്ക് ചെയ്യുന്നുണ്ടോ വീട്ടമ്മയാണോ? വീട്ടമ്മ. പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: ആറുമണിക്ക്.
0: എന്ത് ചോദ്യം അല്ലേ. നമസ്തേ അനന്തപുരി മുതൽ കേൾക്കും. നമസ്തേ അനന്തപുരിയിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണ്? ഓരോ കാര്യങ്ങൾ പറയുന്ന കേൾക്കാൻ നല്ല സുഖമാണല്ലേ. പ്രത്യേകിച്ച് രാവിലെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു നൈർമല്യം ഒക്കെ തോന്നും അല്ലേ. ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ട ലക്ഷ്മിക്ക്? അതിൽ പി ജയചന്ദ്രൻ പാടിയതുകൊണ്ട് സുജാത പാടിയതുകൊണ്ട് ഏത് പാട്ടാ വേണ്ടേ? ആര് പാടിയതാ? ശരി, വരികൾ എഴുതിയത്, ഈ പാട്ടിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം വിദ്യാസാഗറുമാണ്. അപ്പോ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി കേട്ടാലോ?
1: ഓക്കേ, താങ്ക് യു.
0: വിളിച്ചത് സന്തോഷം.

0: ഏവർക്കും താലം ജുവലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
1: താലം ജുവലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ധാരാ വിളിക്കുന്നേ?
8: ഞാൻ പുതിയ ലളിതാംബിക.
7: ലളിതാംബിക, നല്ല പേരാണല്ലോ.

0: ലളിതാംബിക എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു പ്രസിദ്ധിയായിട്ടുള്ള ആളുണ്ട്, അറിയാലോ അല്ലേ?
1: ലളിതാംബിക അന്തർജ്ജനം.
0: അതെ അതെ. എന്ത് ചെയ്യുന്നു ലളിതാംബിക?
1: വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. വലിയൊരു ജോലിയാണ് വീട്ടമ്മ എന്ന് പറയുമ്പോൾ അല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: മക്കളും മക്കളുടെ അച്ഛനും.
0: ശരി. എങ്ങനെ, നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളാണോ?
1: ആ, കേൾക്കുന്ന ആളാണ്.
0: ഓണമൊക്കെ എങ്ങനെയിരുന്നു? ഇപ്പൊ ഓണക്കാലം ആയതുകൊണ്ട് ഓണവിശേഷങ്ങൾ പറയാനായിരിക്കും എല്ലാവർക്കും താല്പര്യം അല്ലേ.
1: അതെ.
0: ആ, ഓണമൊക്കെ നന്നായിരുന്നോ?
1: ആ, നന്നായിരുന്നു.
0: ശരി. ഇന്ന് ഏത് പാട്ടാ ലളിതാംബികയ്ക്ക് കേൾക്കേണ്ടത്?
1: അവിടുന്ന് ഇഷ്ടമുള്ളൊരു പാട്ടിടാ.
0: ഇഷ്ടമുള്ളൊരു പാട്ട്. ശരി. അപ്പൊ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെ പ്രക്ഷേപണം ചെയ്യാം കേട്ടോ. എന്തൊക്കെ മറ്റ് വിശേഷങ്ങളൊക്കെ?
1: പ്രത്യേകിച്ച് എന്താ, എല്ലാം നല്ല വിഷയങ്ങളല്ലേ.
0: നല്ല വിശേഷങ്ങളാണ് അല്ലേ. മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ?
1: ആ, മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴയൊന്നും ഇല്ല, വെയില.
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, പഠിക്കുവാണോ?
1: മക്കള് ഒരാള് 8-ാം ക്ലാസ്സിലും ഒരാള് 7-ാം ക്ലാസ്സിലും. മോനും മോളും.
0: ശരി. മക്കളുടെ പേര്?
1: മോൻ കാശിനാഥ്, മോള് വിഷ്ണുപ്രിയ.
0: നല്ല ശബ്ദമാണല്ലോ. പാട്ട് പാടുന്ന ആളാണോ ലളിതാംബിക?
1: ഇല്ല.
0: ഒരു രണ്ടു വരി ഒരു ഓണപ്പാട്ടായാലോ?
1: ഇല്ല,
0: പാടില്ല. വാശിയാണ്. ശരി ശരി. പാട്ട് ആസ്വദിക്കുന്ന ആളാണല്ലേ. ശരി. ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാ കൊടുക്കുന്നത്, മേലേ വാരിത്യ മാലാഖക്കുട്ടികൾ എന്ന ചിത്രത്തില് യേശുദാസും ചിത്രയും പാടിയ പാട്ടാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമാണോ ആ പാട്ട്? കേട്ടിട്ടുണ്ടോ?
1: നല്ല പാട്ടാ.
0: ശരി. അപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാ മലയാളി പ്രേക്ഷകർക്കും.
0: എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലേ. നമ്മുടെ ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഈ ഗാനം സമർപ്പിക്കാം. അപ്പോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ലളിതാംബിക. തുടർന്നും തുടർന്നും നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുക, അഭിപ്രായമൊക്കെ അറിയിക്കുകയും വേണം കേട്ടോ.
1: തീർച്ചയായും.
0: താങ്ക് യു ഫോർ കോളിംഗ്. ബൈ.
1: ഓക്കെ. താങ്ക് യു.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
2: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
9: കാതലൊരു പാട്ടിലെ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ
10: ഹലോ, നമസ്കാരം.
9: ഓണാശംസകൾ. സതീഷ്, ഓണത്തിന്റെ ലഹരിയിലാണെന്ന് തോന്നുന്നല്ലോ സതീഷ്. ഓണമൊക്കെ എങ്ങനെയാണ്, നന്നായിട്ട് പോയോ?
10: ഓണം പോലെ കുഴപ്പമില്ല എന്നാ പറയാ. പക്ഷെ എനിക്കൊരു അതുകൊണ്ടാണ് ഞാനിപ്പോ അറ്റൻഡ് ചെയ്തത്. എനിക്കൊരു ആക്സിഡന്റ് ആയി, ചെറിയൊരു ഫ്രാക്ചർ ആയിട്ട് ഞാൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു.
9: ആണോ, കാലിനാണോ?
10: അതെ അതെ, കാലിനാണ്.
9: അത് ശരി, ഇപ്പൊ റെസ്റ്റിലാണ്.
10: റെസ്റ്റിലാണ്, അതുകൊണ്ടാണ് സ്ട്രൈക്ക് ചെയ്തത്.
9: എന്തായാലും പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ ഭേദമാവട്ടെ, കാലൊക്കെ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ.
10: അതെ,
9: ഇപ്പൊ കൂട്ടിന് അനന്തപുരി FM ആണോ ഉള്ളത്? പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടിരിക്കാം അല്ലേ?
10: ഞാൻ അങ്ങോട്ട് പറയാൻ
9: പോകുന്നു. എന്താ ചെയ്യുന്ന സതീഷ്?
10: ഞാൻ വിരമിച്ച സർക്കാർ ജീവനക്കാരൻ, കോടതിയിലെ ജോലിയായിരുന്നു.
9: ഓ ശരി, ഗുഡ് ഗുഡ്. വീട്ടിലാരൊക്കെയുള്ള?
10: വീട്ടില് വൈഫുണ്ട്. വൈഫ് നടമങ്ങാട് ദർശന സ്കൂളിലെ ടീച്ചറായിരുന്നു, അവർ റിട്ടയർ ചെയ്തു.
9: മക്കളൊക്കെ?
10: മോള് ഹോമിയോ ഡോക്ടറാണ്, കൊല്ലം ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. മോന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് TCS എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു.
9: അപ്പോ സ്വസ്ഥം, ഗൃഹഭരണം അല്ലേ?
10: കൊച്ചുമകൾ ഇഷ്ടായിട്ട്.
9: ഇഷ?
10: അതെ.
9: നൈസ് നെയിം. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
10: എനിക്ക് അംഗീകാരം എന്ന ചിത്രത്തില് ജാനകി അമ്മ പാടിയ, ജാനകി പാടിയ നീല ജലാശയ,
9: നല്ല പാട്ടാണ്. ബിച്ചു തിരുമല സാർ വരികൾ എഴുതി, ഏറ്റി ഉമ്മർ സംഗീതം പാടുന്ന ഗാനമാണ്. നമുക്ക് എപ്പോഴും അല്ലെ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഗാനങ്ങളിൽ ഒന്നാണ് എനിക്ക് ഈ ഗാനം പറയാം, നീല ജലാശയത്തിൽ.
10: പ്രത്യേകിച്ചും എനിക്ക് കെ രവീന്ദ്രനും ഏറ്റി ഉമ്മർ രണ്ടുപേരുടെ സംഗീതം എനിക്ക് ഭയങ്കര
9: ഇഷ്ടമാണ്. ശരി ശരി ശരി. പാടുന്ന ആളാണോ? ആസ്വദിക്കുന്ന ആളാണ് അല്ലേ? ശരി, അപ്പോ തിരുവോണമൊക്കെ സദ്യ കഴിച്ചു, ഇനി അടുത്ത സദ്യ എന്നാണ്? നാളെ ഉണ്ടോ? ശരി, അപ്പൊ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നല്ലൊരു ഓണക്കാലമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കപ്പോ ഈ ഗാനം കൂടി കേട്ടാലോ?
10: നന്ദിയുണ്ട്.
9: താങ്ക് യു ഫോർ കോളിംഗ്. SJ ജാനകിയുടെ സ്വരത്തിൽ നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ.
1: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണം, മാസോണം, സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
7: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
8: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, ഇതാരാ വിളിക്കുന്ന, പേര് പറയാമോ? ഹലോ ഹലോ ഹലോ ഹലോ
9: ഹലോ ഹലോ
8: ആ നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്?
9: എന്റെ പേര് ബിജു.
8: എവിടുന്നാ ബിജു വിളിക്കുന്നത്?
9: ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ്.
8: മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ?
9: ഒന്നര മാസത്തിന് മുമ്പ് വിളിക്കരുത്.

0: ശരി ശരി ശരി ശരി. എന്താ ചെയ്യുന്ന ബിജു?
1: ഇപ്പൊ ഇവിടെ നാട്ടിലുണ്ട്, പുറത്തായിരുന്നു.
0: പുറത്തായിരുന്നു. ഓണം, ഓണത്തോടനുബന്ധിച്ച് വന്നതാണോ?
1: അതെ, അല്ല, ഞാൻ ഇവിടെ ഇപ്പൊ കുറച്ചുണ്ട് നാട്ടിൽ, അവിടെ കഴിഞ്ഞു വന്നെ.
0: ശരി, ഇന്ന് ഏത് പാട്ടാ ബിജുവിന് കേൾക്കേണ്ടത്?
1: എനിക്ക് കേൾക്കേണ്ട തകര എന്ന ഫിലിമിലെ മൗനം എന്നുള്ള ഗാനം.
0: ദുഃഖപ്പാട്ടാണോ ഇഷ്ടം?
1: അല്ല, ജാനകിയമ്മയോടുള്ള
0: ഓണക്കാലമായിട്ട് ദുഃഖപ്പാട്ടിനോടാണ് കൂടുതൽ താല്പര്യം തോന്നുന്നു അല്ലേ?
1: എല്ലാരും നല്ല, എല്ലാരും ഓണപ്പാട്ടുകളല്ലേ, ഇന്നൊരു പാട്ട് പലരും ദുഃഖത്തിലുള്ളവരും ഉണ്ടാവുമല്ലോ.
0: അതെ അതെ അതെ അതെ. നമ്മുടെ ആകാശവാണി സ്ഥിരം കേൾക്കുന്ന ആളാണോ ബിജു?
1: രാവിലെ
0: ശരി, പരിപാടികളൊക്കെ ഇഷ്ടമാണോ?
1: നല്ല ഇഷ്ടമാണ്, എല്ലാം നല്ല പ്രോഗ്രാമുകളാണ്, എല്ലാം എല്ലാ വാർത്തകളും എല്ലാം
0: കേൾക്കാറുണ്ട്.
1: നമ്മള് റേഡിയോ വരുന്ന എല്ലാ കാര്യങ്ങളും അറിയാലോ.
0: അപ്പൊ ഇനി പുറത്തേക്ക് ഇനി പോകുന്നുണ്ടോ അതോ ഇവിടെ തന്നെ ജോലി നോക്കുന്നോ?
1: അല്ല, ഇനി പോകുന്നില്ല, ഇവിടെ
0: പോകുന്നില്ല. വീട്ടിൽ ആരൊക്കെയുള്ള ബിജുവിന്റെ?
1: വീട്ടില് ഭാര്യ ദീപ, പിന്നെ അമ്മ ഫാനുമതി, പിന്നെ മക്കള് ബിബിൻ.
0: ശരി, അപ്പൊ എല്ലാരോടും സ്നേഹാന്വേഷണം പറയുക, നല്ലൊരു ഓണക്കാലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയിരിക്കുന്നത്, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ജാനകി പാടിയത്, ചിത്രം തകര. ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, ബൈ.
1: എല്ലാവർക്കും ഓണാശംസകൾ.
0: ഓ, താങ്ക് യു സോ മച്ച്.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
6: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ വാമഗെ AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
7: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
6: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
8: ഹലോ.
9: ഹലോ.
8: കാതിലൊരു പാട്ടാണ്. ഇതാരാ വിളിക്കുന്നത്? പുന്നക്കാട് നിന്നും ബിന്ദു അല്ലേ?
9: അതെ.
8: സുഖമായിരിക്കുന്നു ബിന്ദു?
9: ആ സുഖമാണ്.
8: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണമായിട്ട്? ഞാനും സുഖമായിട്ടിരിക്കുന്നു.
9: ഓണമൊക്കെ ആഘോഷിച്ചു?
8: ഓണം ആഘോഷിച്ചു. ഓണം നമ്മുടെ എന്താ പറയാ, എപ്പോഴത്തെയും പോലെ തന്നെ ആഘോഷിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ?
9: കുഴപ്പമില്ല, നന്നായി പോയി.
8: എന്താ ചെയ്യുന്നത് ബിന്ദു, വർക്ക് ചെയ്യാണോ?
9: കൈത്തറിയിൽ ജോലി ചെയ്യാണ്.
8: കൈത്തറിയിൽ? ആ, നല്ല ജോലിയുണ്ടോ അവിടെ?
9: ഞാൻ വീട്ടിലാണ്.
8: ഞാൻ മാത്രം അവിടെ
9: വീട്ടിലിരുന്ന്.
8: അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ ആരെ, മക്കളൊക്കെ കൂടുവോ?
9: അവർക്ക് അറിയില്ല.
8: അറിയില്ല. മക്കളൊക്കെ എത്രയില്ല പഠിക്കുന്നത്?
9: മോൻ ജോലിക്ക് പോകുന്നുണ്ട്. മോളിപ്പം MSC എക്സാം കഴിഞ്ഞ് നിൽക്കുക.
8: കഴിഞ്ഞു നിൽക്കുന്നു. ശരി ശരി ശരി. ഏത് പാട്ടാ ബിന്ദുന് കേൾക്കേണ്ടേ? മഴവിൽ കൂടാരത്തില്. എല്ലാം നല്ല പാട്ടുകളാണ് അല്ല. ഏത് പാട്ടാ? മഞ്ഞിൽ മായും. ആ പാട്ട് കൊടുക്കട്ടെ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
9: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
8: എല്ലാവർക്കും വേണ്ടി. എങ്ങനെ, നമ്മുടെ അനന്തപുരി ഒക്കെ കേൾക്കാറുണ്ടോ? വീട്ടിലെ റേഡിയോ വെച്ച് വെക്കാറുണ്ടോ
9: ഇപ്പോഴും? രണ്ടെണ്ണമുണ്ട്.
8: രണ്ട് റേഡിയോ ഉണ്ട്. കിച്ചണിൽ ഒന്ന്, ജോലി ചെയ്യുന്നിടത്ത് ഒരെണ്ണം അല്ലേ? ശരി ശരി ശരി. അപ്പൊ ഏതാ ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ നമ്മുടെ അനന്തപുരി FM-ന്റെ?
9: എല്ലാം ഇഷ്ടമാണ്, അങ്ങനെ പ്രത്യേകിച്ചല്ല. എല്ലാം കേൾക്കാറുണ്ട്.
8: ഹലോ പ്രിയഗീതം, ഹലോ സന്ദേശഗാനം ഒക്കെ കേൾക്കാറുണ്ട്.
9: ഹലോ പ്രിയഗീതത്തിൽ വിളിക്കാറുണ്ട്, കിട്ടാറുണ്ട്.
8: ഓ ഐശ്വര്യ, അപ്പൊ ഭയങ്കര ലക്കിയാണ്.
9: ഈ പരിപാടിയില് ആദ്യമായിട്ടാണ് വിളിക്കുക.
8: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് കിട്ടിയതിൽ സന്തോഷം. എനിക്കും ബിന്ദുവിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
9: അതെ, സന്തോഷം.
8: അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് ചോദിച്ചു. താങ്ക് യു. ഈ പാട്ട് നമുക്ക് കേൾക്കാം ഒരുമിച്ച്. ഓക്കെ ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്.
5: മഞ്ഞിൽ മായും സായം കാലം നെഞ്ചിൽ

0: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: കാതിലൊരു പാട്ടിൽ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, ആ നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
6: ഇത് നെയ്യാറ്റിൻകര.
5: സിമി, ഇന്ന് വിളിക്കുന്നവരൊക്കെ നെയ്യാറ്റിൻകര ആ ഭാഗത്തു നിന്നാണല്ലോ വിളിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് ഗ്യാങ് ചേർന്ന് വിളിക്കുകയാണോ?
6: നമ്മള് പറഞ്ഞിട്ട് വിളിക്കാന്ന് വ്യാഴാഴ്ച വിളിക്കുന്ന എല്ലാരും ഓണപ്പരിപാടി കഴിഞ്ഞ് പോയപ്പോ
5: പറഞ്ഞിരുന്നു
6: തിരിഞ്ഞത്.
5: അത് ശരി.
6: അതെ,
5: അപ്പൊ ഈ കാതിലൊരു പാട്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ എല്ലാ വ്യാഴാഴ്ചയും?
6: അതെ അതെ അതെ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാ.
5: ആ ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ലൈവായിട്ട് കേൾക്കാമല്ലോ അല്ലേ?
6: ഓ ഓ,
5: സിമി എന്താ ചെയ്യുന്നത്?
6: ഞാൻ നെയ്ത്താണ്.
5: നെയ്ത്ത്? ആഹാഹാ, മുന്നേ വിളിച്ചിട്ടുണ്ടെന്ന്
6: തോന്നുന്നു
5: അല്ലേ? അപ്പൊ നിങ്ങൾ എത്ര പേരാ അവിടെ വർക്ക് ചെയ്യുന്നത്?
6: നമ്മള് 7 പേരുണ്ട്, 3-4 മാമന്മാരുണ്ട്.
5: ആ എല്ലാരും കൂടി ഓണം അടിച്ചു പൊളിച്ചോ?
6: അടിച്ചു പൊളിച്ചു, അടിച്ചു പൊളിച്ചു.
5: അത്തപ്പൂക്കളൊക്കെ ഇട്ടോ?
6: അത്തപ്പൂക്കളൊക്കെ ഇട്ട്,
5: ഊഞ്ഞാലിട്ടു,
6: ഊണുണ്ടായിരുന്നു,
5: സദ്യ കഴിച്ചു.
6: ഓ, സദ്യ കഴിച്ചു.
5: ആ അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ. നീ ഏത് പാട്ടാ സിമിക്ക് കേൾക്കേണ്ടേ?

0: എനിക്ക് നരൻ എന്ന സിനിമയില് പിന്നെ മുരുകന്റെ ഒരു പാട്ടുണ്ടല്ലോ, വേൽ
1: മുരുക എന്ന് പറയുന്ന പാട്ട്, ആ എം ജി ശ്രീകുമാറും കൂട്ടരും പാടിയ പാട്ടല്ലേ. നല്ലൊരു പാട്ടാണ് ഈ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണക്കാലത്ത് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാട്ടാണ്. കൈതപ്രത്തിന്റെ വരികളാണ്, ദീപക് ദേവിന്റെ സംഗീതവും.
0: ഓ അതെ അതെ, എന്റെ അമ്മയ്ക്ക് മുരുകനാണ് ഇഷ്ടം.
1: ആ
0: അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ശാന്തി എന്നാണ് അമ്മയുടെ പേര്. കൊല്ലത്ത് കടക്കൽ
1: കടക്കൽ
0: എന്ന് പറയും, കടക്കൽ.
1: അപ്പൊ കൊല്ലത്ത് കടക്കലിലുള്ള ശാന്തി അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഗാനം ഒരുമിച്ച് കേൾക്കാം. അപ്പോ എല്ലാവരോടും സ്നേഹാന്വേഷണം പറയണം, ഓണാശംസകളും അറിയിക്കണം കേട്ടോ.
0: അതെ അതെ, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. അപ്പൊ തുടർന്നും ആകാശവാണി പരിപാടികളൊക്കെ കേൾക്കുക, ഇതുപോലെ പങ്കെടുക്കുകയും വേണം. ഓക്കെ, പാട്ട് കേട്ടാലോ നമുക്ക്.
0: കേൾക്കാം കേൾക്കാം.
1: താങ്ക് യു ഫോർ കോളിംഗ്.
0: താങ്ക് യു.

0: ഹലോ ഹലോ, കാതിലൊരു
1: ഹലോ,
0: പാട്ടാണ്. ഇതാരാ വിളിക്കുന്നത്?
1: മടവൂരിന്ന് രാധ.
0: മടവൂരിന്ന് രാധ. എന്തുണ്ട്
1: അതെ,
0: രാധേ, നാട്ടിലെ വിശേഷങ്ങളൊക്കെ?
1: നാട്ടില് എങ്ങനെയൊക്കെ പോകുന്നു?
0: സന്തോഷമായിട്ടിരിക്കുന്നോ? ഓണമൊക്കെ എങ്ങനെയിരുന്നു?
1: ഓണമൊക്കെ ഒരുവിധമൊക്കെ കുഴപ്പമില്ലാതെ പോയി. മഴയൊക്കെ ഉണ്ടായിരുന്നു.
0: മഴയുടെ ഒരു ആലസ്യം ഉണ്ടായിരുന്നു അല്ലേ? ശരി, സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചോ? ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടേ?
1: മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ഞീര ധനിയേർത്തി എന്നുള്ള പാട്ട്.
0: ആ, നല്ല പാട്ട്. ധ്വനി എന്ന ചിത്രത്തിലെ പാട്ടാണ്. ആ, വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരിയും സംഗീതം നൗഷാദും. ഈ പാട്ട് എപ്പോഴും കേൾക്കുന്നതാണോ?
1: എനിക്ക് റേഡിയോ എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. പാട്ട് എപ്പോഴും 5 മണിക്ക് തുടങ്ങിയാൽ ഞാൻ തീരുന്നത് വരെ കേട്ടോണ്ടിരിക്കും.
0: ശരി, രാത്രി 11 മണി വരെയും കേൾക്കും അല്ലേ?
1: ഓ
0: ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ആ, രാധമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം അല്ലേ?
1: എനിക്ക് എന്റെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി.
0: ശരി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ.
1: ഓ

0: കാതിലൊരു പാട്ടിന്റെ അവസാനത്തെ കോളർ ആരാ നോക്കാം. ഹലോ,
1: ഹലോ സർ,
0: നമസ്കാരം. ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് സുബല.
0: സുബല, നല്ല പേര്. അധികം കേൾക്കാത്ത പേരാണല്ലോ സുബല. എവിടെ താമസിക്കുന്ന സുബല?
1: ശരിക്കും എന്റെ വീട് പുളിയറക്കണമായിരുന്നു സാർ. ഞങ്ങൾ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നെട്ടയത്തോട്ട് മാറി.
0: നെട്ടയം കാച്ചാണി അല്ലേ? ശരി ശരി ശരി. അപ്പോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഓണൊക്കെ നന്നായിരുന്നോ? ആഘോഷിച്ചു ഓണൊക്കെ? കുഴപ്പമില്ലാതെ ആഘോഷിച്ചു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ സാർ. മോനും മോളും, എന്റെ ഒരു മോള് നെടുമ്പങ്ങാടാണ്, അവൾ ഉച്ചക്ക് വന്നിട്ട് പോയി. മോള് എറണാകുളത്താണ്, വരാൻ പറ്റിയില്ല ഓണത്തിന്.
0: അപ്പൊ ഓണം ഒറ്റയ്ക്കാണോ ആഘോഷിച്ചത്?
1: ആഘോഷിക്കാനൊന്നും പറ്റില്ല, ഒറ്റയ്ക്കെന്തോന്ന്
0: ആഘോഷിക്കാൻ. എന്നാലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റിയല്ലോ. ശരി, ഏത് പാട്ടാ കേൾക്കേണ്ടത്? രാവിലെ മുതൽ രാത്രി ആവുന്നതുവരെ റേഡിയോ കേൾക്കും. നല്ല കാര്യം, ഒരുപാട് അറിവ് കിട്ടും നമുക്ക്. ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ന്യൂസ് വായിക്കുന്നത് കേൾക്കാൻ പറ്റും അല്ലേ?
1: റേഡിയോ.
0: അപ്പോ പുറത്തേക്ക് പോകുമ്പോ എങ്ങനെയാ കേൾക്കുക?
1: അല്ല, പുറത്തൊന്നും ഇറങ്ങിയ സാർ, ഞാൻ ജോലിക്ക് പോയി. അതാണ് കുറച്ച് ദിവസമായി വിളിച്ചിട്ട്. ഇന്ന് എനിക്ക് നിന്നുകൊണ്ടാണ് വിളിക്കാൻ പറ്റിയത്. ഈ സമയത്ത് വിളിക്കാൻ പറ്റൂല.
0: ഞാനൊരു
1: അമ്മയെ നോക്കാൻ പോകുന്നത്. അപ്പൊ 8 മണിക്ക് പോയാൽ എനിക്ക് 4 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ.
0: അപ്പൊ അവിടെ ഒരു റേഡിയോ വെച്ചേക്കണം. അപ്പൊ അമ്മയ്ക്കും പാട്ട് കേൾക്കാമല്ലോ.
1: പാട്ടുണ്ട്, പാട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ കേൾക്കും. പിന്നെ വിളിക്കാനുള്ള ചിലപ്പോ സൗകര്യം കിട്ടില്ല.
0: അതല്ലെങ്കിൽ നമുക്ക് ന്യൂസ് ഓൺ എയർ ആപ്പ് ഉണ്ട്, അതിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ബിബി മലയാളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ കേൾക്കാം.
1: റേഡിയോ അവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചിലപ്പോ അവരുടെ ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വരുമ്പോ നമുക്ക് എന്തായാലും വിളിച്ചോണ്ടിരിക്കാനുള്ള
0: സമയം കിട്ടില്ല. ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് സുബലക്ക്? പോകാതെ. ഓക്കെ ഓക്കെ, നല്ല പാട്ടാണ്. കുറച്ച് സങ്കടമുള്ള ഒരു നൊമ്പര ഉണർത്തുന്ന പാട്ടാണ്.
1: ചോദിച്ചിരുന്നു.
0: വെരി ഗുഡ്, വെരി ഗുഡ്. കൈതപ്രത്തിന്റെ വരികളാണ്, മോഹൻചിത്താരയുടെ സംഗീതം. അപ്പോൾ രാപ്പകൽ എന്ന ഈ ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം. ഇനി 3 മിനിറ്റ് നമുക്ക് കഷ്ടി കിട്ടുള്ളൂ. ഏതായാലും അവസാനത്തെ കോളറാണ് സുബല. വിളിച്ചിൽ ഒരുപാട് സന്തോഷം, എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കേട്ടോ.
1: സന്തോഷമായിട്ടിരിക്കും.
0: താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, ബൈ.
1: ശരി, ബൈ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ തത്സമയ ഗാനവിരുന്ന് കേട്ടുകൊണ്ടിരുന്ന ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇനി സായാഹ്ന പരിപാടികളുമായി കൂടെ ചേരും ബിജ കുമാരസ്വാമി.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1000-ലധികം പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം ശക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. 21-ാം നൂറ്റാണ്ടിന് ഉതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക പരിസ്ഥിതി കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൂഡല്ലൂർ മണ്ഡലത്തിൽ ഇന്നും നാളെയും പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ

കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ഇലവിഴ പൂഞ്ചിറയിലേക്കുള്ള വിനോദയാത്രയ്ക്കിടെ പഴുത്തേടം വെള്ളച്ചാട്ടത്തിന് സമീപം വാഹനം കത്തിനശിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ആറന്മുളയിൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്ത് ഉള്ളത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലേറ്റത്തിന് സാധ്യതയുണ്ട്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
3: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.

0: പിന്നും വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പുട്നിക് ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1,00,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഇവിടെ ഭഗവതി എവിടെയുള്ളത്?
7: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
6: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
7: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ, എല്ലായിടത്തും ഉണ്ട്.
6: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
8: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ.
9: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
10: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
9: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 മുതൽ September 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
11: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മോഹൻലാലും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം എ ഓട്ടോ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: great tragedies. Therefore, if an effect of war is to be produced, the dramatist must devise a new way. Knocking at the gate. Shut up!
1: ശേക്സ്പിയർ സാറേ, മാക്ബെത്ത് നാണിച്ചു പോകും.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
11: MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഭിമന്യു. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ
4: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
5: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
6: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
5: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
7: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
6: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ.

0: തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.
5: ഫോൺ നമ്പർ ഞാൻ പറയാം, ഞാൻ പറയാം.
3: എന്നാ പറയേ?
5: 90 72 503 503.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
7: ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
8: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
7: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
9: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
7: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: അൽ അമാനയിൽ ചെന്നോണം,
11: സമ്മാനം കൊണ്ടോണം. അൽ അമാന 7th anniversary ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
12: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
11: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
13: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
14: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
13: 45 ദിവസം?
14: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
15: റെമി ടോമയും ശങ്കർ മഹാദേവനും പാടിയ ഗാനമാണ് ചിത്രം അവതാരം. കൈതപ്രത്തിന്റെ വരികൾ ദീപക് ദേവിന്റെ സംഗീതം.

0: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ, പൊളിക്കോ?
0: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
6: ഏവർക്കും താലം ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.
7: താലം ജ്വല്ലേഴ്സ്, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
0: എന്തു പറ്റി തമ്പുരാനെ?
4: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
0: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
4: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
0: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
4: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷമേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
3: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
5: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
6: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
7: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
6: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
8: BMW, സ്കൂട്ടറ്, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
9: ചേട്ടാ, ചായ എടുക്കട്ടെ?
8: ആ, ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
9: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
8: അപ്പോ കാത്തിരിപ്പില്ലേ?
9: ഇല്ല.
10: മൈജി ഓണം, മാസോണം, സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
11: ഇനി കാർത്തികും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഓർഡിനറി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് നായർ, സംഗീതം വിദ്യാസാഗറിന്റേത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല,
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണാഘോഷത്തിന്റെ ആരവങ്ങൾക്ക് എവിടെയും കുറവില്ല. ഉത്രാടപ്പാച്ചിലിൽ തുടങ്ങി തിരുവോണ സദ്യ കഴിഞ്ഞ് ആർപ്പ് വിളികളും പാട്ടും കളികളുമായി എങ്ങും ഒത്തുകൂടലാണ്

0: നാട്ടിലാണെങ്കിൽ അസോസിയേഷനുകളിൽ വിവിധ തരം പരിപാടികളാണ്. ക്ലബ്ബുകൾ കൈയടക്കിയ യുവാക്കൾ ആഘോഷ തിമിർപ്പിലാണ്. ഈ ആഘോഷ ദിനത്തിൽ നമുക്കും ഒന്ന് ചുറ്റിക്കാണാം. ഇപ്പോൾ നാം ഉള്ളത് നെയ്യാറ്റിൻകര വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ്. വനിതകളും പുരുഷന്മാരും കുട്ടികളും വിവിധ പരിപാടികൾക്കായി തയ്യാറെടുക്കുകയാണ്. വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ കെ സനൽകുമാരൻ നായർ.
1: ഞങ്ങളുടെ ഈ PTP നഗർ റെസിഡൻസ് അസോസിയേഷൻ 2004 രജിസ്റ്റർ ചെയ്ത് ഒരു കുടുംബ ഐക്യ കൂട്ടായ്മയായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഓരോ വർഷവും ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾക്കായിട്ട് പലതരം പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു കുടുംബ സംഗമവും ഓണാഘോഷവും ഒന്നിച്ചാണ് നടത്തുന്നത്. ഈ റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടികൾക്കായിട്ടുള്ള കലാ കായിക മത്സരങ്ങൾ, വനിതകൾക്കായിട്ട് പ്രത്യേകം മത്സരങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ കലാമത്സരങ്ങളെന്ന് പറയുമ്പോൾ LKG UKG വിഭാഗക്കാർക്കുള്ള നഴ്സറി പാട്ട്, ആക്ഷൻ സോങ്, അവരുടെ കഥ പറച്ചില്, അത് കഴിഞ്ഞിട്ട് LP UP ഹൈസ്കൂൾ മുതിർന്നവർക്ക് പ്രത്യേകം ഉപന്യാസം, പ്രസംഗം, ലളിതഗാനം, പദ്യപാരായണം, നാടൻപാട്ട് എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓണനാളിൽ തന്നെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, മെമ്മറി ടെസ്റ്റുണ്ട്, സുന്ദരിക്ക് പൊട്ടുതൊടലെന്ന വളരെ ജനകീയവും ആകർഷകവുമായ ഒരു പരിപാടിയുണ്ട്. പിന്നെ എല്ലാവർക്കും LP UP ഹൈസ്കൂൾ മുതിർന്നവർക്കൊക്കെ നാരങ്ങ സ്പൂൺ, ബലൂൺ കപ്പ്, കസേര ചുറ്റല്, വാട്ടർ ബോൾ ബാലൻസിങ്, പിന്നെ LKG UKG കുട്ടികൾക്കായിട്ടുള്ള മിഠായി പെറുക്കല്, കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്ന ഒരു കുടുംബ സംഗമം കൂടിയാണ്. അപ്പോൾ ഇതിൽ മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വിശിഷ്ടമായിട്ട് എടുത്തു പറയേണ്ട ഒരു ചടങ്ങ് ഗുരുവന്ദനം എന്ന ചടങ്ങാണ്. അതായത് നമ്മുടെ റെസിഡൻസ് പരിധിയിൽ 80 വയസ്സ് കഴിഞ്ഞ ഗുരുജനങ്ങളെ ആൺ പെൺ ഭേദമില്ലാതെ ഞങ്ങൾ ബഹുമാനിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഈ കുടുംബസംഗമത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഡയസിലിരുത്തി അവരെ കാല് തൊട്ട് തൊഴുത് പൊന്നാട ചാർത്തി ദക്ഷിണ നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ്, വളരെയധികം ആകർഷകമായ ഒരു ചടങ്ങാണ്. അതിന് ഞങ്ങളുടെ റെസിഡൻസ് കൂട്ടായ്മയുടെ സംഘടനയായ ഫ്രാനിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ വന്നാണ് എല്ലാ വർഷവും ഇത് നടത്തുന്നത്. പിന്നെ നമ്മുടെ കുടുംബസംഗമത്തിൽ വെച്ച് നമ്മുടെ ഈ നാട്ടിനകത്തുള്ള മികച്ച ക്ഷീര കർഷകരെ ആദരിക്കുന്നുണ്ട്. അതായത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കർഷക ശ്രേഷ്ഠ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഓണാഘോഷത്തിലും കുടുംബസംഗമത്തിലും സന്തോഷമായിട്ട് പങ്കെടുക്കാൻ കഴിയും. പിന്നെ പറയേണ്ട ഒരു കാര്യം, കേരള തനിമയോടുകൂടിയ ഒരു അത്തപ്പൂക്കള മത്സരം ഞങ്ങൾ നടത്തുന്നുണ്ട്. കേരള തനിമയോടുകൂടിയ പുഷ്പങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഓണത്തപ്പനെയും മഹാബലിയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഓണ പൂക്കളമൊരുക്കി. ഒന്നാം സമ്മാനം ഇത്തവണ 1251 രൂപയാണ്. രണ്ടാം സമ്മാനം 1001, മൂന്നാം സമ്മാനം 751 രൂപയുമാണ് നമ്മുടെ മത്സര വിജയികൾക്ക് കൊടുക്കുന്ന സമ്മാനം. ഇങ്ങനെ വരുമ്പോൾ ക്രമേണ നിന്നുപോകുന്ന നാട്ടിൻപുറങ്ങളിലുള്ള ഓണപ്പൂക്കളവും ഓണപ്പൂവിളിയും ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരു ശ്രമത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെയും ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളതിൽ വിലയിരുത്തുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് പാരിതോഷികം നൽകുന്നതോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്കും, എത്ര പേര് SSLC എഴുതിയിട്ടുണ്ടോ ആ കുട്ടികളെയൊക്കെ വിളിച്ച് ആദരിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞ് അവരൊക്കെ പ്രോത്സാഹനം, ചെറിയതാണെങ്കിലും ഒരു ക്യാഷ് പ്രൈസൊക്കെ കൊടുത്ത് അവരുടെ രക്ഷകർത്താക്കളുടെയും നമ്മളെ നാട്ടുകാരുടെയും മുമ്പിലും ഒക്കെ വെച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി ഈ ചടങ്ങിനോടൊപ്പം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് +2. +2 ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു ടാബാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നൽകി വരുന്നത്. അപ്പോൾ ഈ ടാബ് നമുക്ക് സ്പോൺസർ ഐറ്റത്തിൽ കിട്ടും. 10,000-40,000 രൂപയ്ക്കുള്ള ഒരു ടാബാണ് +2 ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം വരും. എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങണം, നാട്ടുകാരുടെ യോഗത്തിൽ വെച്ച് എനിക്ക് ഈ സമ്മാനം വാങ്ങണം എന്നൊക്കെയുള്ള ഒരു ആരോഗ്യപരമായ മത്സരം കുട്ടികളുടെ ഇടയ്ക്ക് വരും. പിന്നെ നമ്മൾ ധാരാളം ചിരിക്കാനുള്ള പരിപാടികളും മത്സരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. വനിതകൾക്ക് മാത്രമായിട്ടുള്ള വടംവലിയുണ്ട്, പിന്നെ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലിയുണ്ട്, വെറുതെ ചിരിക്കാൻ വേണ്ടി മാത്രം. പിന്നെ കസേര ചുറ്റൽ, അപ്പോൾ എല്ലാവരും കൂടി ആർത്ത് കൂക്കി വിളിച്ച് ബഹളം വച്ച് നല്ല സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളെ ഈ നാട്ടിലുള്ള അബാലവൃദ്ധജനങ്ങൾ വന്നു ചേരും. പിന്നെ അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും ഞങ്ങൾ ഒരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ വർഷത്തെയും ലാഭവിഹിതത്തിൽ നിന്നും സിംഹഭാഗമെടുത്ത് ഈ അംഗങ്ങളായിട്ടുള്ള ഓരോ വീടിനും ഓരോ സമ്മാനം എന്നുള്ള നിലയ്ക്ക് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ഓണക്കിറ്റോ, അത് ആ വർഷം കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച്, ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളാണ് നൽകുന്നത്. ശരാശരി 400 രൂപ വില വരുന്ന പാത്രങ്ങൾ, ഉരുളികൾ, സ്റ്റീൽ പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങളൊക്കെയാണ് ഇത്തവണ കൊടുക്കുന്നത്. ഇത് ഒരു കുടത്തിനകത്ത് എല്ലാ വീട്ടുകാരുടെയും നമ്പർ എഴുതിയിട്ടിട്ട് സമ്മാനത്തിൻ്റെ സീരിയൽ നമ്പറും എഴുതിയിടും. അപ്പോൾ ഓരോ വീട്ടിലെയും ഒരാൾ വന്ന് ആ കുടത്തിനകത്ത് കൈയിട്ട് നമ്പർ എടുക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ 64-ാമത്തെ നമ്പറായിട്ടുള്ള പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ 64-ാമത്തെ സ്റ്റിക്കർ ഒട്ടിച്ച പ്രൈസ് ചെമ്പുക്കുടമായിരിക്കും ചിലപ്പോൾ, അത് അവർക്കെടുക്കാം. ഇങ്ങനെ അവരവരുടെ സമ്മാനം അവരവർ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു മത്സരം.
0: കുട്ടികളെല്ലാവരും തന്നെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ഉത്സാഹത്തിലും സന്തോഷത്തിലുമൊക്കെ ഓടി നടന്ന് ഓരോ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ട് വരുന്ന കുട്ടികളെ നമുക്കിനി പരിചയപ്പെട്ടാലോ. അമ്മുവിന്റെ പേരെന്താണ്?
2: എന്റെ പേര് അഭിനവ്.
0: അഭിനവ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഞാനിപ്പോ 9th സ്റ്റാൻഡേർഡ്.
0: ഇപ്പോ ഓണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഏത് ഐറ്റത്തിലാണ് അഭിനവ് പങ്കെടുത്തത്?
2: ഞാനിപ്പോ ലളിതാനത്തിലായിരുന്നു പങ്കെടുത്തത്. ഇപ്പൊ കഴിഞ്ഞു, ഞാൻ അടുത്തതിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
0: അടുത്ത ഏത് ഐറ്റമാണ്?
2: അടുത്തിനി പദ്യപാരായണം. അത് കഴിഞ്ഞ് ഇവിടെയുള്ള പരിപാടി എല്ലാത്തിലും പങ്കെടുക്കാനാണ് പ്ലാൻ. കലാമത്സരങ്ങൾ, അതിൽ പ്രസംഗം, ഉപന്യാസം, ലളിതഗാനം, പദ്യപാരായണം, നാടൻ പാട്ട്, കായിക മത്സരങ്ങൾ, എല്ലാം സ്പോർട്ടിലുള്ള മത്സരങ്ങളാണ്. പഴയ പോലത്തെ കളികളല്ല, എല്ലാം കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും, അതൊരു ടഫും കാണും. പക്ഷേ നമ്മളെല്ലാവരും കൂട്ടത്തോടെ മത്സരിക്കുമ്പോൾ അത് രസകരവുമാണ്, തമാശ നിറഞ്ഞതും. പക്ഷേ അതിൽ നിന്ന് തന്നെ കുറേ കുറേ കാര്യഗൗരവങ്ങൾ പഠിക്കാനും ഉണ്ടായിരിക്കും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂട്ടുകുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി തന്നെ ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കത് ആഘോഷിക്കുമ്പോൾ അതൊരു കൂട്ടായ്മ ഉത്സവം തന്നെയാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു ഫാമിലിയിൽ കൂടിപ്പോയാൽ 4-5 മെമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള 100 വീടുകളുള്ള അസോസിയേഷൻ അത് ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അത് നല്ല നല്ല ഓർമ്മകളായിരിക്കും നമുക്ക് തരുന്നത്. എന്റെ അറിവ് വെച്ച കാലം തൊട്ടേ ഇവിടെ റെസിഡൻസിൽ ഓണാഘോഷവും ഇതുപോലെ മത്സരങ്ങളും കുടുംബസംഗമവും ഉണ്ട്. ഞാൻ 1-ാം ക്ലാസ് തൊട്ട് ഇതിലെല്ലാം പങ്കെടുക്കുകയാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് സ്റ്റേജ് ഫിയർ മാറുന്നു. അപ്പം എന്നെ പോലുള്ള നിരവധി കുട്ടികളിവിടെ ഉണ്ട്. ഇവർക്ക് ഇതുപോലെ മത്സരിക്കുമ്പോൾ അവർ അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം അവർക്കത് ക്രേസ് ആയിട്ട് മാറും, തെറ്റായ വഴിയിലോട്ട് അവർ സഞ്ചരിക്കില്ല. ഈ ഒരു മാതൃകാപരമായ അസോസിയേഷനിലെ ഈ പരിപാടികൾ കണ്ടു വളരുന്ന ഓരോ കുട്ടിയും ഭാവിയിൽ തലമുറയുടെ നല്ല നല്ല വാഗ്ദാനങ്ങളായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇതിൽ നിന്നുള്ള മോട്ടിവ് നമുക്ക് അതാണ് കിട്ടുന്നത്.
0: അടുത്തൊരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്?
3: എന്റെ പേര് ശിവാനി മഹേഷ് എന്നാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, നെല്ലിമൂട് കോൺവെന്റിലാണ് പഠിക്കുന്നത്.
0: അപ്പൊ ശിവാനി, എന്തൊക്കെ മത്സരങ്ങളിലാണ് ഇതുവരെ പങ്കെടുത്തത്? ഇനി എന്തൊക്കെ മത്സരങ്ങളുണ്ട്?
3: ഞാൻ ഇതുവരെ പങ്കെടുത്തത് ക്യൂസ് പ്രോഗ്രാം, മെമ്മറി ടെസ്റ്റ്, ബോൾ ബാലൻസിങ്, ബലൂൺ കപ്പ്, ഇതിലൊക്കെയാണ് ഇതുവരെ പങ്കെടുത്തത്. ഇനി ധാരാളം ഗെയിംസ് ഉണ്ട്, കസേര ചുറ്റൽ, നാരങ്ങ സ്പൂൺ, സുന്ദരിക്ക് പൊട്ടുതൊള്ള, അങ്ങനെ കുറെ ഗെയിംസ് ഉണ്ട്.
0: എന്താണ് ഈ സ്പോർട്സ് ഐറ്റങ്ങളോടാണോ ശിവാനിക്ക് താല്പര്യം? ആർട്സ് കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുത്തില്ലേ?
3: സ്പോർട്സ് ആണ് കൂടുതൽ താല്പര്യം. നമ്മൾ അസോസിയേഷനിൽ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന പ്രോഗ്രാം, ഇപ്പൊ ആർട്സിലാണെങ്കിൽ എങ്ങനെ സ്പോർട്സിലാണെങ്കിൽ എങ്ങനെ, എല്ലാവരും എൻകറേജ് ചെയ്യുന്ന നല്ല നല്ല പ്രോഗ്രാംസ് ആണുള്ളത്. പെയിന്റിങ് പെൻസിൽ ഡ്രോയിങ് എല്ലാ വിഭാഗത്തിലും വന്നവർക്ക് എൻകറേജ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ കളിക്കാൻ പറ്റുന്ന ധാരാളം ഗെയിംസ് ഉണ്ട് ഇവിടെ.
0: അപ്പം ശിവാനിയും ശിവാനിയുടെ ഒരുപാട് കൂട്ടുകാരും ഒക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവിൽ ഈ മത്സരത്തെ കുറിച്ച് എന്താണ് ശിവാനിക്ക് പറയാനുള്ളത്?
3: ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ എല്ലാത്തിലും പങ്കെടുത്ത് പഴയൊരു കൂട്ടായ്മ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ഇതിലൂടെ റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത്.
0: ഇനി നമുക്ക് അദ്വൈത കമലിന്റെ ഒരു ലളിതഗാനം കൂടെ കേട്ടാലോ?

0: കുടുംബങ്ങളെ കോർത്തിണക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളിലും ഓണാഘോഷം അതിന്റെ പാരമ്യത്തിലാണ്. കലാകായിക മത്സരങ്ങളും പരമ്പരാഗത കളികളുമൊക്കെയായി ഓരോ പ്രദേശത്തെയും കുടുംബങ്ങൾ ഒന്നിക്കുന്നു. അങ്ങനെ ഓണം വ്യത്യസ്ത അനുഭൂതികൾ സമ്മാനിക്കുന്ന വൈകാരിക ഉത്സവം കൂടിയാകുന്നു. എത്ര ദൂരത്തിലാണെങ്കിലും എത്ര തിരക്കിലായാലും ഓണമായാൽ സ്വന്തം നാട്ടിലെത്തി ആഘോഷങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും പങ്കെടുക്കുക എന്നത് ഏറെ നിർബന്ധമാണ് ഓരോരുത്തർക്കും. കളിച്ച് രസിച്ച് യാത്രകളുമായി എല്ലാ വിഷമതകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ദിനങ്ങളെ കൂടുതൽ ശോഭയുള്ളതാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുകയാണ്. നാം ഈ കേട്ട പോലെ ആയിരക്കണക്കിന് അസോസിയേഷനുകളും ക്ലബ്ബുകളും സൗഹൃദ കൂട്ടായ്മകളും ഒത്തൊരുമിക്കുന്ന ഈ ഓണം മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. പൂക്കളങ്ങൾ തീർത്തും വിഭവങ്ങൾ വിളമ്പിയും ഓണക്കോടികൾ കൈമാറിയും സ്നേഹ സൗഹൃദങ്ങൾ പുതുക്കിയും നമുക്കും ഒന്നിക്കാം. വെൺപകൽ പി ടി പി നഗർ റെസിഡൻസ് അസോസിയേഷനിലെ ഓണാഘോഷ പരിപാടികളാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം ശനിയാഴ്ച മുതൽ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. 288 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ളതായും രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി പുരോഗമിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. ഗൂഡല്ലൂർ മണ്ഡലത്തിൽ ഇന്നും നാളെയും പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ഇലവിഴ പൂഞ്ചിറയിലേക്കുള്ള വിനോദയാത്രയ്ക്കിടെ പഴുത്തേടം വെള്ളച്ചാട്ടത്തിന് സമീപം വാഹനം കത്തിനശിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉത്രട്ടാതി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. വള്ളംകളി ഞായറാഴ്ച ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സമുദ്ര മത്സ്യഗവേഷണം, മത്സ്യബന്ധനം, സമുദ്രകൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിനായി സെയ്ഷൽസിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനം സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലേറ്റത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് പരമ്പരയിലെ 2-ആം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചിരുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി, ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധയിൽ അർജുൻ കൃഷ്ണ പാടിയ മലയാളം കൃതികൾ കേൾക്കാം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, സാഹിത പ്രമുഖ് അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന കവിത ആലാപനം ജി ശ്രീറാം, ഉദയഗീതം ഉദയ രാമചന്ദ്രൻ, കോഴിക്കോട് എം കെ പ്രശാന്ത് എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 123 ഭാഗം, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, മൂകാംബിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് രാജേഷ് ഏവൂർ, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില, ശേഷം സഞ്ചാരി തുടർന്ന് കേൾക്കാം, 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 മഴവില്ല്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് പണ്ട് പണ്ട്, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം, 6:50 വയലും വീടും, ഔഷധ സസ്യകൃഷിയുടെ മൂല്യവർദ്ധന സാധ്യതകൾ ഡോക്ടർ സിന്ധു പി വി സംസാരിക്കുന്നു, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മെഹഫിൽ, 9:30 സംഗീതസുധയിൽ ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ പാടിയ ശ്രീനാരായണ ഗുരു കൃതികൾ കേൾക്കാം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത്, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. പരിപാടി അറിയിപ്പ് കഴിഞ്ഞു, ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3 മില്ലിമീറ്റർ. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് 1 August to September 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: എന്താ ചേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
5: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
9: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
10: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ

0: ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും. പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
2: ഇവിടെ ഭഗവതി എവിടെയുള്ള?
3: അത് എല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
3: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: അടുത്ത ഗാനം പാടിയ യേശുദാസ് ആണ്. ചിത്രം അനന്തഭദ്രം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും എം ജി രാധാകൃഷ്ണന്റെ സംഗീതവും. Так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
2: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
1: MRT ന്ന് തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരൂ.
3: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാരയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് ദർശിച്ചതും.
4: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ.
5: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
6: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
5: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട്ട് ഷോറൂമുകളിൽ.
7: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
8: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
7: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ആദ്യം എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ആഭരണ ചാർത്ത്. ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
5: സന്ധ്യാഗീതത്തിൽ ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആദ്യത്തെ കഥ. ഗാനരചന വയലാർ, സംഗീതം എം കെ അർജുനൻ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.
1: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800 4

0: 2539939 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണി വരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
0: ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണി വരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി സി പി ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാ നദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
0: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16-ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് MLA മാരുടെ ആവശ്യപ്രകാരം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
0: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ രണ്ടാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. ഇനി വിജയ് യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജോസഫ്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജിന്റെ സംഗീതം.

രമേശ് നാരായണൻ സംഗീതം നൽകി. രമേശ് നാരായണനും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ആലിഫ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അസ്ലം കൊടുങ്ങല്ലൂരും അഹമ്മദ് ദഷ്ടിക്കുവായിട്ടും ചേർന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതെ നിങ്ങളുടെ സ്വകാര്യ ലോകത്തിലെ ഭംഗിയും ശക്തിയും തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെയും ആഗ്രഹങ്ങളെയും പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കുക. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു പ്രപഞ്ചം തന്നെയുണ്ടെന്നുള്ള ഈ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കും. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് ഈ പരിപാടിയിൽ തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചില്ലി, ഇതേക്കുറിച്ച് ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായുള്ള അഭിമുഖം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തോടും ജീവിത രീതിയോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിളയാണ് തെങ്ങ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങിന്റെ ഓരോ ഭാഗവും മനുഷ്യന് പ്രയോജനപ്പെടുന്നു. എന്നാൽ ഇത്രയേറെ പ്രാധാന്യമുള്ള തെങ്ങിനെ പലപ്പോഴും കീടബാധ ഗുരുതരമായി ബാധിക്കാറുണ്ട്. അത്തരത്തിൽ തെങ്ങിന്റെ ഒരു പ്രധാന ശത്രുവാണ് ചെമ്പൻ ചില്ലി. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കാം. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
3: ഡോക്ടർ സന്തോഷ്, പരിപാടിയിലേക്ക് സ്വാഗതം. സർ, ചെമ്പൻ ചില്ലി ഒരു പ്രധാന കീടമാണല്ലോ തെങ്ങിനെ ബാധിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കീടത്തിനെ കാണാനൊക്കെ?
4: ചെമ്പൻ ചില്ലി എന്ന് പറഞ്ഞാൽ തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളിലെ ഏറ്റവും മാരകമായ ഒരു കീടമാണ് ചെമ്പൻ ചില്ലി. ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ള വണ്ട് വിഭാഗത്തിൽപ്പെട്ട, നമ്മളതിനെ വീവിൾസ് എന്നാണ് പറയുന്നത്, റെഡ് പാം വീവിൾ. പക്ഷേ ഈ കാണുന്ന ഭംഗിയേക്കാൾ ഉപരി അത് നമ്മൾക്കുണ്ടാക്കുന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. അത് തെങ്ങിനെ ബാധിച്ചു കഴിഞ്ഞാൽ തെങ്ങിനെയും കൊണ്ടേ പോകും, തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും.
3: അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യ ലക്ഷണമൊക്കെ എങ്ങനെയായിരിക്കും?
4: ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞത്, സാധാരണഗതിയിൽ തെങ്ങിനെ മൂന്ന് രീതിയിലാണ് ബാധിക്കുന്നത്. അത് ചില സമയങ്ങളിൽ തെങ്ങിൻ്റെ മണ്ടഭാഗത്ത് ആക്രമിക്കും. അത് കൂടുതലും തൈത്തെങ്ങുകൾ, സാധാരണ തൈത്തെങ്ങ് എന്ന് പറയുമ്പോൾ 7 വർഷം വരെ പ്രായമുള്ള തൈത്തെങ്ങുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്രമണം കൂടുതലും കാണുന്നത് മണ്ടഭാഗങ്ങളിലായിരിക്കും. ചിലപ്പോൾ ചുവടഭാഗത്തും നമ്മൾ കാണാറുണ്ട്. നേരെ മറിച്ച് അതിന് മുകളിലുള്ള തെങ്ങുകളിലാണെന്നുണ്ടെങ്കിൽ മണ്ടഭാഗത്ത് ആക്രമണം വരാം, തടിഭാഗത്ത് വരാം, അതോടൊപ്പം തന്നെ ചുവടുഭാഗത്തും വരാം. എവിടെ ഇവൻ്റെ ആക്രമണം ഉണ്ടായാലും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് തെങ്ങിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ്. തെങ്ങ് മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ എവിടെയാണ് ആക്രമണം ഉള്ളത്, തടിഭാഗത്താണെങ്കിൽ അവിടെ വെച്ച് ഒടിഞ്ഞു പോകും, കാറ്റടിക്കുമ്പോഴൊക്കെ അവിടെ വെച്ച് ഒടിഞ്ഞു പോകാം, ചുവടുഭാഗത്താണെങ്കിൽ ചുവടോടുകൂടി മറിഞ്ഞു വീഴും, മണ്ടഭാഗത്താണെങ്കിൽ മണ്ടമറിയും. ഈ രീതിയിലാണ് ഇതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്.
3: അപ്പോൾ ആദ്യമായിട്ട് ഒരു കർഷകൻ ഇത് മനസ്സിലാക്കാൻ പറ്റുമോ, എൻ്റെ തെങ്ങിൽ ചെമ്പൻ ചില്ലി ആക്രമണം ആയിട്ടുണ്ട്?
4: മറ്റ് ജില്ലകളുടെ ആക്രമണം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആക്രമണം ആദ്യ ഘട്ടങ്ങളിൽ മനസ്സിലാക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഇതിൻ്റെ ആക്രമണം മണ്ടഭാഗത്താണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, തടിഭാഗത്താണെങ്കിൽ പിന്നെയും തിരിച്ചറിയാൻ എളുപ്പമാണ്. കാര്യം ചെറിയ വൃത്താകൃതിയിലുള്ള ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി ഇവനകത്ത് കയറിയിരുന്നാണ് തിന്നുന്നത്. ആ ദ്വാരങ്ങൾ വഴി തവിട്ട് നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് ഒഴുകി വരുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നുമില്ലെങ്കിൽ ദ്വാരങ്ങളെങ്കിലും കാണുവാൻ സാധിക്കും. അങ്ങനെ ദ്വാരങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അതിനുവേണ്ടുന്ന നിയന്ത്രണ മാർഗ്ഗങ്ങളിലേക്ക് പോകേണ്ടതാണ്. മണ്ടഭാഗത്താണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. സാധാരണ ആക്രമണം ഇത്തിരി രൂക്ഷമായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അതായത് നാമ്പ് ഭാഗത്തും നാമ്പ് ഭാഗത്തിന് ചുറ്റുമുള്ള മിഡ്വേൾ എന്ന് പറയുന്ന യെല്ലോയിങ് ഓലകൾ മഞ്ഞളിച്ച് തുടങ്ങും. ആ ഒരു മഞ്ഞളിപ്പ് വന്ന് ക്രൗൺ ഭാഗം എന്ന് പറയാം മണ്ഡഭാഗം ചെറുതായിട്ട് ചരിഞ്ഞു തുടങ്ങും. ഈ സമയത്താണ് നമ്മുടെ മണ്ഡഭാഗത്തുള്ള ആക്രമണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇത് അഡ്വാൻസ് ചെയ്യണ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓല മടലുകളിൽ നെടുകയുള്ള പൊട്ടലുകൾ കാണാൻ പറ്റും. ആ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് ചെമ്പൻ ജില്ലയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓല കവിളുകളിൽ ഓല മടലുകളിൽ അതിൻ്റെ കവിളുകളിൽ ഉള്ളിൽ ഇവൻ ഈ കൊക്കൂണുകൾ ഉണ്ടാക്കി, അതായത് നാരുകൾ കൊണ്ട് കൂട് കെട്ടി അതിനകത്ത് ഇരിക്കും. മടൽ ഭാഗത്ത് ഉൾഭാഗത്തുള്ള ദ്വാരങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ആക്രമണ ലക്ഷണങ്ങളാണ്. ചുവട് ഭാഗത്താണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനേ പറ്റുകയില്ല. ചില സമയത്ത് ഇതിൻ്റെ ഈ ചവച്ച് തുപ്പിയ ഭാഗങ്ങളൊക്കെ കുറച്ച് കൊക്കൂണൊക്കെ ചിലപ്പം വെളിയിലേക്ക് വരാം. അത് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. കാര്യം അകത്ത് കയറിയിരുന്നിട്ട് തിന്നുന്നത് കാരണം ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല മിക്കപ്പോഴും തെങ്ങിൻ്റെ ചുവട് എന്ന് പറയുന്നത് മറ്റ് നമ്മൾ ജൈവ അവശിഷ്ടങ്ങളിട്ട് മൂടി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മണ്ണുമായിട്ട് ബന്ധം വരുന്ന ഭാഗം എക്സ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ പുറത്തേക്ക് കാണണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓപ്പണിംഗ് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പാടാണ്.
3: ചുരുക്കം പറഞ്ഞാൽ ഇത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുള്ള
4: കുറച്ച്
3: ബുദ്ധിമുട്ടാണല്ലേ.
4: അപ്പം നമുക്കിതിൽ വേണ്ടെന്ന് വെച്ചാൽ നിരന്തരമായ നിരീക്ഷണമാണ്. നമ്മൾ തെങ്ങിൻ തോട്ടം, നല്ല തെങ്ങിൻ തോട്ടങ്ങൾ, നല്ലതല്ല ഏത് തോട്ടമായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. എല്ലാ തെങ്ങുകൾ നമ്മൾ വെറുതെ നടന്നു പോയാൽ പോരാ, ഓരോ തെങ്ങുകളെയും അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കി ചുവട് തൊട്ട് മുകൾ ഭാഗം വരെയും നമ്മൾ ഒന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളിലിപ്പോൾ തടിഭാഗത്തൊക്കെയാണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തടിയിൽ ചെവി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സൗണ്ട്, ഒരു വൈബ്രേഷൻ, ഒരു മൂളുന്നത് പോലെയുള്ള സൗണ്ടിങ് ഇങ്ങനെ നമുക്ക് ഇര കേൾക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാനാ താളുണ്ട്.
3: അപ്പൊ ഇത് പ്രധാനമായിട്ട് നമ്മുടെ തൈ തെങ്ങുകളെയാണോ ആക്രമിക്കുന്നത്, അതോ
4: ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് ഒരു 7 വർഷം വരെ പ്രായമുള്ള തെങ്ങുകളെയാണ്. അതിന് മുകളിലോട്ട് തെങ്ങുകളിലും ആക്രമണം വരും, പക്ഷേ തൈ തെങ്ങുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രിയം. അതിൽ തന്നെ ശങ്കരയിനം തെങ്ങുകളും അതുപോലെ തന്നെ ഈ ചെന്തെങ്ങ്, ചെന്തെങ്ങാണ് ഇവൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു 50 തൈയൊക്കെ വെച്ചാൽ ഒരു 10-20 എണ്ണം തിരിച്ച് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. നമ്മളതിന് വേണ്ടുന്ന സമയാസമയമുള്ള പരിചരണ മുറകൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെന്തെങ്ങ് നമുക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്.
3: അപ്പം നമ്മളിവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ തൽസ്ഥിതി എന്തുമാണ്? എല്ലാ സ്ഥലത്തും ഇത് കാണാറുണ്ടോ?
4: മിക്ക മേഖലയിലും ഇതിൻ്റെ ആക്രമണമുണ്ട്. നമുക്ക് ഇതിൻ്റെ ആക്രമണം വന്ന് സാധാരണഗതിയിലൊരു 10% വരെ ലോസ് എപ്പോഴും നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് 100% വരെയും ആകാം.
3: പിന്നെ ഇതിൻ്റെ മാനേജ്മെന്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയന്ത്രണ മാർഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം ഇടേണ്ടത്?
4: നമുക്ക് ഇതിൻ്റെ ചെമ്പൻ ജെല്ലിക്ക് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗം എന്ന് പറയുന്നതിനേക്കാളുപരി തെങ്ങിലെ കീടങ്ങളുടെ നിയന്ത്രണ മാർഗങ്ങൾ പറയുന്നതായിരിക്കും നമുക്ക്
3: സംയോജിതമായിട്ട്
4: ചെയ്യുന്ന പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീടത്തിന് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗം തെങ്ങിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല, ഓരോന്നിനും വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ സംയോജിത നിയന്ത്രണ മാർഗം

0: സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ആക്രമണം വരുന്നതിന് മുമ്പുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വരാതിരിക്കാനുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വന്നതിന് ശേഷമുള്ള നിയന്ത്രണ മാർഗങ്ങൾ. കൂടുതൽ ഈ ചെമ്പൻചില്ലയുടെ ആക്രമണം വരുന്നതിനൊരു പ്രധാന കാരണം, ഒന്ന്, മനുഷ്യനിർമ്മിത മുറിവുകൾ, തെങ്ങിൽ ഉണ്ടാക്കുന്ന മുറിവുകളാകാം, തെങ്ങിൽ കയറാൻ വേണ്ടി കൊത വെട്ടുന്നത് അല്ലെങ്കിൽ ഓല വെട്ടുമ്പോൾ തടിയോട് ചേർത്ത് വെച്ച് വെട്ടുന്നത്, ഇതൊക്കെ ഇതിനൊരു കാരണങ്ങളാണ്. പിന്നീട് കൊമ്പൻ ചില്ലിയുടെ ആക്രമണം, അതും ഈ ചെമ്പൻ ചില്ലിയുടെ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു പ്രധാന ഘടകമാണ്. കൊമ്പൻ ചില്ലി ഉണ്ടാക്കുന്ന മുറിവുകൾ വഴി ചെമ്പൻ ചില്ലി മുട്ടയിടുകയും അതുവഴി ഇതിൻ്റെ ആക്രമണം ഈ തെങ്ങിലേക്ക് വരികയും ചെയ്യും. കൊമ്പൻ ചില്ലി യഥാർത്ഥത്തിൽ വലിയ ദോഷം, ഓലകളൊക്കെ മുറിച്ച് കളയും, മണ്ടയത്തിലേക്ക് തിന്നുമെങ്കിലും തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ച് കളയത്തില്ല. അതുവഴി പക്ഷേ ഇവൻ കയറി തെങ്ങിനെ നശിപ്പിച്ച് കളയും. അതാണ് അതിൻ്റെ ഈ ചെമ്പൻ ചില്ലിയുടെ പ്രത്യേകത. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. ബഡ് റോട്ട്, മണ്ടച്ചീല് പോലെയുള്ള രോഗങ്ങൾ വന്നുണ്ടാക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ അഴുകൽ, ആ സമയത്ത് ഇവൻ ആ ഭാഗത്തൂടെ ലീഫ് ആക്സിൽ ഓലക്കൗളുകളിൽ കൂടെ കയറി ഓല ആ ഭാഗങ്ങളിൽ മുട്ടയിടുകയും അതുവഴി
1: ഇതെല്ലാം തമ്മിൽ
0: തമ്മിൽ പരസ്പര ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമാണ്. ഒന്ന്, മണ്ട നന്നായാൽ. രണ്ട്, മണ്ണ് നന്നായാൽ. മണ്ണ് നന്നായാൽ പകുതി നന്നായി, മണ്ട നന്നായാൽ മുഴുവൻ നന്നായി. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്രൗൺ ക്ലീനിങ് ആണ്, മണ്ട വൃത്തിയാക്കൽ. അത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസാണ്. 45 ദിവസം കൂടുമ്പോൾ നമ്മൾ തേങ്ങയിടാൻ കയറുന്ന ആളുകൾ മണ്ട വൃത്തിയാക്കുമായിരുന്നു. അതിപ്പോൾ ഇല്ല. അതൊരു പ്രധാന ഫാക്ടറാണ്. ഇപ്പം മണ്ട വൃത്തിയാക്കൽ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കീടങ്ങളെയും രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്തുവാൻ കഴിയും. പിന്നീട് നമുക്ക് കൊമ്പൻ ചില്ലിയുടെ ആക്രമണങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മണ്ട വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓലക്കൗളുകളിൽ തരി രൂപത്തിലുള്ള ഏതെങ്കിലും രാസകീടനാശിനി മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കൗളുകളിൽ നിക്ഷേപിക്കുന്നൊരു പ്രാക്ടീസ് ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ പാറ്റാ ഗുളിക, നാഫ്തലിൻ ബോൾസ് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കൗളുകളിൽ നമ്മൾ വെക്കാറുണ്ട്,
1: ചെല്ലികളെ ഒന്ന്
0: അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ വേപ്പിൻ കുരു പൊടിച്ചത് അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക്, ഇത് മണലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കൗളുകളിൽ വെക്കാം. അപ്പോൾ ഈ മരോട്ടി പിണ്ണാക്കിൻ്റെ പൊടി, ഇതൊക്കെ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജൈവ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് രാസമാർഗ്ഗങ്ങളും കൂടെ ഇത്തരത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഓലമടൽ വീതി ഇല്ലാത്ത തൈത്തെങ്ങുകൾ, വലിയ തെങ്ങുകളാകുമ്പോഴത്തേക്ക് ഓലമടൽ വീതി വരുമ്പോൾ നമുക്ക് നാമ്പോലൊക്കെ ഫില്ല് ചെയ്തൊക്കെ എളുപ്പമാണ്. അപ്പോൾ തര രൂപത്തിലുള്ള, തരി രൂപത്തിലുള്ള നമുക്ക് ഇതിന് കീടനാശിനികൾ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഓലമടൽ വീതിയില്ലാതെ വരുന്ന തൈത്തെങ്ങുകളിൽ നമുക്ക് ഇത് എളുപ്പമല്ല, ഈ ഒരു പ്രാക്ടീസ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ തന്നെ വേണ്ടി വരും. അത് നമ്മൾ കലക്കി നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ ഒഴിക്കുകയും അതോടൊപ്പം തന്നെ ചുവട്ടിൽ ആവശ്യം വന്നാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ചെമ്പൻ ചില്ലിയുടെ ആക്രമണത്തെ നമുക്ക് ഒരു 2 മാസത്തോളം പ്രതിരോധിക്കുവാൻ സാധിക്കും.
1: പിന്നെ ഈ കൊമ്പൻ ചെല്ലി നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് വള കുഴിയിലൊക്കെയാണ് ഇത് പെറ്റി പെരുകുന്നത്. അതേമാതിരി ചെമ്പൻ ചെല്ലിക്കും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഉചിത മാർഗ്ഗം?
0: ചെമ്പൻ ചെല്ലി മുട്ടയിടുന്നത് തെങ്ങിൽ തന്നെയാണ്. അതിൻ്റെ എവിടെയാണോ അതിൻ്റെ ഭക്ഷണം, അവിടെ തന്നെയാണ് അത് മുട്ട. ഞാൻ നേരത്തെ പറഞ്ഞു, കൊമ്പൻ ചെല്ലി ആക്രമിക്കുന്ന ഭാഗങ്ങളിൽ വന്ന് ഇവൻ മുട്ടയിടും. വലിയ തെങ്ങുകളിലാണെങ്കിൽ ലീഫ് ആക്സിൽ ഓലക്കൗളുകളിൽ വന്ന് മുട്ടയിടും. ചെറിയ തെങ്ങുകളിലാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ആ ഭാഗങ്ങൾ, ഏറ്റവും മൃദുവായ, ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ ആരോഗ്യമുള്ള തെങ്ങ് തൈയുടെ ഭാഗങ്ങളിൽ ഇവ മുട്ടയിടും. മുട്ടയിട്ടിട്ട് അവിടുന്ന് വിരിഞ്ഞു വരുന്ന ലാർവകൾ അല്ലെങ്കിൽ പുഴുക്കൾ ഏകദേശം മുട്ട 1-2-3 ദിവസം കൊണ്ട് വിരിയും. ഈ വിരിഞ്ഞു വരുന്ന ലാർവകൾ ഏകദേശം 60-75 ദിവസം ലാർവകളായിട്ട് തന്നെ ജീവിക്കും. അത് നേരെ അവനാണ് ഇതിൻ്റെ അകത്ത് ആക്രമണകാരി എന്ന് പറഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകളാണ്, പുഴുക്കളാണ്. ഇവൻ ടണലിങ് അതായത് തുരന്ന് അകത്തേക്ക് പോയി അകത്ത് മൊത്തം തിന്നും. ഇപ്പം ക്രൗൺ ഭാഗത്ത്, അതായത് മണ്ട ഭാഗത്താണ് ഇത് മുട്ടയിടുന്നതെങ്കിൽ ലീഫ് അതുവഴി അവൻ അകത്ത് പോയി കാബേജ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ ഗ്രോയിങ് പോയിന്റ് ഉണ്ട്, ബഡ് മുകുളം, ആ ഭാഗമാണ് അതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അവൻ അവിടെ പോയിരുന്ന് തിന്ന് മണ്ട മൊത്തം നശിപ്പിക്കും. അത് മണ്ട നശിക്കുന്നത് കാരണം പുതിയ നാമ്പ് വരുത്തതുമില്ല, അവിടെ വെച്ചത് മറിയുകയും ചെയ്യും.
1: പിന്നെ ഇതിൻ്റെ ഒരു ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവവിധിയിലെ നിയന്ത്രണ മാർഗങ്ങളുണ്ടോ?
0: ജൈവ നിയന്ത്രണ മാർഗങ്ങൾ, പ്രകൃതിയായുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നോർമലായിട്ട് ഇതിന് പരാദങ്ങളുണ്ട്, അതേപോലെ ഇരപിടിയന്മാരുണ്ട്, അങ്ങനെ ഉണ്ട്. എന്നിരുന്നാലും ഇതിനെ ബാധിക്കുന്നതിൽ നമുക്ക് മെറ്റാറൈസിയ അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള കുമ്മിളുകൾ വെച്ചിട്ട് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാം. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കണ പോലെ അത്ര എളുപ്പമല്ല ചെമ്പൻ ചെല്ലിയെ. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം. ഇവൻ എപ്പോഴും എൻ്റെ ആക്രമണം തെങ്ങിനുള്ളിലാണ്, ഇത് വന്നതിന് ശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കൊമ്പൻ ചെല്ലി എന്ന് പറഞ്ഞാൽ അത് മുട്ടയിടുന്നതും വളരുന്നതും എല്ലാം ചാണാക്കുഴിയിലാണ്. അവിടെ നമുക്ക് മരുന്ന് പ്രയോഗം എളുപ്പമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ തെങ്ങിനുള്ളിലായൊരു ഉള്ളിൽ വരുന്നത് കാരണം ഇതിലേക്ക് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ജൈവ നിയന്ത്രണകാരികളെ കൊണ്ട് വിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അരിവിനുള്ളിലാണ് ഇരിക്കുന്നത്.

0: കറക്റ്റ്.
1: അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ. അതേപോലെ അപ്പോൾ ഞാൻ നമ്മുടെ നിമാവിരകളുണ്ട്. ഈ നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡമോ പാത്തോജനിക് നിമാവിരകൾ, അതായത് ഷഡ്പഥ കീടങ്ങളെ കൊല്ലുവാൻ പ്രാപ്തിയുള്ള നിമാവിരകളുണ്ട്. വാഴയിലെ തടതുരപ്പനും മാണപ്പുഴുവിനൊക്കെ എഗെയിൻസ്റ്റായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ റെഡ് പാം വീവിളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തെങ്ങിന് നാശം വരുത്തിയിട്ടായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ പറയുന്നത്. ആ സമയത്ത് കൊണ്ട് ഇത് ഉപയോഗിച്ചാലും ഫുൾ കൺട്രോൾ വരണമെന്നുമില്ല, പക്ഷേ ആ സമയം കൊണ്ട് തെങ്ങ്
0: നശിച്ചു പോകാനുള്ള
1: ചാൻസ് ഉണ്ട്.
0: പിന്നെ സാർ പറഞ്ഞ മാതിരി കെമിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ രാസകീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതൊക്കെ കീടനാശിനികളാണ്?
1: നമുക്ക് രാസകീടനാശിനികൾ ആണ് ഇപ്പോൾ ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം. നമ്മൾ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ലീഫാക്സൽ ഫില്ലിങ്, ഒലക്കവിളുകളിൽ തരി രൂപത്തിലുള്ള കീടനാശിനികളോ അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾസ് ഇതൊക്കെ ഫില്ല് ചെയ്യണ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഇപ്പം നമുക്ക് ഫെർട്ടറ എന്ന് പറഞ്ഞ തരി രൂപത്തിലുള്ളൊരു കീടനാശിനി ഉണ്ട്, അല്ലെങ്കിൽ ഫിപ്രോണിൽ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ട്, കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കീട, ഇതൊക്കെ തരി രൂപത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി 20 ഗ്രാം ഒരു 200-250 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഒലക്കവിളുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഒരു മാർഗ്ഗം. പിന്നെ നമുക്ക് നാഫ്തലിൻ ബോൾസ് നാമ്പോലകളിൽ നിക്ഷേപിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറിയ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിൽ അതിൽ ദ്വാരങ്ങളിട്ടിട്ട് അടച്ച് കെട്ടിത്തൂക്കി ഒലക്കവിളുകളിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇത് നശിച്ചു പോകുന്നത്, ഇപ്പം മഴയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ മഴയൊക്കെ വന്നിട്ട് പോകുന്ന പ്രകൃതിയുടെ പ്രശ്നം കൊണ്ട് അതിൻ്റെ എഫക്റ്റ് കുറയുന്ന ഇത് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ സ്ലോയിൽ ഇത് റിലീസ് ചെയ്ത് അതിൻ്റെ സ്മെല്ല് റിലീസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കുറച്ച് കാലം കൂടെ അതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഞാൻ തൈത്തെങ്ങുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 7 വർഷം വരെയൊക്കെയുള്ള തെങ്ങുകൾ നമുക്ക് ഒരുവിധം ഉപയോഗിക്കാൻ പറ്റുന്ന ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഡാക്ലോപ്രിഡ് എന്ന് പറയുന്ന കീടനാശിനി, കോൺഫിഡോർ ടാറ്റാമിഡ എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്ന, അത് ഒരു 3 ml 5 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിൽ കലക്കി നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഒലക്കവിളുകളിൽ ഒഴിച്ച് നമുക്ക് ഈ കീടങ്ങളുടെ ആക്രമണത്തെ നിയന്ത്രിക്കാം. പിന്നെ ക്ലോർപൈറിഫോസ് എന്ന് പറഞ്ഞൊരു കീടനാശിനി കിട്ടും, അത് വാങ്ങി ഇതേപോലെ നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഒലക്കവിളിൽ ഒഴിക്കാം. തടിയിലാണെങ്കിൽ ദ്വാരങ്ങളിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം. ചുവടിലാണെങ്കിൽ ചുവട് ഭാഗത്ത് അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നിറച്ച് വേണം. നിറയ്ക്കുമ്പോൾ അവന്മാർ വെളിച്ചാടും, ചാടി അപ്പോൾ ആ രീതിയിൽ ഫില്ല് ചെയ്ത് വേണം അവനെ. ഏകദേശം നമുക്ക് ഒരു 1.5 ലിറ്റർ ഈ സൊല്യൂഷൻ വേണ്ടി വരും നമുക്ക് ഒരു തെങ്ങിലേക്ക് ഇതിങ്ങനെ നിറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒഴിക്കുവാനായിട്ട്. അടിയിലാണ് ഇതിൻ്റെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദ്വാരങ്ങൾ കാണുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേറൊരു ദ്വാരം ചരിച്ച് നമ്മളതിലേക്ക് ഉണ്ടാക്കി ഡ്രില്ല് ചെയ്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ തടിഭാഗത്തുള്ള എല്ലാത്തിനെയും നമുക്ക്, മണ്ടഭാഗത്താണെങ്കിൽ മണ്ടഭാഗം പൂർണ്ണമായും വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. അത് വെട്ടിക്കളയുക എന്നുള്ളതല്ല, ഒരിക്കലും വെട്ടരുത്. അതിന് പകരം അല്ലാണ്ട് ക്ലീൻ ചെയ്ത് ഓലക്കവിളുകളിലൊക്കെ ഇരിക്കുന്ന കൊക്കൂണുകൾ തോണ്ടിയെടുത്ത് കളഞ്ഞ് ആ ഭാഗത്ത് നമ്മൾ ദ്വാരം ഉണ്ടെങ്കിൽ അകത്തേക്ക് മരുന്നൊഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും മുറിവുണ്ടാക്കരുത്. നമ്മളായിട്ട് വെട്ടുകത്തി കൊണ്ട് വെട്ടി മുറിവുണ്ടാക്കി ഒരിക്കലും മരുന്നൊഴിക്കരുത്, അല്ലാണ്ട് മരുന്നൊഴിക്കുക.
0: അപ്പോൾ സാർ, ഇത് കീടം ബാധിച്ച ഒരു തെങ്ങുണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മളത് ഡിസ്പോസ് ചെയ്യണം, അത് വെട്ടിക്കളയാനേ ഒരു മാർഗ്ഗം ലാസ്റ്റിൽ നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പോൾ അതിനെ ഡിസ്പോസ് എങ്ങനെയാണ് ചെയ്യുന്നത്? എൻ്റെ അകത്ത് ഈ ചെല്ലുകൾ കാണുമല്ലോ.
1: സാധാരണ ഞാൻ പറഞ്ഞ പോലെ തുടക്ക സമയത്ത് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നശിപ്പിച്ച് കളയാം. നമ്മൾ ആദ്യം മരുന്ന് ചെയ്ത് രക്ഷപ്പെടുക എന്നുള്ളത് നോക്കുക. രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നൊഴിച്ചത് കൊണ്ട് എന്തായാലും അകത്തുള്ള ആൾക്കാരൊക്കെ ഏകദേശം ചത്തിട്ടുണ്ടോ, എന്നാലും ചില ആൾക്കാർ രക്ഷപ്പെടാം. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ നശിച്ച് തെങ്ങും അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളും ഇട്ടി മുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന മാർഗ്ഗം.
0: അതൊന്നും
1: പിന്നീട് അർത്ഥത്തിലേക്ക് പോയി എന്തായാലും ഇതിനുള്ളിൽ ഇതിൻ്റെ മുട്ട ഏതെങ്കിലും ദശകളുണ്ടാവും, മുട്ടയോ ലാർവയോ പ്യൂപ്പയോ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പിന്നീട് അർത്ഥത്തിലേക്ക് പോകാനുള്ള അവസരം നമ്മളതായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിയുന്നതും അങ്ങനെ ഒരു അവസ്ഥയിൽ നശിച്ച് നിൽക്കുന്ന തെങ്ങുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വെട്ടിമുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം. മറിയുമ്പം തന്നെ അടുത്ത തൊട്ടടുത്തുള്ള ആരോഗ്യമുള്ള തെങ്ങിലേക്ക് വൻ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാത്തിനും മരുന്ന് ചെയ്യണം ഒരേ സമയത്ത്. ഇതിന് മാത്രമല്ല മരുന്ന് ചെയ്യേണ്ടത്, ബാക്കിയുള്ള തൈത്തെങ്ങുകൾക്കെല്ലാം ലക്ഷണമില്ലാത്ത തെങ്ങിലും നമ്മൾ മരുന്ന് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ആ തോട്ടത്തിൽ സാധ്യമാകൂ. കാര്യം എന്തായാലും ഒരു തെങ്ങ് ഏകദേശം നശിച്ച് പോകാറായ സമയം ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഫുഡ് സോഴ്സ് വൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. ഇതിലെ കുറേ പൂർണ്ണ വളർച്ച എത്തിയ വണ്ടുകൾ നേരെ അങ്ങോട്ട് പോയി മുട്ടയിട്ടിട്ടുണ്ടാവും, പെൺവണ്ടുകൾ. അപ്പം അവിടെയെല്ലാം നമ്മൾ മരുന്ന് ചെയ്യേണ്ടി വരും.
0: ഇപ്പോൾ ഒരു ടോട്ടലായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലാഭം എന്തായാലും
1: കിട്ടില്ല. നശിച്ചു പോയ തെങ്ങ് മാത്രമല്ല ബാക്കിയുള്ളതും പോകും.
0: ഡോക്ടർ സന്തോഷ് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ ചെമ്പൻ ചെല്ലിയെക്കുറിച്ച് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്, കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി സർ.
1: താങ്ക് യു.
2: തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി. തിരുവനന്തപുരം ബാലരാമ

0: സംരക്ഷണം നേടാം.
1: എങ്ങനെ?
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. കുരുമുളകിന് രണ്ടാം ഗഡു വളം ചേർക്കാം. പൊതു ശുപാർശയനുസരിച്ച് ഒരു കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125 ഗ്രാം വീതം ചേർക്കാം. മൂന്നാം വർഷം മുതലാണ് ഈ അളവ്. ഒരു വർഷം പ്രായമായ കുടിക്ക് ഇതിൻ്റെ മൂന്നിലൊന്നും, രണ്ടു വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കാം. കുടിക്ക് ചുറ്റും 2.5 വ്യാസത്തിലെടുത്ത തടത്തിലാണ് വളം ചേർക്കേണ്ടത്. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൾ, ഇലപൊഴിച്ചൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഉത്തരം, വീട്ടുവളപ്പിലെ കോഴികളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഓർത്തിരിക്കേണ്ടത് ഇത്രമാത്രമാണ്: വൃത്തിയുള്ള കൂട്, ശുദ്ധമായ വെള്ളം, സമീകൃത തീറ്റ, കൃത്യമായ വാക്സിനേഷൻ, രോഗബാധിത പക്ഷികളെ വേർതിരിക്കൽ, രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയൽ. വീട്ടുവളപ്പിൽ കോഴികളെ വളർത്തുന്നത് മുട്ട, ഇറച്ചി എന്നിവ ലഭിക്കുന്നതിനൊപ്പം അധിക വരുമാനവും നൽകുന്ന നല്ലൊരു സംരംഭമാണ്. എന്നാൽ തുറസായ സാഹചര്യങ്ങളിൽ കോഴികളെ വളർത്തുന്നതിനാൽ വിവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. കോഴികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. കോഴിക്കൂട് എപ്പോഴും വൃത്തിയും വരണ്ടതുമായി സൂക്ഷിക്കണം. നനഞ്ഞതും മലിനമായതുമായ ലിറ്റർ രോഗാണുക്കൾ പെരുകാൻ ഇടയാക്കും. അതിനാൽ നനഞ്ഞ ലിറ്റർ യഥാസമയം നീക്കം ചെയ്ത് പകരം വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ വസ്തുക്കൾ ഉപയോഗിക്കണം. തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും ഇടയ്ക്കിടെ വൃത്തിയാക്കണം. കോഴികൾക്ക് എപ്പോഴും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുകയും വേണം. രോഗസ്രോതസ്സുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതും വളരെ പ്രധാനമാണ്. പുറത്തുനിന്നുള്ള കോഴികളെയും രോഗലക്ഷണങ്ങളുള്ള പക്ഷികളെയും സ്വന്തം കൂട്ടിലെ കോഴികളുമായി ഇടകലരാൻ അനുവദിക്കരുത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ശങ്കർ മഹാദേവൻ, അർജുൻ ശശി, സംഗീത് രാഹുൽ രാജ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഛോട്ടാ മുംബൈ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം രാഹുൽ രാജിൻ്റേത്.

ഇനി യുഗൻ ഇമ്മാനുവേലും സുചേത സതീഷും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആനന്ദ് ശ്രീപാല. ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം രഞ്ജിൻ രാജ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രജ. MD രാജേന്ദ്രന്റെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം.

അടുത്ത ഗാനം പാടിയത് നാരായണി ഗോപനും മിഥുൻ ജയരാജും ചേർന്നാണ്. ചിത്രം മിന്നൽ മുരളി. ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് മനു മഞ്ജിത്, സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാമീനം നൽകി ഡെപ്സി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആവേശം.

0: ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഇനി സച്ചിൻ വാര്യർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നേരം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രാജേഷ് മുരുകേശന്റെ സംഗീതം.

വിനീത് ശ്രീനിവാസനും രഞ്ജിത്തുണ്ണിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വെളിപാടിന്റെ പുസ്തകം. അനിൽ പനച്ചൂരാന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മഹാത്മാ അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും വിവിധ പരിപാടികൾ നടക്കും. തമിഴ്നാട്ടിലെ ഗൂഢലൂരിൽ ഇന്നും നാളെയും പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ, പരമ്പര ഇന്ത്യയ്ക്ക്. FM ന്യൂസ് ഹെഡ്ലൈൻസിനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ബൽറാമും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗ്രാമഫോൺ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: ബ്രോ, കാറ് ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: സുശീൻ ശ്യാമീനം നൽകി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ബാലൻ ദ ബോയ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അൻവർ അലി.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി എം ജി ശ്രീകുമാറും മനോയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പഞ്ചാബി ഹൌസ്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

വിഷ്ണു വിജയ്, അഭി അജയൻ, പുഷ്പവതി എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുലൈഖ മൻസിൽ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മൊഹസിൻ പെരേര, സംഗീതം വിഷ്ണു വിജയുടേതാണ്.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: കൈതപ്പുറത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം, യേശുദാസും മഞ്ജുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സോപാനം.

എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബ്രോഡാഡി. ഗാനത്തിന് വരികളെഴുതിയത് ലക്ഷ്മി ശ്രീകുമാർ, സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ശ്രേയ ഘോഷാൽ, യാസിൻ നിസാർ, ടിപ്പു എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കസിൻസ്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് അരുൺ മുരളീധരന്റെ സംഗീതം, ഹരിചരൺ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹാപ്പി വെഡിംഗ്.

അലക്സ്, എം ജയചന്ദ്രൻ, നിഖിൽ രാജ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മല്ലു സിംഗ്. ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ്റേത്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാർത്തിക്കും മേഘയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ടൂർണമെന്റ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ദീപക് ദേവിൻ്റേതും.

വിനീത് ശ്രീനിവാസനും ദേവുഖാൻ മംഗണിയാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസന്റെ വരികൾ, അമർ രാംനാഥിന്റെ സംഗീതം.

ഗോപിസുന്ദർ സംഗീതം നൽകി. ഗോപിസുന്ദറും മുഹമ്മദ് മക്ബൂൽ മൻസൂറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സലാല മൊബൈൽസ്. ആലംകോട് ലീലാകൃഷ്ണന്റെ വരികളാണ്

വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഹേഷിന്റെ പ്രതികാരം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ബിജുപാൽ.

വിനായക് ശശികുമാർ വരികൾ എഴുതി സുഷിൻ ശ്യാം ഈണം നൽകി. സുഷിൻ ശ്യാമും ഉണ്ണിമേനോനും പാടിയ ഗാനമാണ് കേട്ടത്, ചിത്രം ഭീഷ്മപർവം. ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കർണാടക സംഗീതശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം 1 മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് അർജുൻ ബി കൃഷ്ണ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കെ സി കേശവപിള്ള രചിച്ച വനജേക്ഷണ പാലയ എന്ന് തുടങ്ങുന്ന കൃതി, രാഗം കമാസ് ആദിതാളം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം തുടരും. വി കെ ഹരിനാരായണന്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.

നിശാസുരഭിയിൽ ഇനി വിജയേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എൽസമ്മ എന്ന ആൺകുട്ടി. ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാജാമണി.

ശ്രോതാക്കളെ, സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം നൽകിയിട്ടുള്ളത്. ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി. ഇപ്പോൾ സാഹിത്യ പ്രമുഖ് അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: പ്രയത്നേ സമഗേ കേജി ദേവസ്യു ഫലഭാഗിന ക്ഷീരോദമഥന ദേവൈരമൃതം പ്രാപിനാസുരേ ദൃഷ്ടാന്തകലികാശതകത്തിലെ വരികളാണ്. ഒരേ കാര്യസിദ്ധിക്കു വേണ്ടി അനേകം പേർ പ്രയത്നിച്ചാലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുന്നത് ചിലർക്കു മാത്രമായിരിക്കും. പാലാഴിമഥനത്തിന് ദേവാസുരന്മാർ തുല്യമായി അധ്വാനിച്ചു. ഒരുപക്ഷെ ദേവന്മാരെക്കാൾ ശക്തിയിൽ മികച്ചു നിൽക്കുന്ന അസുരന്മാരായിരിക്കാം അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിച്ചത്. പാമ്പിന്റെ പല്ലുകൊണ്ടുള്ള പ്രഹരമേൽക്കാതിരിക്കാൻ അവർ പരമാവധി പ്രയത്നിച്ചിരിക്കാം. എന്നാൽ പാലാഴിയിൽ നിന്നു ലഭിച്ച ദിവ്യവും മനോഹരങ്ങളുമായ വസ്തുക്കൾ അത്രയും തന്ത്രശാലി

0: ളായ ദേവന്മാർ തട്ടിയെടുത്തു. പാലാഴി കടഞ്ഞു കിട്ടുന്ന ശ്രേഷ്ഠമായ അമൃതിലൂടെ ലഭിക്കുന്ന അമരത്വത്തെയോർത്ത് അസുരന്മാർ അതെല്ലാം സഹിച്ചു. എന്നാൽ തുല്യമായി വീതിച്ചെടുക്കാമെന്ന് പ്രലോഭിപ്പിച്ച് കടഞ്ഞെടുത്ത അമൂല്യമായ അമൃതം ദേവന്മാർ കഴിക്കുന്നത് നോക്കി നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ മണ്ടന്മാരായ അസുരന്മാർക്ക് കഴിഞ്ഞുള്ളൂ. ശക്തിയും ബുദ്ധിയും കൂടി മത്സരിക്കുമ്പോൾ ജയം എപ്പോഴും ബുദ്ധിക്കായിരിക്കും എന്ന തത്വമാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടത്. വളരെ തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ പരസ്പരം കൈമാറുന്ന ഉറപ്പുകളിൽ പലപ്പോഴും കപടതയും കുടിലതയും മറഞ്ഞിരിക്കാം. കരാറിൽ ഏർപ്പെടുമ്പോൾ പറയുന്ന വാഗ്ദാനങ്ങൾ വളച്ചൊടിക്കപ്പെടാം. വരികൾക്കിടയിൽ വായിക്കാതെ പോകുന്ന പല അർത്ഥങ്ങളും കണ്ടേക്കാം. പരസ്പരം ചതിക്കപ്പെടാൻ കാരണമാകുന്ന ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. യഥാർത്ഥത്തിൽ അവിടെയാണ് വിജയത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. എതിരാളിക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് മറുഭാഗത്തിൻ്റെ വിജയം ഉറപ്പാകുന്നത്. ദുർഭാഗ്യം, ദുർവിധി, സമയദോഷം, ശ്രദ്ധക്കുറവ് എന്നിവയ്ക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ബുദ്ധിപരമായി പ്രയോഗിക്കുന്ന ഗൂഢതന്ത്രങ്ങൾക്കായിരിക്കും പലപ്പോഴും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ശക്തന്മാരായ തങ്ങളെ പരാജയപ്പെടുത്തി ഭീരുക്കളും ദുർബലന്മാരുമായ ദേവന്മാർക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന അസുരന്മാരുടെ അമിത വിശ്വാസമാണ് അവിടെ തകർക്കപ്പെട്ടത്. എല്ലായ്പ്പോഴും സ്വന്തം കായികബലത്തിൽ മാത്രം അഹങ്കരിച്ചു നടന്ന അസുരന്മാർക്ക് തന്ത്രശാലികളായ ദേവന്മാരുടെ ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ പലപ്പോഴും സമർത്ഥരെന്നു തോന്നുന്നവർ പരാജയപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട്. ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപുള്ള അവസാന അഭിമുഖങ്ങളിലാകും മിക്കവാറും പേരും പുറംതള്ളപ്പെടുന്നത്. അമിതമായ ആത്മവിശ്വാസവും ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന അഹന്തയുമായിരിക്കും പലപ്പോഴും ഈ കുട്ടികൾ പിന്തള്ളപ്പെടാൻ കാരണമാകുന്നത്. ചിലപ്പോൾ അവസാന നിമിഷം കടന്നുകൂടുന്ന അലസതയായിരിക്കാം അവർക്ക് വിനയായി മാറുന്നത്. ഒരു അധ്യയന വർഷം അവസാനിക്കുകയും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചു കൂടുതൽ ഉയർന്ന പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സമയമാണ് വരുന്നത്. ബുദ്ധിയും സ്ഥിരോത്സാഹവും അമിതമല്ലാത്ത ആത്മവിശ്വാസവും യാഥാർത്ഥ്യബോധത്തോടെയുള്ള വീക്ഷണങ്ങളുമാണ് വിജയത്തിലേക്കെത്താനുള്ള നേർവഴികളെന്ന് കുട്ടികൾ തിരിച്ചറിയണം. ഓരോ വിജയത്തിനു പിന്നിലും ബുദ്ധിപരമായ ആസൂത്രണമുണ്ട്. നിശ്ചയദാർഢ്യത്തോടൊപ്പം ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ട കഠിനാധ്വാനവും ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ പരിശ്രമങ്ങളും ഉണ്ടായിരിക്കണം. ശക്തിയോടൊപ്പം ബുദ്ധിയെക്കൂടി സമന്വയിപ്പിച്ച് കാലത്തിൻ്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നൊരു നവസംവിധാനം രാജ്യത്ത് എവിടെയും ഉണ്ടാകണം. ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായി കാണുന്ന ലഹരി ഉപയോഗങ്ങളും അക്രമങ്ങളും മറ്റ് ഛിദ്രവാസനകളും പാടെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളതാകണം ഇനി അങ്ങോട്ടുള്ള അവരുടെ പരിശ്രമങ്ങൾ. വർക്കീസ് വർഷിപ്പ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആത്മാർത്ഥമായ പരിശ്രമമാണ് യഥാർത്ഥമായ പ്രാർത്ഥനയത്രേ.
1: സാഹിത്യ പ്രമുഖ അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് കേട്ടത്. പ്രിയശ്രോതാക്കളെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ മുംബൈയിൽ നിന്നും വിവിധ ഭാരതീയറിലേക്ക് കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.